പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ, മടത്തും ഭാഗം.

ചിന്തയുടെ വലുപ്പം. ശുഭദിനം. നമ്മെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ യുക്തി ചിന്തയാണ്. അതായത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മുടെ മനുഷ്യത്വം ഉറപ്പിക്കാൻ നാം യുക്തിപരമായി ചിന്തിച്ചേ പറ്റൂ. അതിനാവട്ടെ നല്ല പരിശ്രമം ആവശ്യവുമുണ്ട്. മൃഗങ്ങൾക്ക് മൃഗത്വം ഉറപ്പിക്കാൻ അവരുടെ സഹജവാസന മതി. എന്നാൽ സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യന് അതിജീവിക്കാൻ കഴിയില്ല. അവൻ ബോധപൂർവം ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഉദ്ദേശം എന്താണെന്ന് മനുഷ്യൻ സദാ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത ദിവസം, അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അടുത്ത ഒരു വർഷം എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടേ മനുഷ്യന് മുന്നേറാനാവും. ഒരു മൃഗവും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യന് പൂർണ്ണ ജീവിതം നയിക്കാനാവില്ല. അതിന് യുക്തിചിന്ത കൂടിയേ തീരൂ. അതെ, യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനിലെ മനുഷ്യത്വത്തെ വളർത്തുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ആനന്ദകരമാവട്ടെ.

0: ശ്രീ എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ മടത്തുംഭാഗം തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഗസൽ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം, തുടർന്ന് കൃഷ്ണകഥാമൃതം. ഇതിൽ രാസക്രീഡ എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ദീപ്തി രാംദാസ്. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:00

0: 7:35 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണ കഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ഗസൽ.

കലണ്ടറിൽ നിത്യജീവിതത്തിൻ്റെ ദുഷ്കര പദപ്രശ്നം, പലിശ, പറ്റുപടി, വൈദ്യനും വാടകയും പകുത്തെടുത്ത പല

ആത്യന്തിക വൈഖരി ശരന്നദി നദിയിൽ ബിംബിക്കയാണാദിമ നിശാമുഖം ഉദയാസ്തമയങ്ങൾ ഷഡ്

ജ്വാലയിൽ ദഹിപ്പീല കലണ്ടർ, ജ്വാലയിൽ ദഹിപ്പീല കലണ്ടർ, കലണ്ടറിൽ കാപ്പിരി ചോരച്ചെണ്ട കൊട്ടുന്ന കൊലനിലം, കാട്ടുരാത്രിയിൽ ആദിവാസിതൻ കനലാട്ടം, ദേവദാരുവിൻ കുരിശേന്തിയ നിരാ

ഗോഷ്ടികൾ കലണ്ടറിൻ ജനലിൽ കൂടെ കാണാം. സഹസ്രദിന ചക്രചാരിയായി നെറ്റിക്കണ്ണിൽ ജ്വലിക്കുമാപൽ ദ്യുതിയോടെ ലോഹന്ധഗർഭശ്രേണി നിറയെ ശവങ്ങളെ വഹിച്ച് നദികൾ തുരങ്കങ്ങൾ നാടുകൾ നഗരങ്ങൾ മൃണ്മയ ശതാബ്ദങ്ങൾ ഭാ

യാത്രയിൽ കാലത്രയവും ചരാചര ഗ്രാമവും മുങ്ങിപ്പോകെ ആരുടെ സമാന്തരബോധം ഈ ശ്രവണാന്തരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കവിത ഗസൽ, രചന ആലാപനം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കാവ്യധാര.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം.

0: കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
3: ഇന്ന് ഓഗസ്റ്റ് 29, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 29 വർഷത്തിലെ 241-ാം ദിനമാണ്. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. കൂടാതെ ഓഗസ്റ്റ് 29 ആണവ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമായി UN പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആണവായുധ പരീക്ഷണത്തിൻ്റെയോ മറ്റേതെങ്കിലും ആണവ സ്ഫോടനത്തിൻ്റെയോ വിനാശകരമായ ആഘാതത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള ദിനമാണ് ഇത്. ഓഗസ്റ്റ് 29 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1931 മൈക്കിൾ ഫാരഡെ ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത്. 1947 ഡോക്ടർ B.R. അംബേദ്കർ ചെയർമാനായി ഭരണഘടനാ കരട് നിർമ്മാണ സമിതി രൂപീകരിച്ചു. 1949 USSR ഫസ്റ്റ് ലൈറ്റനിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അണുപരീക്ഷണം നടത്തി. 1982 109 അറ്റോമിക സംഖ്യയുള്ള മൂലകം കണ്ടുപിടിച്ചു. 1988 അബ്ദുൾ മുഹമ്മദ് USSRന്റെ സഹായത്താൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ അഫ്ഗാനിസ്ഥാൻകാരനായി. 2016 പശ്ചിമബംഗാളിന്റെ പേര് ബംഗ എന്നാക്കി മാറ്റുന്ന പ്രമേയം പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കി. അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന മൈക്കൽ ജാക്സൺ, ഇംഗ്ലീഷ് ദാർശനികനായിരുന്ന ജോൺ ലോക്ക് തുടങ്ങിയവരുടെ ജന്മദിനവും കേരളത്തിലെ പ്രമുഖ നാടകകാരനായിരുന്ന വയല വാസുദേവൻ പിള്ളയുടെ ചരമദിനവും ഓഗസ്റ്റ് 29.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലൂന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
0: വചനാമൃതം.
3: നമുക്കെല്ലാവർക്കും

0: എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്. APJ അബ്ദുൽ കലാം.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 29, ചിങ്ങം 13, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 584. 2400 പേരെ കണ്ടെത്താനുണ്ട്. വലിയ അളവിൽ ചെളിയടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മരണസംഖ്യ ഉയരുമെന്നും നേപ്പാൾ അധികൃതർ അറിയിച്ചു. പാലങ്ങളും നദിക്കരയിലെ റോഡുകളും തകർന്നതിനാൽ പല ഭാഗത്തും എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ 1545 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. 121 വിദേശികളെ രക്ഷിച്ചെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് വെള്ളിയാഴ്ച അറിയിച്ചു. 85 ഇന്ത്യൻ പൌരരും 16 ചൈനക്കാരും 9 ദക്ഷിണ കൊറിയൻ സ്വദേശികളും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുറഞ്ഞത് 320 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 100 ഇന്ത്യൻ വംശജരെയും കാണാതായിട്ടുണ്ട്. ഇവരിലേറെയും കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോയവരാണ്. ചൈനീസ് വശത്ത് 400 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിൽ കുടുങ്ങിയ 68 മലയാളികളിൽ 60 പേർ സുരക്ഷിതരാണെന്ന് നോർക്ക. 8 അന്വേഷണം തുടരുകയാണ്. ഇവരിൽ 2 ഒരു കുട്ടിയുമുണ്ട്. നോർത്ത് പറവൂർ, കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് 3. 5 വിദേശ മലയാളികളാണ്. 4 നീണ്ടു നിൽക്കുന്ന ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ഉസ്ബക്ക് പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 31 മുതൽ സെപ്റ്റംബർ 1 നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലേക്കും പോകും. 2017 മുതൽ ഇന്ത്യ പൂർണ്ണ അംഗമായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25 വാർഷിക ഉച്ചകോടിയാണ് ഇത്തവണ നടക്കുന്നത്. ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈന പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. സമത്വത്തിന്റെ മഹത് സന്ദേശം പകർന്ന് നാടെങ്ങും ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. അന്തസ്സിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ജീവിതം സമർപ്പിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവും ചിന്തകനുമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സാമൂഹിക നീതി

വടക്കാഞ്ചേരിക്കടുത്ത് കരുമത്ര സ്വദേശി മൂർക്കനാട് ദാമോദര മേനോന്റേതാണെന്ന് സഹോദരങ്ങൾ. ബ്രൂണയിലുള്ള ദാമോദര മേനോൻ അസുഖം മൂലം അവശനാണെന്നും പ്രചാരണങ്ങൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. എസ് എൽ ഗ്രൂപ്പിന്റെ 22,600 കോടി രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ജാമ്യക്കാരനായ സി ഗ്രൂപ്പിന്റെ സുഭാഷ് ചന്ദ്രയിൽ നിന്ന് 6.5 കോടി മാത്രം ഈടാക്കി തീർപ്പാക്കാനുള്ള NCLT ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി HDFC ബാങ്കും LIC ഹൗസിംഗ് ഫിനാൻസും. നാഷണൽ കമ്പനി നിയമ അപ്പലറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് കമ്പനികൾ തയ്യാറെടുക്കുന്നത്. നീറ്റ് സമരത്തിലൂടെ ശ്രദ്ധ നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ത്യാ സഖ്യം വിട്ട DMK ആം ആദ്മി പാർട്ടിയും ചേർന്ന് ദേശീയ തലത്തിൽ 3rd മുന്നണി ഉണ്ടാക്കാൻ നീക്കം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും മുന്നണി ദൃഢപ്പെടുത്താനാണ് നീക്കമെന്നാണ് സൂചന. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ഓർമ്മ പുസ്തകമായ ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ പ്രസിദ്ധീകരിക്കില്ല. ആഗോളതലത്തിൽ പുസ്തകം പുറത്തിറക്കുന്നത് പെൻഗ്വിനാണ്. ഇന്ത്യയിലും അവർ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തങ്ങളല്ല ഇന്ത്യയിലെ പ്രസാധകരെന്ന് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ അറിയിച്ചു. മിന്നൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും വിദേശരാജ്യങ്ങളുടെ സഹായം വേണ്ടെന്ന് നേപ്പാൾ. രാജ്യത്തിന്റെ രക്ഷാസംഘങ്ങൾക്ക് ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ദുരന്തത്തിൽ കാണാതായതിനാൽ തന്നെ നേപ്പാളിന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. നിലപാട് വിവാദമായതോടെ വിദേശ സഹായം വേണ്ടെന്ന് വെക്കുകയല്ല ലക്ഷ്യമെന്ന് നേപ്പാൾ വ്യക്തമാക്കി. പ്രാദേശിക പാരിസ്ഥിതിക സാഹചര്യങ്ങളും ദുർഘടമായ ഭൂപ്രകൃതിയും പരിചയമുള്ള സ്വന്തം സുരക്ഷാസേനയെ പരമാവധി വിന്യസിക്കുന്നതിന് മുൻഗണന നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കി. മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തി വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡുകൾ തകർന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് വഴിയുള്ള ചരക്ക് നീക്കം നിലച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയായ സോനൌലിയിൽ നേപ്പാൾ നഗരങ്ങളിലേക്ക് പോകേണ്ട ചരക്ക് ലോറികളുടെ 16 കിലോമീറ്റർ നീണ്ട നിര രൂപപ്പെട്ടു. സുരക്ഷാ ഏജൻസികളും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത്. നേപ്പാളിലെ മഹാപ്രളയത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി. ഗംഗ, ഗാണ്ഡക്, ബുറി ഗാണ്ഡക്, കോസി നദികളിൽ ജലനിരപ്പ് അസാധാരണമായി ഉയർന്നതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളായ നേപ്പാളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഇനിയും ഉയരാനിടയുണ്ട്. ചില സ്ഥലങ്ങളിൽ ജലത്തിന്റെ അളവ് അപകട സാധ്യതയ്ക്ക് മുകളിലെത്തിയെന്ന് ജലവിഭവ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നേപ്പാളിലേക്ക് കൂടുതൽ അവശ്യവസ്തുക്കളുമായി 3rd വിമാനം ഉടൻ പുറപ്പെടുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിൽ സ്ഥാപിക്കാനായി ബെയ്ലി പാലങ്ങൾ നൽകാമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഒരു പാലം നേപ്പാളിലെത്തി. നേപ്പാൾ സർക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എന്ത് സഹായവും നൽകുമെന്ന് വക്താവ് അറിയിച്ചു. US ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം 6 മാസം പിന്നിട്ടു. February 28 US ഇസ്രയേൽ സംയുക്ത സൈന്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയെയും അടുത്ത കുടുംബങ്ങളെയും വധിച്ചുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചത്. സമാധാനത്തിനുള്ള വാതിൽ ഇപ്പോഴും തുറന്നുകിടക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. US കാനഡ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടെ വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ 5 വലിയ തടാകങ്ങളിലൊന്നായ ഒന്റാറിയോയുടെ പേര് മാറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി. ലേക്ക് അമേരിക്ക എന്നാണ് പേര് മാറ്റിയത്. എന്നാൽ 400 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രപരമായ പേരുമാറ്റാൻ തയ്യാറല്ലെന്ന് കാനഡയും തടാകവുമായി അതിർത്തി പങ്കിടുന്ന ന്യൂയോർക്കും നിലപാടെടുത്തു. 3rd വയസ്സിൽ കിരീടധാരണം നടത്തി ലോകശ്രദ്ധ നേടിയ യുഗാണ്ടയിലെ തോറോ സാമ്രാജ്യത്തിന്റെ രാജാവ് ഒയോ നിംബ അന്തരിച്ചു. 34 വയസ്സായിരുന്നു. നോർവേ രാജാവ് ഹറാൾഡ് 5 അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:35 അന്ത്യം. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മകൻ ഹാക്കോൺ രാജകുമാരൻ നോർവേയുടെ പുതിയ രാജാവായി അധികാരമേറ്റു. ജാർഖണ്ഡ് സർക്കാർ നിയമന പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 4 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 2024 നടത്തിയ ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷാ ക്രമക്കേടിലാണ് അറസ്റ്റ്. ഇതേ കേസിൽ കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഫണ്ട് തിരിമറിക്കേസിൽ പ്രതിയായ കർണാടക പ്ലാനിംഗ് വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്ര രാജിവെച്ചു. ഒരാഴ്ചയോളം നീണ്ട പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിന്മാറിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചു. ശ്രീകാര്യത്തിനടുത്ത് ചേന്തിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് ചെമ്പഴന്തി ശ്രീനാരായണ

0: ഗുരുകുലത്തിൽ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. റോഡപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന വിട. വ്യാഴാഴ്ച വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ചതു മുതൽ ടി കെ ഡിയെ അവസാനമായി കാണാൻ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഒഴുകിയെത്തുകയായിരുന്നു. പ്രതിപക്ഷ ഉപനേതൃ പദവി സംബന്ധിച്ച തർക്കത്തിൽ LDF നേതാക്കൾ സമവായ ചർച്ചകളുടെ പ്രതീക്ഷ പങ്കുവച്ചെങ്കിലും സ്വരം കടുപ്പിച്ച് മുതിർന്ന നേതാക്കൾ CPM CPI പോര് പാർട്ടികളുടെ യുവജന സംഘടനകളിലേക്കും പടരുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ സഹായിക്കാനുള്ള പരികർമ്മികളെ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിക്കും. ഇതിനുള്ള ലിസ്റ്റ് ദേവസ്വം ബോർഡ് തയ്യാറാക്കും. ഈ ലിസ്റ്റിൽ നിന്നുള്ളവരെ മാത്രമേ മേൽശാന്തിമാർക്ക് സഹായികളായി വെക്കാനാവൂ. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയ അതിജീവിതരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമം അമൃതം 2026 ഇന്ന് നടക്കും. രാവിലെ 9 മണി മുതൽ പകൽ 2 മണി വരെ തലശ്ശേരി മുനിസിപ്പൽ ടൗൺഹാളിലാണ് പരിപാടി. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഇറങ്ങും. ബ്രസൽസിൽ സെപ്റ്റംബർ 4-5 തീയതികളിലാണ് മത്സരം. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ ആദ്യ മത്സരത്തിൽ തായ്ലൻഡിനെ നേരിടും. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ നെതർലൻഡ്സ് ഇന്ന് രാത്രി 7:30 അർജന്റീനയെ നേരിടും. തൃശൂർ ടൈറ്റൻസിനെ കീഴടക്കി KCL മൂന്നാം ജയം സ്വന്തമാക്കി ട്രിവാൻഡ്രം റോയൽസ്. 5 റൺസിനാണ് ജയം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: കൃഷ്ണ

കംസന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും അതിഥികളെത്തിയിരുന്നു. ഹസ്തിനാപുരത്തിൽ നിന്ന് വിതുരനാണ് എത്തിയിരുന്നത്. പാണ്ഡുമഹാരാജാവിന്റെ ഭാര്യ കുന്തിദേവിക്ക് തന്റെ സഹോദരപുത്രനായ കേശവനെ കാണാൻ ആഗ്രഹം. കേശവന്റെ ഉപനയന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വസുദേവർ കുന്തിയെയും മക്കളെയും ക്ഷണിച്ചു. കുന്തിദേവിയും മക്കളായ യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരും കൃഷ്ണനുമായി ചെങ്ങാത്തത്തിലായി. കേശവന്റെ ഉപനയനം ലളിതമായിരിക്കണമെന്ന് വസുദേവർ നിശ്ചയിച്ചു. യമുനയുടെ കരയിലാണ് ഉപനയനത്തിനുള്ള യജ്ഞവേദി ഒരുക്കിയത്. കൃഷ്ണന്റെ ഉപനയനം കാണുവാൻ ആകാശത്ത് ദേവന്മാർ നിരന്നു. ഗർഗാചാര്യർ എല്ലാം നിർദ്ദേശിച്ചു കൊടുത്തു. ഉപനയനം കഴിഞ്ഞതോടെ പഠനത്തിന് പോകുവാനുള്ള ഒരുക്കങ്ങളായി. ഗർഗാചാര്യർ വസുദേവരോട് പറഞ്ഞു, ബലരാമനും കേശവനും വിദ്യ അഭ്യസിപ്പിക്കേണ്ടത് പ്രശസ്ത പണ്ഡിതനും ആചാര്യനുമായ സന്ദീപനയുടെ അടുക്കലിലാണ്. അവന്തിയിലെ ഗുരുകുലത്തിലേക്ക് പോകുവാൻ ഒരുക്കങ്ങൾ തുടങ്ങി. ദേവകിയുടെ ഉള്ള് വീണ്ടും തുടിച്ചു. മാധവനും ബലരാമനും സന്ദീപനയുടെ നികടത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു മഹർഷി വന്നു ചേർന്നു. സച്ചാൽ സന്ദീപനി മഹർഷി. എല്ലാവർക്കും അതിശയമായി. സന്ദീപനി പറഞ്ഞു, കാലത്തിൻ്റെ കർമ്മഗതിക്ക് എങ്ങനെ വ്യതിയാനമുണ്ടാകും? ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു അശരീരിയുണ്ടായി. മധുരയിൽ വസുദേവരുടെ കൊട്ടാരത്തിൽ മാധവനും ബലരാമനും വിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവരണം. സന്ദീപനി മഹർഷി തൻ്റെ കൂടെ വന്ന ബ്രഹ്മചാരികളെ പരിചയപ്പെടുത്തി. ശ്വേതകേതു, നളന്തൻ, പിന്നെ കുചേലൻ. മാധവന് കുചേലനെ ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഗുരുകുലത്തിലേക്ക് യാത്രയായി. രാമകൃഷ്ണന്മാർ പഠനം തുടങ്ങി. വളരെ വേഗം അവർ പാഠങ്ങൾ പഠിച്ചു. വേദം കഴിഞ്ഞു. ധനുർവേദത്തിലേക്ക് ബാലന്മാർ പ്രവേശിച്ചു. പുരാണപാരായണത്തിലും ഭക്തിയിലും ശ്രദ്ധിച്ച കുചേലൻ മറ്റൊന്നും പഠിക്കുവാൻ ആഗ്രഹിച്ചില്ല. വിദ്യാഭ്യാസ കാലം കടന്നുപോയി. രാമകൃഷ്ണന്മാർ എല്ലാ വിദ്യയും സ്വായത്തമാക്കി. ഗുരുകുലം വിടേണ്ട സമയമായി. ഒരു സായാഹ്നത്തിൽ ഗുരുസവിധത്തിലെത്തി സന്ദീപനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു, ഗുരുദേവ, ഞങ്ങളുടെ പഠനം പൂർത്തിയായി. ഇനി തിരികെ പോകുവാനുള്ള അനുവാദം തരണം. അങ്ങക്ക് ഗുരുദക്ഷിണയായിട്ട് ഞങ്ങൾ എന്താണ് തരേണ്ടത്? സന്ദീപനി പറഞ്ഞു, മാധവ, ഒരു ഗുരുവിന് ഏറ്റവും പ്രിയമെന്നത് അറിവ് പൂർത്തിയാക്കിയ പഠിതാവിനെ കാണുക എന്നതാണ്. നീ തന്നെയാണ് എൻ്റെ ഗുരുദക്ഷിണ. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. അറിവ് അർഹമായ പാത്രത്തിൽ വിളമ്പി എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ വസിച്ചുകൊള്ളാം. കേശവൻ പറഞ്ഞു, ഗുരുദേവ, വിദ്യ പൂർണ്ണമാകണമെങ്കിൽ ഗുരുവിന് ദക്ഷിണ നൽകണം. അത് തെറ്റായ ധർമ്മമോ കർമ്മമോ അല്ല. അതുകൊണ്ട് അങ്ങ് ദക്ഷിണയായി എന്തെങ്കിലും വാങ്ങണം. ഗുരു മൗനത്തിലായി. ആ രാത്രി ഗുരുദേവൻ ധർമ്മപത്നിയുമായി ആലോചിച്ചു. എന്താവശ്യപ്പെട്ടാലും തരുവാൻ സന്നദ്ധത അവർക്കുണ്ട്. നാം എന്താണ് ആവശ്യപ്പെടുക? സന്ദീപനിയുടെ ഭാര്യ പറഞ്ഞു, പ്രഭോ, രാമനും കൃഷ്ണനും അസാധാരണക്കാരായ കുമാരന്മാരാണ്. അവരോട് നഷ്ടപ്പെട്ട നമ്മുടെ മകനെ അന്വേഷിച്ചു തരുവാൻ പറഞ്ഞാലോ? ഒരുപക്ഷെ അവർക്ക് ഈ കാര്യം അനായാസം സാധിച്ചു തരുവാൻ കഴിയും. നഷ്ടപ്പെട്ട മകന്റെ ഓർമ്മ ഉൾവിളിയായി സന്ദീപനിയിൽ വന്നു വീണു. സന്ദീപനി യാത്ര ഇഷ്ടപ്പെടുന്നയാളാണ്. രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, നാളെ ഒരു യാത്ര പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം വരിക. പ്രഭാസത്തിലേക്കുള്ള ഒരു യാത്ര. ഗുരു സമുദ്രസ്നാനവും കർമ്മങ്ങളും നടത്തി. ഗുരുവിൻ്റെ മനസ്സിൽ ആഴത്തിലെന്തോ ഒരു ദുഃഖമുണ്ട്. കേശവൻ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ദുഃഖം? 10 വർഷങ്ങൾക്കപ്പുറത്ത് താനും മകനും ശിഷ്യരുമൊത്ത് സമുദ്രസ്നാനം നടത്തുവാൻ ഇവിടെ എത്തിയിരുന്നു. മകനും ശിഷ്യന്മാരും കടലിൽ കുളിക്കുകയാണ്. പെട്ടെന്ന് ഭീകരമായൊരു തിരമാല വന്നു. എല്ലാവരും കരക്കണഞ്ഞു. പക്ഷേ ഗുരുപുത്രനെ കാണുന്നില്ല. കടൽ ശവങ്ങൾ സൂക്ഷിക്കാറില്ല. അത് തിരികെ തരും. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടും ഗുരുപുത്രൻ്റെ ശവശരീരം കരയിലെത്തിയില്ല. കേശവനോട് ഗുരു പറഞ്ഞു, ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവനും കൂടി വേണ്ടെന്ന് ഭഗവാൻ ചിന്തിച്ചിരിക്കാം. മാധവൻ പറഞ്ഞു, ഗുരു, നഷ്ടപ്പെട്ട അങ്ങയുടെ മകനെ തിരയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരുദക്ഷിണയായി അങ്ങ് കരുതിയാൽ മതി. ബലരാമനും മാധവനും ആ രാത്രിയിൽ തന്നെ കടൽക്കരയിലെത്തി. കടൽ പെട്ടെന്ന് ശാന്തമായി. അവിടെ അഭൗമമായ പ്രകാശധാരയിൽ വരുണദേവൻ പ്രത്യക്ഷനായി. കേശവൻ പറഞ്ഞു, വരുണദേവ, എൻ്റെ ഗുരുവിൻ്റെ മകൻ ഈ കടലിൽ മുങ്ങിയിരിക്കുന്നു. 1 വർഷത്തിന് മുൻപേയാണത്. അവനെ തിരിച്ചു തരണം. വരുണൻ പറഞ്ഞു,

0: നടീനോട് കോപിക്കരുത്. വരുണാലയത്തിൽ അങ്ങനെയൊരു കുട്ടിയില്ല. ഈ കടൽക്കരയിൽ പഞ്ചജനൻ എന്നു പേരുള്ള ഒരു രാക്ഷസനുണ്ട്. അവനായിരിക്കാം മഹർഷിയുടെ മകനെ അപഹരിച്ചത്. ബലരാമനും മാധവനും പഞ്ചജനൻ എന്ന രാക്ഷസനെ തേടി പുറപ്പെട്ടു. അവർ പഞ്ചജനെ കണ്ടെത്തി. ഹേ പഞ്ചജന, എന്റെ ഗുരുവായ സന്ദീപനി മഹർഷിയുടെ മകനെ ഈ കടലോരത്ത് വച്ച് നഷ്ടപ്പെട്ടു. നിന്റെ അറിവോടെയാണ് അത് നടന്നിട്ടുള്ളതെന്ന് പലരും സംശയിക്കുന്നു. അവനെ വിട്ടുതരിക. ക്രുദ്ധനായി വന്ന പഞ്ചജനനെ കേശവൻ നേരിട്ടു. മണ്ണിൽ മലർന്ന രാക്ഷസൻ എഴുന്നേൽക്കാനാവാതെ കഷ്ടപ്പെട്ടു. പഞ്ചജനൻ പറഞ്ഞു, പ്രഭു ക്ഷമിക്കണം, ആ കുട്ടിയെ ഞാൻ കൊന്നിട്ടില്ല. യമധർമ്മരാജാവ് അവനെ സംയമനിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. എനിക്ക് മറ്റൊന്നും അറിയില്ല. മാധവൻ അസുരന്റെ വിരിമാറിൽ നിന്നും എഴുന്നേറ്റു. പഞ്ചജനന്റെ മാറിൽ ആഭരണമായി ധരിച്ചിരുന്ന ശംഖ് എടുത്തു. മനോഹരമായ ശംഖ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെട്ടു. പാഞ്ചജന്യം മുഴക്കി കൃഷ്ണൻ ബലരാമനുമൊത്ത് യമധർമ്മനെ കാണുവാൻ പുറപ്പെട്ടു. രാമകൃഷ്ണന്മാർ സംയമിനിപുരത്തിലെത്തി. കാലദൂതന്മാർ ഓടിയെത്തി. യമൻ കേശവനെയും ബലരാമനെയും സ്വീകരിച്ചു. യമദേവൻ പറഞ്ഞു, കേശവ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതിനെല്ലാം കാരണമായത്. നിങ്ങൾ രണ്ടുപേരെയും ഈ വേഷത്തിൽ ഒന്നിച്ച് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനാണ് സന്ദീപനി മഹർഷിയുടെ ബാലനെ ഞാൻ കൊണ്ടുവന്നത്. എന്നോട് ക്ഷമിക്കണം. കേശവൻ പറഞ്ഞു, ധർമ്മരാജ, ഇതിൽ തെറ്റില്ല. വരേണ്ടത് വന്നു തന്നെ തീരണമല്ലോ. അനവത്തി ദുഃഖം അല്പനാൾ അനുഭവിക്കണമെന്നത് മഹർഷിയുടെ വിധിയാണ്. ഞാൻ ഗുരുപുത്രനെ കൊണ്ടുപോവുകയാണ്. ഗുരുപുത്രനുമായി കേശവൻ സന്ദീപനി മഹർഷിയുടെ മുന്നിലെത്തി. സന്ദീപനി മഹർഷി കേശവനെയും രാമനെയും ചേർത്ത് പിടിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഗുരുവാകാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ. ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാണിത്. ഈ നേട്ടം എനിക്ക് ലഭിച്ചത് മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കും.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജൻട്രി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും സി പി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കന്തിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4th ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് മിർസിയോയേവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരവും വാണിജ്യപരവുമായ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാൾ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ മുൻഗണനകൾ വ്യക്തമാക്കും. ഉച്ചകോടിക്കിടയിൽ SCO നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മധ്യേഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137th പതിപ്പാണിത്. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. 4000+ ഉദ്യോഗാർത്ഥികൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നേടി. പരീക്ഷ നടന്ന് 2 ശേഷമാണ് NTA പരീക്ഷാഫലവും ഉത്തരസൂചികയും പുറത്തുവിട്ടത്. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 സഹായ സാമഗ്രികളുമായി 3rd വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു. നേപ്പാൾ

0: പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ, പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23-നാണ് കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസ സരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വെച്ചാണ് 4 സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രിട്ടാതി ജലോത്സവം നാളെ പമ്പാനദിയിൽ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ജലോത്സവത്തിനെത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ക്രമീകരിച്ചതായി ആറന്മുള പോലീസ് അറിയിച്ചു. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലൻഡ് ഹോങ്കോങ്ങിനെ 6 പരാജയപ്പെടുത്തി. നാളെ തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലൻഡിനുമൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക. FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:30 ആസ്റ്റൽവീനിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. ബെൽഫിയസ് ഹോക്കി അരീനയിൽ 4-3 ബെൽജിയത്തിന്റെ ജയം. പരാജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ 8 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കൊല്ലം കന്നേറ്റിക്കായലിൽ നടന്ന 86th ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ 2 സ്ഥാനത്തും സെന്റ് പയസ് 10th 3 സ്ഥാനത്തുമെത്തി. SI ചമഞ്ഞ് MDMA വിൽപ്പന നടത്തിയ ഫറൂഖ് സ്വദേശി റോജിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ചമഞ്ഞ് പണം അപഹരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും വ്യാജ പോലീസ് ഐ കാർഡുകളും എയർ പിസ്റ്റൽ, ഹാൻഡ് കഫ്, യൂണിഫോമിലുള്ള നിരവധി ഫോട്ടോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 ബന്ദ് അവസാനിച്ചു. വ്യാഴൻ രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഡല്ലൂരിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി അടുത്ത മാസം 1 കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. 10-ടണമിതം മാനവീയ സഹായ്യേന സഹ തൃതീയം വിമാനയാനം കാഠ്മണ്ഡുനഗരം പ്രതി പ്രസ്ഥിതം. ആകസ്മിക് ജലാപ്ലാവനേന പ്രഭാവിതസ്യ നേപാളദേശസ്യ കൃതേ ഭാരതം മാനവീയ സഹായം പ്രവർത്തിതമസ്തി. വിദേശമന്ത്രി ഡോക്ടർ Sജയശങ്കരഃ സാമാജികാന്തർജാലീയേ പട്ടലെ ഏതത് സൂചിതവാൻ. മന്ത്രി അവദത് യത് സഹായാർത്ഥം പോർട്ടബിൾ ജനറേറ്റർ സെറ്റ്, ഡിഗ്നിറ്റി കിഡ്സ്, ഭോജ്യപദാർത്ഥാ, ജലശുദ്ധീകരണായ ഔഷധയശ്ച സന്തി. ഡോക്ടർ ജയശങ്കര അവദത് യത് ടനല ഉദ്ധാര കാര്യാർത്ഥം ചികിത്സകാനാം പരാചികിത്സകാനാം ദലസ്യ ച ഏകാദശ സദസ്യാഃ അപി സന്തി. സഹ നേപാലസ്യ വർത്തമാന സഹായോദ്ധാര കാര്യയോഹു ച പ്രയത്നാനാം കൃതെ ഭാരതസ്യ സമർത്ഥനം പുനഃ പ്രതിപാദിതവാൻ. അത്രാന്തരെ നേപാല തിബ്ബതയോഃ വിനാശകാരി ആകസ്മിക് ജലാപ്ലാവനേന മൃതകാനാം സംഖ്യ 750 യാവത് വർദ്ധിത. പ്രായഃ 1500 യാവത് ജനാഃ അധുനാപി ലുപ്താഃ സന്തി. ഉദ്ധാരദലാനി നദീതീരേഷു ജീവിതാനാം കൃതെ പൃഥക് പൃഥക് നിവാസസ്ഥാനാനി അധഃ പ്രവഹിതാനി ശവാനി ച അന്വേഷയന്തി. ദക്ഷിണ പശ്ചിമ ചീനദേശേ 1.5 തീവ്രതായുക്തസ്യ ഭൂകമ്പസ്യാനന്തരം അധികാരിണഃ 800+ ജനാൻ പ്രഭാവിതമണ്ഡലേഭ്യഃ നിഷ്കാസയൻ നൂതനാഃ സഞ്ചേതനാഃ ച ദത്തവന്തഃ, യേന ഇതോപി ജലാപ്ലാവനസ്യ ആശങ്ക വർദ്ധിതാ. ഭാരതേന പ്രമുഖം ഉദ്ധാരകാര്യം ഉപശമനകാര്യം ച സമാരബ്ധം. വിദേശമന്ത്രാലയ അവദത് യത് ബുധവാസരെ ആകസ്മിക് ജലാപ്ലാവന ദുർഘടനായാഃ അനന്തരം 20+ യാവത് ഭാരതീയാഃ നാഗരികാഃ സമ്പർക്കഹീനാഃ സന്തി അഥവാ ലുപ്താഃ സന്തി ഇതി കഥ്യതേ. വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാല അവദത് യത് അന്യരാഷ്ട്രാണാം ഭാരതീയമൂലനിവാസിനഃ പ്രായഃ 100 യാവത് ജനാഃ അപി സമ്പർക്കരഹിതരൂപേണ ഏവ തിഷ്ഠന്തി. ഹ്യഃ നവദില്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ ശ്രീജയസവാല അവദത് യത് ത്രിശൂലി വൻ ജലവിദ്യുത് പരിയോജനായാം കാര്യം കുർവന്തഃ 63 ഭാരതീയാഃ നാഗരികാഃ പ്രഭാവിത ക്ഷേത്രാത് രക്ഷിതാഃ. ശ്രീജയസവാലഃ പ്രസാരമാധ്യമൈഃ സൂചിതവാൻ യത് ജലാപ്ലാവിതക്ഷേത്രാത് കാഠ്മണ്ഡുനഗരം പ്രാപ്തവന്തഃ തമിഴ്നാടുരാജ്യാത് 21 ഭാരതീയാഃ നാഗരികാഃ ഹ്യഃ നവദില്യാം ആഗതവന്തഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ നവദില്യാം നേപാളദേശാത് വിമോചിതാൻ തമിഴ്നാടുരാജ്യസ്യ 21 തീർത്ഥയാത്രിഭിഃ സഹ മിലിതവാൻ. പശ്ചാത് പ്രസാരമാധ്യമൈഃ സഹ വാർത്താലാപം കുറവൻ സഹ നേപാള സർവകാരസ്യ തസ്യ സേനായാഃ ച ഉദ്ധാര പ്രയാസാനാം കൃതെ ധന്യവാദം പ്രദത്തവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ആരഭ്യ ദ്വിദിവസീയ ഉജ്ബേകിസ്ഥാന ദേശസ്യ യാത്രായാം ഭവിഷ്യതി. പ്രധാനമന്ത്രി ഉജ്ബേകിസ്ഥാനസ്യ രാഷ്ട്രപതേഃ ഷവകത് മിർജിയോയേവ് ഇത്യസ്യാമന്ത്രണേ താഷ്കന്ദ് നഗരം ഗമിഷ്യതി. യാത്രാവധൌ പ്രധാനമന്ത്രി മോദി രാഷ്ട്രപതിനാ മിർജിയോയേവ് ഇത്യനേന സഹ പ്രതിനിധിമണ്ഡലസ്തരീയാം വാർത്താം കരിഷ്യതി. അസ്യാഃ വാർത്തായാഃ ഉദ്ദേശ്യം ദ്വയോഃ ദേശയോഃ രണനീതിക സഹമതിം ഇതോപി സുദൃഢീകരണം അസ്തി. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻവര്യഃ അദ്യാരഭ്യ തമിഴ്നാടു കർണാടക കേരള ലക്ഷദ്വീപരാജ്യാനാം ത്രിദിവസീയായാം യാത്രായാം ഭവിഷ്യതി. ഭ്രമണാവധൌ ഉപരാഷ്ട്രപതിഃ ശിക്ഷാ ജനസേവ സാംസ്കൃതിക പരമ്പര ഉദ്യോഗ ശൈക്ഷണിക സഹയോഗ മത്സ്യപാലനാദി പ്രമുഖ സാർവജനിക ഉത്സവേഷു ഭാഗം ഗ്രഹീഷ്യതി. രാധാകൃഷ്ണൻവര്യഃ അദ്യ തമിഴ്നാടുരാജ്യസ്യ ഇരോഡനഗരെ കൊങ്കു വെല്ലാലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റ് ഇത്യസ്യ സംസ്ഥാപക ദിവസസ്യ സമാരോഹെ ഭാഗം ഗ്രഹിഷ്യതി. പശ്ചാത് ദിനെ ഉപരാഷ്ട്രപതിഃ ബംഗളൂരുനഗരം ഗമിഷ്യതി, യത്ര സഹ വിധാനസൌധേ കർണാടകസ്യ പൂർവ മുഖ്യമന്ത്രിണഃ രാമകൃഷ്ണ ഹേഗഡെവര്യസ്യ ശതവാർഷിക സമാരോഹെ ഭാഗം ഗ്രഹിഷ്യതി. ഭാരതസ്യ വേലാവൻ സെന്ഥിൽകുമാരഃ ഗതരാത്രൌ നിർണായക സ്പർധായാം വലാജ്സ് ഫാർക്കസ് ഇത്യമും 3-0 ഇത്യങ്കൈഃ പരാജിത്യ ബുഡാപെസ്റ്റ് ഓപ്പൺ കോപ്പർ ടൂർ ഇതി ഉപാധിം അവാപ്നോത് ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ ഒന്നാം സെമസ്റ്റർ BBA കോഴ്സിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്ത ഏതാനും സീറ്റുകൾ ഒഴിവുകളുണ്ട്. അർഹരായവർ ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാകണം. ജില്ലാ സബ് ജൂനിയർ ബോയ്സ് ടീം സെലക്ഷൻ ട്രയൽസ് തൃക്കരിപ്പൂർ നടക്കാവ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 7:30 ആരംഭിക്കും. 2013 January 1 2014 December 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം പങ്കെടുക്കേണ്ടത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9895531113 അല്ലെങ്കിൽ 9400011818. തലശ്ശേരി സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതിയുടെ സമർപ്പണം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശ്രീ കാരായി രാജൻ MLA നിർവഹിക്കും. തലശ്ശേരി മുസ്ലിം ജമായത്ത് ഗൾഫ് ചാപ്റ്ററിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഡയറി പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അതത് ക്ഷീരവികസന സർവീസ് യൂണിറ്റ് പരിധിയിൽ സ്ഥിര താമസമുള്ളവരും SSLC പാസായവരുമാകണം. പ്രായപരിധി 18 മുതൽ 45 വയസ്സുവരെ. September 5 വൈകിട്ട് 5 മണിക്ക് മുൻപായി ബ്ലോക്ക് തല ക്ഷീരവികസന സർവീസ് യൂണിറ്റിൽ അപേക്ഷ സമർപ്പിക്കണം. മുൻപരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ്. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം HST മലയാളം അഭിമുഖം September 3 രാവിലെ 10:30 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. നളന്ദ കലാസാഹിത്യവേദി ഇരിട്ടിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. LP, UP, HS, HSS എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. നാളെ രാവിലെ 10 മണിക്ക് കീഴൂർ വാഴുന്നവേഴ്സ് UP സ്കൂൾ ഹാളിൽ നടക്കുന്ന മത്സരം ചിത്രകാരൻ നന്ദനൻ ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങൾക്ക് 8547181483 അല്ലെങ്കിൽ 9567313616. ചിന്മയ മിഷൻ ഭഗവത്ഗീതയെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിക്കും. കർമ്മയോഗം ഭക്തിയുടെ അടിസ്ഥാനം എന്ന വിഷയത്തിൽ ചിന്മയ മിഷൻ കാസർകോട്ടെ ആചാര്യനായ സ്വാമി തത്വാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തും. ഇന്ന് വൈകിട്ട് 4:30 മുതൽ 6:30 വരെ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ബ്രാഹ്മണ സമൂഹം മഠം ഹാളിൽ പരിപാടി നടക്കും. യു ബാലചന്ദ്രമേനോൻ, VM വേണുഗോപാലൻ മാസ്റ്റർ, P സുധാകരൻ മാസ്റ്റർ അനുസ്മരണവും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വിപുലീകരണവും പ്രതിഭകളെ ആദരിക്കലും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കാവുമ്പടി CHMHS ഓഡിറ്റോറിയത്തിൽ ബഹു വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG

0: ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7220098.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
5: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
6: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
6: 9447-371-836,
3: 8078-502-836.
7: മല്ലിക, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾ തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
8: നമ്മുടെ മോൾ റോജയെ തന്നെയാ.
9: നീ എന്താ പറയുന്നേ
10: സുരേഷ? നീ
11: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
12: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്തു വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
13: അതാരാ?
11: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
12: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ
14: സുരേഷ, നീ
12: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
11: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
15: റേഡിയോ

0: മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
2: എല്ലാവർക്കും നമസ്കാരം.
3: നമസ്കാരം.
2: പലപ്പോഴും സ്നേഹം എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന ചില മലയാള ചലച്ചിത്ര ഗാനങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്ന മൂന്ന് ഗാനങ്ങളും യേശുദാസ് പാടിയതാണ്. 1968 ഹോട്ടൽ ഹൈറേഞ്ച് എന്ന പടം റിലീസ് ചെയ്തത്. നീല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം തന്നെ നിർമ്മാതാവും സംവിധായകനും. കഥയും തിരക്കഥയും നാഗവള്ളി RS കുറുപ്പിൻ്റേതാണ്. വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഒരുപിടി മികച്ച ഗാനങ്ങളുള്ള ചിത്രം. കിഴക്കൻ മലയോര പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ച ഹോട്ടൽ ഹൈറേഞ്ച് കേന്ദ്രമാക്കി ചില ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നതായി സംശയിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേരുന്നു. മധുമതി എന്ന ശാന്തിയും അത്തരത്തിലുള്ള ഒരു ഓഫീസറാണ്. എസ്റ്റേറ്റുകളുടെയും ബിസിനസ്സിൻ്റെയും മറവിൽ രാജാസാഹേബ് എന്ന തിക്കുറിശി സുകുമാരൻ നായർ ഒരു അധോലോകത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നു. അയാളുടെ ബിസിനസ് പാർട്ണറായ ധനേശൻ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൾ നളിനി എന്ന ശാരദ രമേശ് എന്ന തൊഴിലാളി നേതാവുമായി പ്രണയത്തിലാണ്. തെലുങ്ക് നടനായിരുന്ന രാമകൃഷ്ണനാണ് രമേശായി അഭിനയിക്കുന്നത്. അവരുടെ പ്രണയസങ്കല്പങ്ങൾ പൂത്തുലയുന്നതിൻ്റെ പ്രതീകമായി ഒരു വശ്യസുന്ദരമായ ഗാനം മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.

ആർ സോമനാഥൻ നിർമ്മാണവും ജെ ശശികുമാർ സംവിധാനവും നിർവഹിച്ച പ്രവാഹം എന്ന ചിത്രം 1975 പുറത്തിറങ്ങിയത്. അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം തയ്യാറാക്കിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഗാനരചനയും അദ്ദേഹം തന്നെ നടത്തി. ഭാര്യ ലക്ഷ്മി എന്ന കവിയൂർ പൊന്നമ്മ പ്രസവിച്ച മകൻ തൻ്റെ കാലനായി മാറുമെന്ന ജോത്സ്യൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഭാസ്കരൻ മുതലാളി എന്ന ജോസ് പ്രകാശ് കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കുന്നു. വിധിയുടെ വിളയാട്ടമെന്നോണം ആ മകൻ അയാളുടെ വീട്ടിലേക്ക് തന്നെ വേലക്കാരനായി തിരിച്ചു വരുന്നു. വളർന്നു വലുതായി ഉത്തമ പുരുഷനായി തീർന്ന ഉണ്ണികൃഷ്ണൻ എന്ന പ്രേംനസീറിനെ പ്രേമിക്കുന്ന ഗിരിജ എന്ന വിധുബാല ഭാസ്കരൻ മുതലാളിയുടെ ബിസിനസ് പാർട്ണറായ മേനോൻ എന്ന ശങ്കരാടിയുടെ മകളാണ്. എം കെ അർജുനൻ സംഗീതം പകർന്ന ആസ്വാദ്യകരമായ പാട്ടുകളുണ്ട് ഇതിൽ. നിർഭാഗ്യവശാൽ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പ്രണയഗാനമാണ് ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, നടഭൈരവി രാഗത്തിലൊരുക്കിയ യേശുദാസ് ഗാനം.

പിന്നീട് സ്നേഹം എന്ന പദം പാട്ടിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായി തോന്നിയത് 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോഴാണ്. 2005 റിലീസ് ചെയ്ത ഡിസംബർ എന്ന കളർ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഗാനത്തിന് സംഗീതം പകർന്നത് ജാസി ഗിഫ്റ്റാണ്. ഒരു ശരാശരി ആക്ഷൻ ത്രില്ലർ പടത്തിന് ഇത്രയും ഇമ്പമാർന്ന ഒരു യേശുദാസ് ഗാനവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്നത് മറ്റൊരു വിഷയം. ഒരു രാഷ്ട്രീയ നേതാവായ ശങ്കരനാരായണൻ എന്ന നെടുമുടി വേണുവിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് ആരോ കൊലപ്പെടുത്തുന്നു. കേസ് അന്വേഷിക്കുന്ന സ്റ്റീഫൻ ദേവസി എന്ന ലാലു അലക്സിന് പലരെയും സംശയമുണ്ട്. ചിത്രത്തിലെ നായകനായ ഡോക്ടർ രവിശങ്കർ എന്ന മഞ്ജുളനെയാണ് ഏറ്റവും കൂടുതൽ സംശയം. ഡോക്ടർ കേശവ ഭട്ടേരി എന്ന ബാലചന്ദ്ര മേനോന്റെ ഉടമസ്ഥതയിലുള്ള ആ മെഡിക്കൽ കോളേജിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന പല സംഭവങ്ങളും അവിടെ നടക്കുന്നു. അതിനിടയിൽ

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസിലെത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. പി എസ് എ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.

0: ആരോഗ്യം, ഖനനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ചർച്ചയാകും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ സ്മിത പന്ത്. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സഹകരണം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു.
1: रिलेशनशिप ऑलरेडी बहुत अपवर्ड ट्रैजेक्टरी में है. 2011 में स्ट्रेटेजिक पार्टनरशिप फोर्ज हुई थी, उसके बाद 2015 में प्रधानमंत्री जी का पहला दौरा हुआ था. 2026 तक बहुत सारे एरियाज में हम लोग फॉरवर्ड मूवमेंट कर चुके हैं, चाहे आप ट्रेड की बात करें, इन्वेस्टमेंट की बात करें, डेवलपमेंट कोऑपरेशन की बात करें, डिफेंस कोऑपरेशन की बात करें. ट्रेड में ही करीबन 300% इंक्रीज हुई है 2015 से.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ആയി. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതേസമയം നേപ്പാളിനുള്ള ഇന്ത്യയുടെ മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി മൂന്നാമത്തെ വിമാനം ഇന്നലെ വൈകുന്നേരം കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ടണൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള പ്രത്യേക സംഘം എന്നിവരടങ്ങുന്ന 11 അംഗ സംഘവും വിമാനത്തിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരുമായി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂലി വൺ പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടെയുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയത്. 320 ഇന്ത്യക്കാരുമായി ഇനിയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 149 പേർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി എത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് പ്രദേശത്തുള്ള ഏകദേശം 400 ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്നും അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രളയത്തിൽ അകപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേപ്പാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ ഒരു മന്ത്രി, MLA, IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘത്തെ കാഠ്മണ്ഡുവിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 37 പേരെയാണ് നേപ്പാളിൽ കാണാതായത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും കേന്ദ്ര ധനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ കാനഡ സന്ദർശനം പൂർത്തിയാക്കിയാണ് ധനമന്ത്രി അമേരിക്കയിലെത്തിയത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്തിടെ പഞ്ചസാരയുടെ അടിസ്ഥാന വിലയിൽ ഏകദേശം 20% കുറവുണ്ടായതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചി

0: എത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേ കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം ഇന്ന് തൃശൂരിൽ നടക്കും. പുലികളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ഏഖണ്ഡ ഖേൽ കേ മൈദാൻ മേ എന്ന പരിപാടി സംഘടിപ്പിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഇന്നലെ ഹാംഗറിയിൽ നടന്ന മത്സരത്തിൽ ഹംഗേറിയൻ താരം ബാലസ് ഫർക്കാസിനെ 3-0 പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീട നേട്ടം. FIH ഹോക്കി വനിതാ ലോകകപ്പിൽ 5 സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ഹോക്കി ഇന്ത്യ 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ 5 സ്ഥാനം നേടിയത്. ഈ സീസണിൽ ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ടീമുകളുമായി സമനിലയിലെത്തിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. UGC നെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 84 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ 4000 ഉദ്യോഗാർത്ഥികൾ JRFന് അർഹരായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടകം, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 സന്ദർശനത്തിനായി US ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laminate,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ച കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: നേപ്പാളിൽ മിന്നൽ പ്രളയം. തുള്ളിമഴ പോലും പെയ്യാത്ത ഒരു പകൽ ഹിമാലയത്തിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന പ്രളയജലത്തിൽ നേപ്പാൾ ദുരന്തഭൂമിയായി. ഹിമാലയത്തിലെ കൂറ്റിൻ ഹിമാനിയുടെ ഒരു ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയ ഉദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്ത കാരണം. നേപ്പാളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന യു പിയിലെ നദീതീരങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന യു പിയുടെ മഹാരാജഗഞ്ച്, കുഷിനഗർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഇവിടെ നദികളിലെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നതിനൊപ്പം വെള്ളപ്പൊക്കമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ട ഗ്രാമങ്ങളിലുള്ളവരുടെ കണക്ക്

0: കണക്കെടുപ്പും നടത്തി. നേപ്പാളിലെ അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിന് കാരണം റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഭൂകമ്പമല്ലെന്നും ഹിമാനിയുടെ തകർച്ചയാണെന്നും US ജിയോളജിക്കൽ സർവേ വിഭാഗം വ്യക്തമാക്കി. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കു നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതിയിലെ ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ അസാധാരണവും അപൂർവവുമായ നീക്കം, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ, ബന്ധുനിയമനം, സ്വജനപക്ഷപാതം തുടങ്ങിയ ആരോപണങ്ങളാണ് ജസ്റ്റിസ് മേത്ത ചീഫ് ജസ്റ്റിസിനെഴുതിയ കത്തിൽ ഉന്നയിച്ചത്. ജസ്റ്റിസ് ശർമ്മയെ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും 2, 10, 17 തീയതികളിലായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് എഴുതിയ കത്തുകളിൽ ജസ്റ്റിസ് മേത്ത ആവശ്യപ്പെട്ടു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 584. 2400 പേരെ കണ്ടെത്താനുണ്ട്. വലിയ അളവിൽ ചെളിയടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മരണസംഖ്യ ഉയരുമെന്നും നേപ്പാൾ അധികൃതർ അറിയിച്ചു. പാലങ്ങളും നദിക്കരയിലെ റോഡുകളും തകർന്നതിനാൽ പല ഭാഗത്തും എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ 1545 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. 121 വിദേശികളെ രക്ഷിച്ചെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് വെള്ളിയാഴ്ച അറിയിച്ചു. 85 ഇന്ത്യൻ പൌരരും 16 ചൈനക്കാരും 9 ദക്ഷിണ കൊറിയൻ സ്വദേശികളും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുറഞ്ഞത് 320 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 100 ഇന്ത്യൻ വംശജരെയും കാണാതായിട്ടുണ്ട്. ഇവരിലേറെയും കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോയവരാണ്. ചൈനീസ് വശത്ത് 400 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിൽ കുടുങ്ങിയ 68 മലയാളികളിൽ 60 പേർ സുരക്ഷിതരാണെന്ന് നോർക്ക. 8 പേരെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. ഇവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയുമുണ്ട്. നോർത്ത് പറവൂർ, കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് 3 പേർ. 5 പേർ വിദേശ മലയാളികളാണ്. ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താനുള്ള അന്തിമ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കാനഡയ്ക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തി അമേരിക്ക. പിന്നാലെ US വ്യാപാര ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാണി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തകർക്കുന്ന അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധം ലോകരാഷ്ട്രങ്ങൾക്കെതിരായ നഗ്നമായ യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ. കിഴക്കൻ യുക്രൈനിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ വെള്ളിയാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 130 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 23 പേർ കുട്ടികളാണ്. ഝാർഖണ്ഡിൽ വിവിധ സർക്കാർ നിയമന പരീക്ഷകൾ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭകരുടെ പ്രതിഷേധം. പരീക്ഷാ അട്ടിമറികൾക്കെതിരെ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചെന്നും സ്റ്റേ തീരുമാനത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങൾ പൊതുമാനദണ്ഡം പാലിക്കാതെ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കേണ്ടി വരുമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഉത്തരവിലെ പിഴവ് തിരുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, എറണാകുളം കലക്ടർ ജി പ്രിയങ്ക എന്നിവരെ എതിർകക്ഷികളാക്കിയുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ KAT എറണാകുളം ബെഞ്ച് ഉത്തരവിട്ടു. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതി പൊളിച്ചുപണിയാൻ സർക്കാർ ഒരുങ്ങുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഭവന പദ്ധതി നടപ്പിലാക്കുന്നതാണ് കൂടുതൽ ഗുണമെന്ന് വിലയിരുത്തിയാണിത്. പട്ടികവർഗം, പട്ടികജാതി, മത്സ്യത്തൊഴിലാളി മേഖലകൾക്കുള്ള പദ്ധതി ലൈഫിൽ നിന്ന് വേർപെടുത്താനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. അന്താരാഷ്ട്ര വിമാനയാത്രകൾക്ക് ബോർഡിംഗ് പാസിൽ മുദ്ര വെക്കേണ്ടതില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതരുടെ തീരുമാനം. 1 സെപ്റ്റംബർ ഇത് നടപ്പിലാക്കും. കാലിത്തൊഴുത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതികരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ഇടപെടൽ ഫലം കണ്ടു. രാജസ്ഥാനിലെ രാംപുര കൺവാർപുരയിലെ കാലിത്തൊഴുത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറി ശനിയാഴ്ച മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും വൻവിലക്ക് വൈദ്യുതി വാങ്ങാൻ KCB. യൂണിറ്റിന് 9.40 രൂപ മുതൽ 12.50 രൂപ വരെ വിലക്ക്. അടുത്ത വർഷം മെയ് വരെ വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് അനുമതി തേടി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മുഴുവൻ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും പ്രദർശിപ്പിക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പൊതുജനങ്ങളെയും യുവാക്കളെയും ശക്തമായി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രാലയം പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചത്.
3: മാംഗ്ലൂർ

0: ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ മൈസൂരു റെയിൽവേ ഡിവിഷന് കൈമാറേണ്ടി വന്നാൽ കേരളത്തിന് നഷ്ടങ്ങൾ പലവിധം. ഒക്ടോബർ 1 മുതൽ ഉള്ളാൾ മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറുന്നതോടെ വരുമാനം, യാത്രാ സൗകര്യം, അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം എന്നിവയെല്ലാം കുറയും. കേരളത്തിന്റെ വടക്കും തെക്കും ബന്ധിപ്പിച്ചോടുന്ന പല തീവണ്ടികളും മൈസൂരു ഡിവിഷന്റേതാകും. മൈസൂരു ഡിവിഷൻ ബാംഗ്ലൂരുവിനെ അടർത്തിയെടുത്തത് ചരിത്ര വിജയമെന്ന് ദക്ഷിണ കന്നഡ. അതിനു പിന്നിൽ പ്രവർത്തിച്ച ദക്ഷിണ കന്നഡ MP ബ്രിജേഷ് ചൌട്ടയ്ക്ക് അഭിനന്ദനവും. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ചിറകരിഞ്ഞതിൽ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴാണ് കർണാടകയിൽ വിജയാഘോഷം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയപ്പോൾ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജിത് കുമാറിന് ജാമ്യം അനുവദിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലെ രണ്ടാം പ്രതിയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കരിങ്കുന്നം കോടൂർ വീട്ടിൽ തങ്കച്ചനെയാണ് കുറിഞ്ഞിയിലുള്ള വീട്ടിൽ ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഴക്കുന്നു പഞ്ചായത്തിലെ ജനവാസ മേഖലയായ അയ്യപ്പൻകാവ് പുഴക്കരയിൽ കാട്ടാനക്കൂട്ടം വൻ കൃഷിനാശം വരുത്തി. ആർണ ഫാമിന്റെ കൃഷിയിടത്തിൽ താവളമാക്കിയ ആനക്കൂട്ടം പാലപ്പുഴ കടന്നാണ് എത്തിയത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: തലനാരിഴയുടെ വ്യത്യാസം എന്ന് പോലും വിശേഷിപ്പിക്കാനാകാത്ത കടുത്ത മത്സരത്തിൽ കൊല്ലം പരവൂരിൽ നിന്നുള്ള അരോമ ചുണ്ടൻ 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി. 4:23 328 മൈക്രോ സെക്കൻഡിൽ തുഴഞ്ഞെത്തിയാണ് കന്നിക്കാരായ അരോമ വെന്നിക്കൊടി പാറിച്ചത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട സജീവമാക്കി BJPയും NDAയും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA മുന്നോട്ടു പോകുന്നത്. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇരു തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ സന്നദ്ധമായേക്കും. PP ചൗധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സമിതി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായും മറ്റും ചർച്ച നടത്തിവരികയാണ്. തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് അസാധാരണ സർവീസ് നടത്തിയതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 19 August 2021 ഇടയിലായിരുന്നു ഈ ഗൂഢനീക്കം. ടർക്കിഷ് വ്യോമസേനയുടെ C-130 ഹെർക്കുലീസ് ചരക്കു വിമാനങ്ങളാണ് 60 മണിക്കൂറുകൾക്കിടയിൽ തുടർച്ചയായി സർവീസ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ ഇന്ത്യ തകർത്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം 15 മാസമെടുത്ത് പുനർനിർമ്മിച്ചു. ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം പുനർനിർമ്മാണത്തിനായി പാക് ഭരണകൂടം ജെയ്ഷെക്ക് 25 കോടി പാകിസ്ഥാനി രൂപ വിവിധ ഘട്ടങ്ങളിലായി നൽകി. മൂവാറ്റുപുഴ ജില്ല രൂപവൽക്കരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്കായി അതിർത്തി പുനർനിർണയ കമ്മീഷനെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണിയോണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കെ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്ന് വിവിധ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനുള്ള വ്യവസ്ഥയ്ക്ക് ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകാരം നൽകി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയത് മറ്റാരുടെയോ പണം. 206 കോടിയിലധികം രൂപയാണ് ദുരൂഹ സാഹചര്യത്തിൽ സ്പോൺസർമാരുടെ അക്കൗണ്ടിലെത്തിയത്. സ്പോൺസർ കൈമാറിയത് ഈ പണമാണെന്നാണ് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വ്യവസായ നിർവചനം തിരുത്തിയെഴുതിയ സുപ്രീംകോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് ശക്തമായി വിയോജിച്ച് ജസ്റ്റിസ് BV നാഗരത്ന. വ്യവസായത്തിന്റെ വിശാലമായ നിർവചനം പൊളിച്ചെഴുതിയാൽ അത് തൊഴിലാളികളെ വലിയ ചൂഷണത്തിലേക്ക് തള്ളിവിടുമെന്ന് 157 പേജുള്ള ഭിന്നവിധിയിൽ ജസ്റ്റിസ് നാഗരത്ന മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് കടത്തു ശൃംഖലകളെ തകർക്കാൻ ലക്ഷ്യമിട്ട് രാജ്യമൊട്ടാകെ ഒരു വർഷം നീളുന്ന കർശന പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താൻ കേന്ദ്രം. ഇത് സെപ്റ്റംബറിൽ തുടങ്ങും. ഒളിവിൽ കഴിയുന്ന ലഹരിക്കടത്ത് പ്രതികളെ പിടികൂടുക, മെഡിക്കൽ ഷോപ്പുകളിലൂടെയുള്ള ഔഷധ ലഹരി മരുന്നുകളുടെ വഴിതിരിച്ചുവിടൽ തടയുക, ജയിലുകളിൽ സംയുക്ത പരിശോധന നടത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ നടന്ന പ്രക്ഷോഭം അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ July 25 വിദ്യാർത്ഥികൾക്ക് ചില ഉറപ്പുകൾ നൽകിയത്. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: നിയമപ്രകാരമല്ലാത്ത രൂപമാറ്റമൊന്നും വാഹനങ്ങളിൽ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പത്തനംതിട്ട അടൂരിൽ അടുത്തിടെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വാഹനത്തിൽ നിയമപ്രകാരമല്ലാത്ത ഒട്ടേറെ രൂപമാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും 5000 രൂപ മാത്രം പിഴയിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. 1981 നടന്ന കൊലക്കേസിലെ അപ്പീൽ 44 വർഷമായിട്ടും ജാർഖണ്ഡ് ഹൈക്കോടതി തീർപ്പാക്കാത്തതിൽ ഞെട്ടലറിയിച്ച് സുപ്രീംകോടതി. വിവാഹം ചെയ്യാനുള്ള അവകാശം മനുഷ്യാവകാശമാണെന്നും നിയമ നടപടികൾ നീണ്ടുപോകുന്നത് അതിന് തടസ്സമാകാൻ പാടില്ലെന്നും ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനും ജസ്റ്റിസ് എം ഡി സുമതിയുമടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റ് 10,000 കടന്നെങ്കിലും കേസ് വിചാരണയ്ക്കുള്ള NDPS കോടതികൾ ഇനിയുമായില്ല. മയക്കുമരുന്ന് കേസുകൾ കൂടിയതോടെ 2025 സെപ്റ്റംബർ 25 ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും പ്രത്യേക കോടതികൾ തുടങ്ങാൻ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും NDPS കോടതികൾ സ്ഥാപിക്കാൻ അന്നത്തെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിന്ന ഫെബ്രുവരി 13 ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ച് ജില്ലയിലെ വിവിധ സ്കൂളുകൾ തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് സംഘം കണ്ടെത്തി. ഇത്തരം സ്കൂളുകൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായസംഹിത പ്രകാരവും വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള അനുമതിക്കായി കണ്ണൂർ വിജിലൻസ് DYSP സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മിക്ക സ്കൂളുകളും തസ്തിക നിലനിർത്താൻ വേണ്ടിയാണ് കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചത്. ജീവനക്കാരുടെ ചട്ടവിരുദ്ധ സ്ഥലമാറ്റങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പൊതുസ്ഥലം മാറ്റത്തിൽ 2 ആഴ്ചക്കകം വിശദമായ ഉത്തരവിറക്കാനും KAT സർക്കാരിന് നിർദ്ദേശം നൽകി. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കാര്യത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. വിദേശമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ 12-13 നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ ഡൽഹി സന്ദർശിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. ഇരുരാജ്യവും സാമ്പത്തിക പങ്കാളിത്തം ആഴത്തിലാക്കാനും സഹകരണം വിപുലീകരിക്കാനും ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നീറ്റ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതികൾക്ക് മുൻഗണന നൽകി ആദ്യം അന്വേഷിക്കാൻ ഉന്നത അധികാര സമിതിയോട് ആവശ്യപ്പെട്ടതായി സുപ്രീംകോടതി. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് എത്രയും വേഗം നൽകാനും സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ സിമന്റ് മിക്സ്ചർ ലോറിയിടിച്ച് തീപിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മണ്ടൂർ പള്ളിക്ക് മുൻവശം തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം മൂലക്കണ്ടത്ത് PP വിനോദിനിയുടെ ഏകമകൻ എബനേശ്വർ ആൻഡോ, പാലക്കാടുകാരനായ EV മുഹമ്മദ് ഷിബിൻ എന്നിവരാണ് മരിച്ചത്. തകരാറിലായി റോഡരികിൽ നിർത്തിയിട്ട തടികയറ്റിയ ലോറി റിപ്പയർ ചെയ്യുന്നതിനായി തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് കാസർകോട് പെരിയയിൽ നിന്നെത്തിയ ഭാരത് ബെൻസിന്റെ മെക്കാനിക്കുമാരാണ് ഇവർ. മലയാളി ബാലിക ഷാർജയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. ഷാർജ അൽ നബയിൽ താമസിക്കുന്ന കാസർകോട് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെ മകൾ സഫയാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ ആശുപത്രിയിൽ തീപിടുത്തം, 3 നവജാത ശിശുക്കൾ മരിച്ചു. അമരാവതിയിലെ ജില്ലാ വനിതാ ആശുപത്രിയിലെ നവജാത ശിശു സംരക്ഷണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:15 അപകടം. 36 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി അമരാവതി പോലീസ് പറഞ്ഞു. കാർഷിക സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയതിനെ ചൊല്ലി വിവാദമുയർന്നപ്പോൾ ചട്ടങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹായധനം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയത്. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ഗതാഗത തടസ്സങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, സർക്കാർ പദ്ധതികൾ, പരീക്ഷകളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ, തിരക്കിനിടയിൽ വിട്ടുപോയതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ യാത്രാവേളയിൽ ഓർമ്മിപ്പിക്കാൻ KSRTC സ്വന്തം ഡിജിറ്റൽ റേഡിയോ വരുന്നു. കോർപ്പറേഷൻ നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന തരത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുക. റേഡിയോ നടത്തിപ്പിനുള്ള കരാറുകാരെ

0: തേടി കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരം ഫെമ ഇഡി കേസെടുത്തു. വിദേശത്തേക്ക് 15 ദശലക്ഷം അമേരിക്കൻ ഡോളർ 126 കോടി രൂപ അയച്ചെന്ന വെളിപ്പെടുത്തലിലാണ് കേസ്. എഴുത്തുകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാട് ടി കെ ദാമോദരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് ശ്രീനാരായണ ആശ്രമത്തിന് സമീപം ഈ മാസം 18 രാത്രി വാഹനം തട്ടി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഥാകൃത്ത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൺട്രോളർ ജനറൽ ഓഫ് പാറ്റന്റുമായിരുന്ന പി എച്ച് കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദ ബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദേശികൾക്ക് ഇമിഗ്രന്റ് വിസ അനുവദിക്കുന്ന നടപടികൾ യു എസ് ആഗോളതലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചു. H1B വിസ അപേക്ഷ ഫീസ് 1,03,265 US ഡോളറായി ഉയർത്താൻ ട്രംപ് ഭരണകൂടം ശുപാർശ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കായി ലോകമെമ്പാടുമുള്ള US വിസ അപ്പോയിന്റ്മെന്റുകളാണ് താൽക്കാലികമായി നിർത്തിവച്ചത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങൾ വേർപെടുത്തി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷൻ തുടങ്ങുമെന്ന അഭ്യൂഹം. റെയിൽവേ യാത്രക്കാരുടെ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലാണ് അഭ്യൂഹം പരക്കുന്നത്. നാഗർകോവിൽ മുതൽ നേമം വരെയുള്ള ഭാഗം വേർപെടുത്താനാണ് സാധ്യതയെന്നാണ് പ്രചരണം. എന്നാൽ റെയിൽവേ ഇക്കാര്യം നിഷേധിച്ചു. കൊങ്കണിനെ ഏറ്റെടുത്ത് മംഗളൂരു പ്രത്യേക റെയിൽവേ ഡിവിഷനാക്കാനുള്ള പദ്ധതിയിലേക്ക് കർണാടകം. വർഷങ്ങളായുള്ള നീക്കമാണിതെങ്കിലും ഉള്ളാൽ ഉൾപ്പെടെയുള്ള മംഗളൂരു മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർത്തതോടെ ഇതിലെ സുപ്രധാന ഘട്ടമായി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കുന്നതോടെ നീക്കം പൂർണ്ണമാകും. പതിറ്റാണ്ടുകളായി കേരള പോലീസ് അന്വേഷിക്കുന്ന കൊലക്കേസ് പ്രതി സുകുമാരക്കുറുപ്പ് ബ്രൂണൈയിലുണ്ടെന്ന അഭ്യൂഹം. ചില മലയാളം ചാനലുകളാണ് വാർത്ത പുറത്തുവിട്ടത്. വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ലെന്നും അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടി ഉടൻ കത്ത് നൽകും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണൂർ റെയിൽവേ കോളനി ചരിത്രമാക്കുന്നു. പകരം അത്യാധുനിക സൗകര്യങ്ങളുടെ 14 നില ഫ്ളാറ്റ് സമുച്ചയമടക്കം ഇവിടെ ഉയരും. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനു കീഴിലുള്ള കണ്ണൂർ റെയിൽവേ കോളനിയുടെ പുനർവികസന പദ്ധതിയാണ് ഇത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദേശീയപാതയിൽ കീച്ചേരിക്കുന്നിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരായ 45 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർക്ക് സാരമായ പരിക്കുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസ് നിർണയവും സംബന്ധിച്ച മേൽനോട്ട സമിതിയെ ആരോഗ്യവകുപ്പിനോട് ആലോചിക്കാതെ നിയമിച്ചതിൽ കടുത്ത പ്രതിഷേധവുമായി മന്ത്രി കെ മുരളീധരൻ. സമിതി നിയമനം റദ്ദാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനോട് മുരളീധരൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രത്യേക സമിതിയെ നിയമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. BD സതീശൻ സർക്കാർ 100 ദിനം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന് കോട്ടം തട്ടും വിധം ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള അസ്വാരസ്യം. തിങ്കളാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. വിമാന സർവീസുകളെ മഴ കാര്യമായി ബാധിച്ചു. ഡൽഹിയിലേക്ക് എത്തേണ്ടതും പോകേണ്ടതുമായ 400-ലധികം സർവീസ് വൈകി. 20-ലധികം സർവീസ് റദ്ദാക്കി. 2 രാജ്യാന്തര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനം വഴിതിരിച്ചുവിട്ടു. 4 വിമാനങ്ങൾ ജയ്പൂരിലേക്കാണ് തിരിച്ചുവിട്ടത്. ഡൽഹി ITIയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം. MSc ഫിസിക്സ് വിദ്യാർത്ഥി ഋഷികേശ് കുമാറാണ് IIT അധികൃതരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയത്. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾ വ്യാപകമായി പൂട്ടുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ജഡ്ജി PB വരാലെ. നാസിക് കുംഭമേളയ്ക്ക് സർക്കാർ ചെലവഴിക്കുന്ന 10,000,000,000 രൂപയിൽ 0.1% നൽകിയിരുന്നെങ്കിൽ 100 കണക്കിന് സ്കൂളുകൾ സംസ്ഥാനത്ത് പൂട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും അനധികൃത പ്രവർത്തനങ്ങളും തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയും പരിശോധന തുടർന്നു. നെടുമ്പോയിൽ പേരാവൂർ മേഖലയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 6 വാഹനങ്ങൾക്ക് 1.6 ലക്ഷം രൂപ പിഴയിൽ.

0: ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നടത്തുന്നതിന്റെ സാധ്യത തേടി കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യയുടെ ചില പൈലറ്റുമാർ ലഹരി ഉപയോഗിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ലഹരി പരിശോധനാ ചട്ടങ്ങൾ കൂടുതൽ കർക്കശമാക്കാനുള്ള നീക്കം. അമേരിക്കയിൽ അഭയാർത്ഥികളാകാൻ അപേക്ഷിച്ച 200,000+ വിദേശികളുടെ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കാൻ നടപടി തുടങ്ങി. 2016-2026 കാലത്ത് നൽകിയ B1-B2 വിസ ഉടമകളിൽ അഭയാർത്ഥി അപേക്ഷ നൽകിയവരെയാണ് നടപടി ബാധിക്കുക. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനും കടൽ മൈനുകൾ നീക്കം ചെയ്യാനും ഇറാനും ഒമാനും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചകൾക്ക് പിന്നാലെയാണ് തീരുമാനം. അതിർത്തി മേഖലകളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ഇന്ത്യയും ചൈനയും ധാരണയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബീജിംഗിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ സാങ്കേതിക വിദ്യ പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. ഇതോടെ DRDO വികസിപ്പിച്ച മിസൈലുകൾ സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മിക്കാനാകും. ആദ്യഘട്ടത്തിൽ പരമ്പരാഗത മിസൈൽ സാങ്കേതിക വിദ്യയാണ് കൈമാറുന്നതെങ്കിലും തുടർന്ന് തന്ത്രപ്രധാന ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനും നിർമ്മാണത്തിനും സ്വകാര്യ കമ്പനികൾക്ക് അവസരം ലഭിക്കും. ആദിവാസികൾ, പട്ടികജാതി വിഭാഗങ്ങൾ, ദളിതർ എന്നിവർക്കെതിരെ നിയമപരിപാലന ഉദ്യോഗസ്ഥർ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഇന്ത്യ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വംശീയ വിവേചന നിർമ്മാർജ്ജന സമിതിയുടെ റിപ്പോർട്ട്. റോഹിംഗ്യകൾ, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിയമപാലകരുടെ നടപടികൾ വർദ്ധിച്ചെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു. ഇറാന്റെ ജീവവായുവായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച് അമേരിക്ക. തിങ്കളാഴ്ച US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇക്കണോമിക് ഡീഡേക്ക് തുടക്കമിട്ടതായി അറിയിച്ചത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. US കാനഡ വ്യാപാര യുദ്ധം രൂക്ഷമാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 50% വരെ പകരത്തീരുവ ഏർപ്പെടുത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. September 8 മുതൽ പ്രാബല്യത്തിൽ വരും. കേസന്വേഷണത്തിനായി ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്താതെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ ചില പ്രത്യേക നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. NDPC, PMLA, കസ്റ്റംസ് ആക്ട് തുടങ്ങിയവ ഇത്തരത്തിലുള്ള തടങ്കലിന് അനുമതി നൽകുന്നുണ്ടെന്ന് കോടതി സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമം തുടരുന്നു. നിലവിൽ 799 ഒഴിവുകൾ സംസ്ഥാനത്താകെയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ. 431 ഒഴിവ്. PSC മുഖേന 430 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചതിൽ 134 പേർക്ക് നിയമന ഉത്തരവ് നൽകി. ഇതിൽ തന്നെ കുറച്ചുപേർ ജോലിയിൽ പ്രവേശിച്ചിട്ടുമില്ല.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: സ്വാശ്രയ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസും സംബന്ധിച്ച മേൽനോട്ട സമിതി നിയമനം തർക്കത്തിലായതോടെ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രത്യേക സമിതി വേണമെന്ന നിലപാട് ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഇതിനുള്ള പാനലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി. അടുത്തിടെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാനത്തിന് കേരള എന്ന പേരിനു പകരം കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നു. ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രാബല്യത്തിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. 2013 ബലാത്സംഗ കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനോട് 3 ആഴ്ചക്കകം കീഴടങ്ങാൻ സുപ്രീംകോടതി. കീഴടങ്ങുന്നതിൽ നിന്ന് ഇളവ് തേടി തേജ്പാൽ നൽകിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് അലോക് ആരാധെ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. എളയാവൂരിൽ ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മഴ ഇനിയും കനത്തു പെയ്താൽ വലിയ അപകട സാധ്യതയുണ്ട്. 75 മീറ്റർ നീളത്തിൽ 15 അടിയോളം താഴ്ചയിലാണ് സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നത്. കലക്ടർ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. അനധികൃത രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ

0: അടിസ്ഥാനത്തിലാണ് നടപടി.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലേക്കും പോകും. 2017 മുതൽ ഇന്ത്യ പൂർണ്ണ അംഗമായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷിക ഉച്ചകോടിയാണ് ഇത്തവണ നടക്കുന്നത്. സമത്വത്തിന്റെ മഹത് സന്ദേശം പകർന്ന് നാടെങ്ങും ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പിന്റേതാണെന്ന തരത്തിൽ ചില ചാനലുകളിൽ വന്ന ഫോട്ടോയും പാസ്പോർട്ടും വടക്കാഞ്ചേരിക്കടുത്ത് കരുമത്ര സ്വദേശി മൂർക്കനാട് ദാമോദര മേനോന്റേതാണെന്ന് സഹോദരങ്ങൾ. ബ്രൂണയിലുള്ള ദാമോദര മേനോൻ അസുഖം മൂലം അവശനാണെന്നും പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. നീറ്റ് സമരത്തിലൂടെ ശ്രദ്ധ നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ത്യ സഖ്യം വിട്ട DMK ആം ആദ്മി പാർട്ടിയും ചേർന്ന് ദേശീയ തലത്തിൽ 3rd മുന്നണി ഉണ്ടാക്കാൻ നീക്കം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും മുന്നണി ദൃഢപ്പെടുത്താനാണ് നീക്കമെന്നാണ് സൂചന. 3rd വയസ്സിൽ കിരീടധാരണം നടത്തി ലോകശ്രദ്ധ നേടിയ യുഗാണ്ടയിലെ തോറോ സാമ്രാജ്യത്തിന്റെ രാജാവ് ഒയോ നിംബ അന്തരിച്ചു. 34 വയസ്സായിരുന്നു. നോർവേ രാജാവ് ഹറാൾഡ് 5th അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:35 അന്ത്യം. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മകൻ ഹാക്കോൺ രാജകുമാരൻ നോർവേയുടെ പുതിയ രാജാവായി അധികാരമേറ്റു. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത്. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാവുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി ആർ പ്രജ്ഞാനന്ദ. ഫൈനലിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയോ കരുവാനെയാണ് കീഴടക്കിയത്. പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനത്തുകയായി 1.9 കോടി രൂപ ലഭിക്കും. ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഇറങ്ങും. ബ്രസൽസിൽ സെപ്റ്റംബർ 4-5 തീയതികളിലാണ് മത്സരം. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ നേരിടും. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ നെതർലൻഡ്സ് ഇന്ന് രാത്രി 7:30 അർജന്റീനയെ നേരിടും. തൃശൂർ ടൈറ്റൻസിനെ കീഴടക്കി KCL 3rd ജയം സ്വന്തമാക്കി ട്രിവാൻഡ്രം റോയൽസ്. 5 runsനാണ് ജയം.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം. കേൾക്കാം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: ഗാനതരംഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മനോരാജ്യം ഫിലിംസിന്റെ സ്വർഗം ഹരിഹരൻ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സ്വർഗം 1992 ലാണ് പുറത്തിറങ്ങുന്നത്.

0: നെടുമുടി വേണു, മനോജ് കെ ജയൻ, വിനീത് തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശ്രീരാമൻ, രവി വള്ളത്തോൾ, ജഗന്നാഥവർമ്മ, രംഭ, സൗമിനി, ഊർമിള ഉണ്ണി തുടങ്ങിയവരാണ് ഇതിൽ അഭിനേതാക്കളായി വരുന്നത്. സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് സർഗം. യൂസുഫ് അലി കേച്ചേരിയുടെ സാഹിത്യത്തിന് ബോംബെ രവി സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഒട്ടേറെ ഗാനങ്ങൾ സർഗം എന്ന സിനിമയെ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. സംഗീത അധ്യാപകനായ നെടുമിടുവേണു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ സംഗീത ക്ലാസ്സിൽ നിന്നുള്ള ഒരു ഗാനമാണ് ആന്തോളനം ദോളനം എന്നാരംഭിക്കുന്നത്. ചിത്രയും യേശുദാസും ആലപിക്കുന്നു. കേദാരഗൗള രാഗത്തിലാണ് ബോംബെ രവി ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്.
1: കുട്ടി നിർത്തി നിർത്തി പാടൂ, എന്നാലേ ഭാവം വരൂ.

കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി, ഗായക നിൻസ്വരമിൻ ചേതനയും സ്വന്തമാക്കി. സ്വർഗത്തിലെ ഒരു പ്രണയഗാനം. ചിത്രാലപിക്കുന്നു വിനീത് രംഭ, മനോജ് കെ ജയൻ എന്നിവരാണ് ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്നത്.

കൃഷ്ണഭക്തി തുളുമ്പുന്ന യൂസഫലിയുടെ മറ്റൊരു രചന കൃഷ്ണകൃപാസാഗരം എന്നാരംഭിക്കുന്നു. ഭക്തിയുടെ അനിർവചനീയമായ തലങ്ങളിലേക്ക് യേശുദാസും ചിത്രയും ആസ്വാദകരെ ആനയിക്കുകയാണ്.

സംഗീത അധ്യാപകന്റെ മകന് സംഗീതവാസനയില്ലെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഒരു ദിവസം ക്ഷേത്രനടയിൽ വെച്ച് മകന്റെ ആലാപന ശുദ്ധി കണ്ട പിതാവ് ആശ്ചര്യപ്പെട്ടു. സ്വരരാഗ ഗംഗാപ്രവാഹമായി, സ്വർഗീയ സായുജ്യസാരമായി ആ ഗാനം നാം കേട്ടു. യേശുദാസും സംഘവും പാടുന്ന ഗാനം മധുരഞ്ജിനി രാഗത്തിലാണ് ബോംബെ രവി ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഗാനരംഗത്ത് അഭിനയിക്കുന്നത് വിനീതാണ്.

സംഗീതത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പരമ്പരാഗത ഗാനങ്ങളും സ്വർഗത്തിലുണ്ട്. സംഗീതത്തെ ഉപാസിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. സൗഹൃദവും കുടുംബ ബന്ധങ്ങളും പ്രണയവും കലഹവും സംഗീതത്തോടൊപ്പം ഈ സിനിമയുടെ ഭാഗമാകുന്നു. രാഗസുധാരസ എന്നാരംഭിക്കുന്ന ഈ കീർത്തനം യേശുദാസും ചിത്രയും ചേർന്ന്

തീവ്രമായ കുടുംബകഥയുടെ അവസാന ഭാഗത്ത് കഥാഗതിയുടെ വികസനത്തിന് ഒരു ആലാപനം നിമിത്തമാവുന്നുണ്ട്. ചലനശേഷി നഷ്ടപ്പെട്ട പൂർവകാമുകിയുടെ സിരകളിലേക്ക് സംഗീത തരംഗം പ്രവഹിച്ചപ്പോൾ അവർ ചലിച്ചു തുടങ്ങി. സംഗീതമേ അമരസല്ലാപമേ എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസ് ആലപിക്കുന്നു.

0: സർഗം എന്ന സിനിമയിലെ ഗാനങ്ങളാണ് ഗാനതരംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഗാനതരംഗം കേൾക്കാം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:15 താരസ്വരം, 10 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ആർദ്രഗീതങ്ങൾ. 9 ചാരുകസേര. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 29, ചിങ്ങം 13, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 584. 2400 പേരെ കണ്ടെത്താനുണ്ട്. വലിയ അളവിൽ ചെളിയടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മരണസംഖ്യ ഉയരുമെന്നും നേപ്പാൾ അധികൃതർ അറിയിച്ചു. പാലങ്ങളും നദിക്കരയിലെ റോഡുകളും തകർന്നതിനാൽ പല ഭാഗത്തും എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ 1545 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. 121 വിദേശികളെ രക്ഷിച്ചെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് വെള്ളിയാഴ്ച അറിയിച്ചു. 85 ഇന്ത്യൻ പൌരരും 16 ചൈനക്കാരും 9 ദക്ഷിണ കൊറിയൻ സ്വദേശികളും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുറഞ്ഞത് 320 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 100 ഇന്ത്യൻ വംശജരെയും കാണാതായിട്ടുണ്ട്. ഇവരിലേറെയും കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോയവരാണ്. ചൈനീസ് വശത്ത് 400 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിൽ കുടുങ്ങിയ 68 മലയാളികളിൽ 60 പേർ സുരക്ഷിതരാണെന്ന് നോർക്ക. 8 പേരെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. ഇവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയുമുണ്ട്. നോർത്ത് പറവൂർ, കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് 3 പേർ. 5 പേർ വിദേശ മലയാളികളാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ഉസ്ബക്ക് പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലേക്കും പോകും. 2017 മുതൽ ഇന്ത്യ പൂർണ്ണ അംഗമായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷിക ഉച്ചകോടിയാണ് ഇത്തവണ നടക്കുന്നത്. ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈന പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. സമത്വത്തിന്റെ മഹത് സന്ദേശം പകർന്ന് നാടെങ്ങും ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. അന്തസ്സിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ജീവിതം സമർപ്പിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവും ചിന്തകനുമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സാമൂഹിക നീതിയുടെ മുന്നണി പോരാളിയായിരുന്ന മഹാത്മാ അയ്യങ്കാളി പിന്നാക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും ക്ഷേമത്തിനും ജീവിതം സമർപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാവുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി ആർ പ്രജ്ഞാനന്ദ. ഫൈനലിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയോ കരുവാനെയാണ് കീഴടക്കിയത്. പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനത്തുകയായി 1.9 കോടി രൂപ ലഭിക്കും. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പിന്റേതാണെന്ന തരത്തിൽ ചില ചാനലുകളിൽ വന്ന ഫോട്ടോയും പാസ്പോർട്ടും വടക്കാഞ്ചേരിക്കടുത്ത് കരുമത്ര സ്വദേശി മൂർക്കനാട് ദാമോദര മേനോന്റേതാണെന്ന് സഹോദരങ്ങൾ. ബ്രൂണൈയിലുള്ള ദാമോദര മേനോൻ അസുഖം മൂലം അവശനാണെന്നും പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. എസ് എൽ ഗ്രൂപ്പിന്റെ 22,600 കോടി രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ജാമ്യക്കാരനായ സി ഗ്രൂപ്പിന്റെ സുഭാഷ് ചന്ദ്രയിൽ നിന്ന് 6.5 കോടി മാത്രം ഈടാക്കി തീർപ്പാക്കാനുള്ള NCLT ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി HDFC ബാങ്കും LIC ഹൗസിംഗ് ഫിനാൻസും. നാഷണൽ കമ്പനി നിയമ അപ്പലറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് കമ്പനികൾ തയ്യാറെടുക്കുന്നത്. നീറ്റ് സമരത്തിലൂടെ ശ്രദ്ധ നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ത്യാ സഖ്യം വിട്ട DMK ആം ആദ്മി പാർട്ടിയും ചേർന്ന് ദേശീയ തലത്തിൽ 3rd മുന്നണി ഉണ്ടാക്കാൻ നീക്കം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും മുന്നണി ദൃഢപ്പെടുത്താനാണ് നീക്കമെന്നാണ് സൂചന. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ഓർമ്മ പുസ്തകമായ ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ പ്രസിദ്ധീകരിക്കില്ല. ആഗോളതലത്തിൽ പുസ്തകം പുറത്തിറക്കുന്നത് പെൻഗ്വിനാണ്. ഇന്ത്യയിലും അവർ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തങ്ങളല്ല ഇന്ത്യയിലെ പ്രസാധകരെന്ന് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ അറിയിച്ചു. മിന്നൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും വിദേശ രാജ്യങ്ങളുടെ സഹായം വേണ്ടെന്ന് നേപ്പാൾ. രാജ്യത്തിന്റെ രക്ഷാസംഘങ്ങൾക്ക് ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ദുരന്തത്തിൽ കാണാതായതിനാൽ തന്നെ നേപ്പാളിന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. നിലപാട് വിവാദമായതോടെ വിദേശ സഹായം വേണ്ടെന്ന് വെക്കുകയല്ല ലക്ഷ്യമെന്ന് നേപ്പാൾ വ്യക്തമാക്കി. പ്രാദേശിക പാരിസ്ഥിതിക സാഹചര്യങ്ങളും ദുർഘടമായ ഭൂപ്രകൃതിയും പരിചയമുള്ള സ്വന്തം സുരക്ഷാസേനയെ പരമാവധി വിന്യസിക്കുന്നതിന് മുൻഗണന നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കി. മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തി വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡുകൾ തകർന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ച് വഴിയുള്ള ചരക്ക് നീക്കം നിലച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയായ സോനൌലിയിൽ നേപ്പാൾ നഗരങ്ങളിലേക്ക് പോകേണ്ട ചരക്ക് ലോറികളുടെ 16 കിലോമീറ്റർ നീണ്ട നിര രൂപപ്പെട്ടു. സുരക്ഷാ ഏജൻസികളും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത്. നേപ്പാളിലെ മഹാപ്രളയത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഭീഷണി. ഗംഗ, ഗാണ്ഡക്, ബുറി ഗാണ്ഡക്, കോസി നദികളിൽ ജലനിരപ്പ് അസാധാരണമായി ഉയർന്നതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളായ നേപ്പാളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഇനിയും ഉയരാനിടയുണ്ട്. ചില സ്ഥലങ്ങളിൽ ജലത്തിന്റെ അളവ് അപകട സാധ്യതയ്ക്ക് മുകളിലെത്തിയെന്ന് ജലവിഭവ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നേപ്പാളിലേക്ക് കൂടുതൽ അവശ്യവസ്തുക്കളുമായി 3-ാമത്തെ വിമാനം ഉടൻ പുറപ്പെടുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിൽ സ്ഥാപിക്കാനായി ബെയ്ലി പാലങ്ങൾ നൽകാമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഒരു പാലം നേപ്പാളിലെത്തി. നേപ്പാൾ സർക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എന്ത് സഹായവും നൽകുമെന്ന് വക്താവ് അറിയിച്ചു. US ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം 6 മാസം പിന്നിട്ടു. February 28 US ഇസ്രയേൽ സംയുക്ത സൈന്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയെയും അടുത്ത കുടുംബങ്ങളെയും വധിച്ചുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചത്. സമാധാനത്തിനുള്ള വാതിൽ ഇപ്പോഴും തുറന്നുകിടക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. US കാനഡ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടെ വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ 5 വലിയ തടാകങ്ങളിലൊന്നായ ഒന്റാറിയോയുടെ പേര് മാറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി. ലേക്ക് അമേരിക്ക എന്നാണ് പേരുമാറ്റിയത്. എന്നാൽ 400 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രപരമായ പേരുമാറ്റാൻ തയ്യാറല്ലെന്ന് കാനഡയും തടാകവുമായി അതിർത്തി പങ്കിടുന്ന ന്യൂയോർക്കും നിലപാടെടുത്തു. 3-ാം വയസ്സിൽ കിരീടധാരണം നടത്തി ലോകശ്രദ്ധ നേടിയ യുഗാണ്ടയിലെ തോറോ സാമ്രാജ്യത്തിന്റെ രാജാവ് ഒയോ നിംബ അന്തരിച്ചു. 34 വയസ്സായിരുന്നു. നോർവേ രാജാവ് ഹറാൾഡ് 5-ാമൻ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:35 അന്ത്യം. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മകൻ ഹാക്കോൺ രാജകുമാരൻ നോർവേയുടെ പുതിയ രാജാവായി അധികാരമേറ്റു. ജാർഖണ്ഡ് സർക്കാർ നിയമന പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 4 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 2024 നടത്തിയ ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷാ ക്രമക്കേടിലാണ് അറസ്റ്റ്. ഇതേ കേസിൽ കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഫണ്ട് തിരിമറിക്കേസിൽ പ്രതിയായ കർണാടക പ്ലാനിംഗ് വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്ര രാജിവെച്ചു. 1 ആഴ്ചയോളം നീണ്ട പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിന്മാറിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചു. ശ്രീകാര്യത്തിനടുത്ത് ചേന്തിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. റോഡപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന വിട. വ്യാഴാഴ്ച വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ചതു മുതൽ TKDയെ അവസാനമായി കാണാൻ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഒഴുകിയെത്തുകയായിരുന്നു. പ്രതിപക്ഷ ഉപനേതൃ പദവി സംബന്ധിച്ച തർക്കത്തിൽ LDF നേതാക്കൾ സമവായ ചർച്ചകളുടെ പ്രതീക്ഷ പങ്കുവച്ചെങ്കിലും സ്വരം കടുപ്പിച്ച് മുതിർന്ന നേതാക്കൾ. CPM CPI പോര് പാർട്ടികളുടെ യുവജന സംഘടനകളിലേക്കും പടരുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ സഹായിക്കാനുള്ള പരികർമ്മികളെ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിക്കും. ഇതിനുള്ള ലിസ്റ്റ് ദേവസ്വം ബോർഡ് തയ്യാറാക്കും. ഈ ലിസ്റ്റിൽ നിന്നുള്ളവരെ മാത്രമേ മേൽശാന്തിമാർക്ക് സഹായികളായി വെക്കാനാവൂ. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയ അതിജീവിതരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമം അമൃതം 2026 ഇന്ന് നടക്കും. രാവിലെ 9 മണി മുതൽ പകൽ 2 മണി വരെ തലശ്ശേരി മുനിസിപ്പൽ ടൗൺഹാളിലാണ് പരിപാടി. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഇറങ്ങും. ബ്രസൽസിൽ September 4-5 തീയതികളിലാണ് മത്സരം.

0: വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ ആദ്യ മത്സരത്തിൽ തായ്ലൻഡിനെ നേരിടും. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ നെതർലൻഡ്സ് ഇന്ന് രാത്രി 7:30 അർജന്റീനയെ നേരിടും. തൃശൂർ ടൈറ്റൻസിനെ കീഴടക്കി KCL മൂന്നാം ജയം സ്വന്തമാക്കി ട്രിവാൻഡ്രം റോയൽസ്. 5 runsനാണ് ജയം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
6: താരസ്വരത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
5: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.

0: നാലു പതിറ്റാണ്ടായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 200-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മലയാള ചലച്ചിത്ര അഭിനേതാവാണ് അശോകൻ എന്ന AE അശോകൻ. സംവിധായകൻ പി പത്മരാജനാണ് അദ്ദേഹത്തെ സിനിമാ ലോകത്ത് എത്തിച്ചത്. പി പത്മരാജൻ സംവിധാനം ചെയ്ത 1979 പെരുവഴി അമ്പലം ആയിരുന്നു അശോകന്റെ അരങ്ങേറ്റ ചിത്രം. അശോകൻ ഈ രംഗത്ത് പുതിയ ആളാണെങ്കിലും അക്കാലത്തെ മുൻനിര സിനിമാ സംവിധായകരാരും ചെയ്യാത്ത ഹീറോ വേഷത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ പത്മരാജൻ ധൈര്യം കാണിച്ചു. ആലപ്പുഴ ജില്ലയിലെ
1: അങ്ങേരിയിലെ വന്നായിരുന്നു
2: ആര്?
1: ആ പ്രഭാരംപിള്ള.
2: വന്നിട്ട്
1: അപ്പൻ ചാവുമ്പോ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ചാക്കാലിക്ക് വരാൻ ഒറ്റില്ല. അത്ര തന്നെ, ഞാൻ നിന്നില്ല, കേറിപ്പോന്നു.
2: കേറിപ്പോന്നെങ്കിൽ പിന്നെ ഇത്ര നേരങ്ങനെ പറഞ്ഞേ?
1: ഇത് പോട്ട്, ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യണം.
2: ശീതപ്പേര് കേൾപ്പിക്കരുത്. എന്താക്കാ?
1: എനിക്ക് ദേഷ്യം കയറുന്നു, എനിക്ക് ചന്തിപ്പ.
2: എന്തിന്?
1: എന്തിനാ? നീ ആ പൂജാരിയെ കണ്ട് ഒരു രക്ഷ എഴുതി വെക്കണം. നിന്റെ ദേഹത്ത് എന്തോ കേറിയിട്ടുണ്ട്.

0: പൂവൊക്കെ വാങ്ങിച്ചോ.
1: ഓ,
0: അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള പെങ്കൊച്ചുങ്ങൾക്ക് എന്തിനാ പൂവും പുല്ലാകും അല്ലയോ?
1: കുഞ്ചു ചത്തു എന്നറിഞ്ഞപ്പോ ഞാനങ്ങ് വല്ലാതായി.
0: വേറൊന്നുമല്ല, തള്ളയില്ലാത്ത വിഷമം അങ്ങേര് നിങ്ങൾ അറിയിച്ചിട്ടേയില്ല.
2: ഇതാണോ അനിയൻ കൊച്ചൻ?
0: എന്തുവാടാ ഇറക്കാ ചെറയുന്നേ? തിന്നാനോ അടിക്കാനോ?
1: എന്തുവാണ് നിങ്ങളുടെ മുന്തി ചേർത്ത കാര്യം?
0: ഈ ചെറുക്കന് വട്ട്, നിങ്ങൾ അവനെ പിടിച്ച് ആമത്തിലിടും.
3: കൊച്ചൻ അമ്മൂപ്പം കാര്യമാക്കണ്ട.
0: ആര് കാര്യമാക്കി? അതല്ല, നിങ്ങളിത് കേൾക്കണം. ഞാനിവിടെ ഇപ്പൊ നല്ലപ്പോഴാ വരുന്നു.
4: ഇവളെന്തിനാ വെറുന്തറക്കണമെന്നുറങ്ങിയത്? എന്തിനാന്ന് ഇവിടെ ഈ വെറുന്തറക്കണമെന്നുറങ്ങുന്നത്?
5: ആ, അവളോട് തന്നെ ചോദ്യം.
4: ലക്ഷ്മി, ലക്ഷ്മി കിടക്കാൻ വിറങ്ങാൻ കണ്ടില്ലേ? ഇവിടെ കിടന്നുറങ്ങിയാല് ഉത്സവം കാണണ്ടേ?

0: ഈ ഗണപതി അല്ലാതെ വേറെ എവിടെയും ഉണ്ടോ എനിക്ക് അമ്മാവന്മാരായിട്ട്?
1: ഇല്ല, മാമനെ കണ്ടായിരുന്നോ?
0: കാണുന്നു. എന്തിനാരെങ്ങനെയല്ലേ അമ്മാവന്മാര്? നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കേറി വരാ. ഇനി ഒടുങ്ങിയിട്ടില്ല. അവനില്ലാത്ത ബന്ധമെന്തുവാടാ എനിക്ക് എന്നോടുള്ളത്?
1: നിങ്ങൾ എന്തിനാ അങ്ങനെ കാണാൻ പോയത്? എനിക്കൊരുത്തരുടെയും ബന്ധം വേണ്ട, ഞാനങ്ങ് പോയേക്കാം.
0: ഇരുട്ടത്തങ്ങ് പൊയ്ക്കളയാവുന്ന ധൈര്യമുണ്ട്.
1: പകലായാലും എന്തുവാ, കുടി വന്നാൽ എല്ലാവരോടും അങ്ങ് തല്ലി കൊല്ലുമായിരിക്കും, അത്രേ ഉള്ളേ. ഞാനങ്ങ് ചത്തോളാം, എനിക്കങ്ങ് വീട്ടിൽ പോണം.
0: വെപ്രാളം കയറിയിട്ട് അവിവേകം ഒന്നും കാണിക്കാൻ പോണ്ട. ഇപ്പ ഏതായാലും കുത്തുകേസ് കൊലക്കേസായ സ്ഥിതിക്ക് നീ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. എവിടെയെങ്കിലും പോകണം. വെളുപ്പിന് മുമ്പ് നിന്നെ ഞാൻ നാട് മാറ്റാം. അതിന് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ നീ ഉറങ്ങ.
2: ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ചേപ്പാട് എന്ന ഗ്രാമത്തിൽ കരുവാറ്റയിലെ പ്രഭുകുടുംബമായ സമുദായത്തിൽ വീട്ടിൽ പരേതനായ എൻ പി ഉണ്ണിത്താന്റെയും അഴകത്ത് സാവിത്രിയുടെയും മകനായി 1961 മെയ് 23 തീയതിയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. രാധാകൃഷ്ണൻ, പ്രസന്നകുമാർ, ഹരികുമാർ എന്നിവർ സഹോദരങ്ങളാണ്. 1982 പുറത്തിറങ്ങിയ യവനിക, 1986 പുറത്തിറങ്ങിയ യുവജനോത്സവം, 1987 പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികൾ, 1988 പുറത്തിറങ്ങിയ മൂന്നാം പക്കം, 1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ, 2009 ടു ഹരിഹർ നഗർ എന്നിവയാണ് അശോകന്റെ ശ്രദ്ധേയമായ സിനിമകൾ.
3: അതെന്നേ,
4: നിങ്ങളെ ഭർത്താവില്ലേ എന്റെ തന്തപ്പടി, ആ സാധനത്തിനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ മൊത്തമായോ ചില്ലറയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്നാ പരസ്യം.
3: നീ എന്തോന്നാണ് കുരുത്തങ്ങട്ടവനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ.
4: അച്ഛനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്കതായ പ്രതികരണം കൊടുക്കും.
3: എന്റെ ദൈവമേ, അങ്ങേക്കോ ലാഭത്ത് സംഭവിച്ചോടാ മോനെ.
4: അതിപ്പോ ഞാനെങ്ങനെ അറിയുന്നത്? നിങ്ങൾ അങ്ങനെ ഇവിടെ ആണോ താമസം?
3: അവളറിയാതെ അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. അവളെ കൂടി ഞാൻ സമാധാനം പഠിപ്പിക്കും.
4: എവളെ?
3: ആ എന്തരുണ്ടല്ലോ, എച്ചി രോഗനെ, അവളെ നിൽക്കുന്ന കാണണം. അവൾ ഞാൻ വീടില്ല.
4: നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ മടുത്തപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ മടുത്തപ്പോ വേറെ ഒത്തിരി പുറകെ പോയി കാണും.
3: ദൈവദോഷം പറയണം മഹാപാവി, ഒന്നിരിക്കുന്ന അച്ഛനല്ലേ?
4: ഓ, പേരിനൊരു അച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്നതല്ലോ.
3: കഴുത്ത് അടി വെച്ചതാണല്ലോ, സ്വന്തയ്ക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കൊണ്ടൊരു സമയം.
2: കാർത്തികപ്പള്ളി സെന്റ് തോമസ് എച്ച് എസ് എസിൽ നിന്ന് പ്രേഡിഗ്രിയും നങ്ങ്യാർകുളങ്ങര ടി കെ എം മെമ്മോറിയൽ കോളേജിൽ നിന്ന് ബിരുദവും നേടി. കലയിൽ ബിരുദധാരിയായ അദ്ദേഹം സാഹിത്യത്തിലും അഭിനയത്തിലും അതീവ തൽപരനായിരുന്നു. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു ഗായകനായിരുന്ന അദ്ദേഹം പെരുവഴി അമ്പലം എന്ന പത്മരാജൻ സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം അശോകന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം എപ്പോഴും അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിക്കൊണ്ടേയിരുന്നു. ആദ്യ ചിത്രത്തിലെ ശ്രദ്ധേയമായ പ്രകടനത്തിന് ശേഷം മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ അടൂർ ഗോപാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം തന്റെ പുതിയ ചിത്രമായ അനന്തരം

0: എന്ന ചിത്രത്തിൽ അശോകനെ നായകനാക്കി. തുടർന്ന് അശോകന് അഭിനയിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചു.
1: ബാലുവേട്ടാ, എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ചായ ഞാൻ കുടിച്ചിട്ടില്ല.
2: ഉറക്കെ പറയണ്ട, പിന്നെ നിലത്തേക്ക് നിൽക്കത്തില്ല.
3: നിസ നി പനി പമ പമ ഗമ ഗ സനി പനി സ ഗമ പനി സാഗ നീ സ പാനി മാപ്പ.

0: ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃത കർഷിണി അമൃതവർഷിണി.
1: അജിയും പാട്ട് പിടിച്ചിട്ടുണ്ടോ?
2: ആ കുറച്ച് പാടു. പഠിച്ചതാണോ?
1: ആ കുറച്ച്.
2: പിന്നെന്താ പാടാത്തെ?
1: ഇത്രയും അസിനുണ്ടായിട്ട് പിന്നെന്താ കൂടുതൽ പഠിക്കാത്തത്?
2: ഞാനൊരു പാട്ടുകാരനാവുന്നത് ഡോക്ടറെങ്കിലും ഇഷ്ടമല്ലായിരുന്നു.
3: ആ പറഞ്ഞത് കള്ളം. ഇവനുണ്ടല്ലോ സകലകലാ വല്ലഭന. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഒന്നിൽ ഉറച്ചു നിൽക്കത്തില്ല. ഇവന്റെ പകുതി കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു?
2: ബാലുവേട്ടനൊന്നും ആവാത്ത പോലെ.
3: അത് വെറും ഹാർഡ് വർക്ക്. കഴിവ് വേറെ, അധ്വാനം വേറെ.
4: അടൂർ ഗോപാലകൃഷ്ണൻ, പി പത്മരാജൻ, ഭരതൻ, കെ ജി ജോർജ് തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ സിനിമകളിൽ ഒരുപാട് വ്യത്യസ്തതകളുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. വ്യത്യസ്ത സിനിമകളിലായി അദ്ദേഹം ചെയ്ത വേഷങ്ങളിൽ ഇത് എല്ലായ്പ്പോഴും പ്രകടമാണ്. മറ്റുള്ളവർ തെളിയിച്ച വഴിയിലൂടെ അശോകൻ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. പകരം അവൻ സ്വയം സൃഷ്ടിച്ച വഴികളിലൂടെ സഞ്ചരിച്ചു. ശൈലിയിൽ മറ്റുള്ളവരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കിയ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിലൊന്നാണിത്. അതുമാത്രമാണ് അവനെ എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് നയിച്ചതും. പാട്ടുകാരനാകണം എന്ന ആഗ്രഹത്തോടെയാണ് സിനിമയിൽ വന്നതെങ്കിലും പിന്നീട് അഭിനേതാവായി മാറുകയായിരുന്നു. പത്മരാജന്റെ സിനിമകളായ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ എന്നീ സിനിമകളിലെ കഥാപാത്രം പ്രേക്ഷക പ്രീതി നേടിയവയാണ്. കെ ജി ജോർജിന്റെ യവനിക, അടൂരിന്റെ അനന്തരം, ഭരതന്റെ അമരം എന്നീ ചിത്രങ്ങളിലും അശോകന്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ്.
5: അയ്യോ, നേരത്തെ ഇവിടെ കിടക്കണം ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ആ ദേവികുഞ്ഞിന്റെ മൂത്ത മോനാന്ന്.
6: നിനക്കങ്ങനെ പലതും തോന്നും. പരോക്ഷ പാസായതല്ലേ?
1: വഞ്ചി പോണ ആൾ ഇവിടെ വന്നിങ്ങനെ കിടക്കുമെന്ന് ആരെങ്കിലും കരുതുവോ? അപ്പൊ ഇന്ന് വഞ്ചി പോയില്ലേ?
6: കണ്ണിലെന്താണ് മത്ത കുത്തിട്ടുണ്ടാ? വഞ്ചി പോയപ്പോ ഇവിടെ കാണാ.
5: ഇന്നത്തെ കണി ശരിയായിട്ടില്ല, അതാണ് ഇത്ര ഗമ.
6: ശരിയാണ്, കണി നിന്റെ അച്ഛനാണ്. കടാപ്പുറത്തെ രാജാവല്ലേ നിന്റെ അച്ഛൻ? രാജാവിന്റെ മകള് രാജകുമാരി, മുഖം കാണിക്കാൻ ഇവിടെ ദൂരത്ത് വന്നിരുന്നതാണ് അടിയൻ.
1: എന്തിനാ രഘു ഇങ്ങനൊക്കെ പറയണത്? ഞാൻ രാജകുമാരിയാണെങ്കി രഘു രാജകുമാരനല്ലേ?
6: ഓ, ഞാനാര്? മരക്കാച്ചക്കൻ. പഠിപ്പുണ്ടാ, വിവരമുണ്ടാ,

0: ഇന്നലെ എന്തായിരുന്നു പുകല്? അച്ഛനും മകളും കൂടി കടാപ്പുറം നാല് കടാപ്പുറമാക്കിയില്ല. നമ്മളവിടെ സൈഡിന് നിക്കണുണ്ടായിരുന്നു, ആര് കാണാൻ.
1: ഞാൻ കണ്ടു, രഘു ഒന്ന് ശരിക്കും കൂടി ചെയ്തില്ല.
0: പൂച്ചക്കെന്താ പൊന്നൊരുക്കണത്ത കാര്യം?
1: രഘു എന്നെ കരയിപ്പിക്കും, എനിക്കറിയാം. ഇന്നലെ രഘുവിനെ കാണാൻ ഞാൻ എവിടൊക്കെ നടന്നു എന്നറിയോ? രഘു സിനിമയും കണ്ട് നടക്കല്ലായിരുന്നു.
0: സിനിമയ്ക്കാ? ആര് പറഞ്ഞു ഞാൻ സിനിമയ്ക്ക് പോയിന്ന്?
1: ഞാൻ അറിഞ്ഞു, കൊച്ചമ്മ പറഞ്ഞു.
0: എന്നാ അങ്ങനെ എന്നെ വിശ്വസിച്ചോ?
1: പിന്നെ എവിടെയാ പോയത്?
0: സിനിമയ്ക്കാണെന്നല്ലേ വിചാരിച്ചേക്കണത്? ആ സിനിമയ്ക്ക് തന്നെ.
1: അല്ല, എവിടെയാ പോയെന്ന് പറ, എനിക്കറിയണം.

നമ്മളൊരുമിച്ചൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഓർക്കണുണ്ടോ ആവോ? രാധ ജയിച്ച ഗുരുവായൂരൊരു പാൽപ്പായസവും അമ്പലത്തിന് ചുറ്റും മൂന്ന് ശയന പ്രതിഷ്ഠവും. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. നടവഴി അപ്പടി മണലാണ്, മുട്ടും മേലെ തൊലി കുറച്ചു പോയി. കരയണതെന്താണ്? ഞാൻ വിഷമമെല്ലാം പറഞ്ഞ

0: ഇത് സ്വർണം പൂശിയതാണെന്നാ എനിക്ക് തോന്നണത്.
1: പിന്നെ രണ്ട് പവനാ, രണ്ട് പവൻ.
0: ഏതായാലും എന്തെങ്കിലും ഇരിക്കട്ടെ, കായില്ലാണ്ടാവുമ്പോ പണയം വെക്കാല്ല.
1: പിന്നെടാ മോനെ കൊതിച്ചോ, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, പെട്ടിയുടെ അടിയില് സൂക്ഷിച്ചു വെക്കും.
0: നിന്റെ അച്ഛൻ അത് വിക്കും, നോക്കിക്കോ.
1: അച്ഛൻ വിക്കണെങ്കി വിട്ടോട്ടെ. പാവം, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്തെല്ലാം ചെലവ് വരുമെന്നറിയോ? ബുക്സ് തന്നെ എത്ര എണ്ണം വേണമെന്നറിയോ? ആലോചിക്കുമ്പോ പേടിയാവ. ഇതൊക്കെ എങ്ങനെയാ ഞാൻ പഠിച്ചെടുക്കേണ്ട ഈശ്വര?
0: ഓ, പുസ്തകം വായിച്ചു പഠിക്കണത് മലമറിക്കണ പണിയാണ്.
1: എന്നിട്ട് ഈ പറയുന്ന ആളെന്താ ആറാം ക്ലാസ്സിൽ തോറ്റു തൊപ്പിയിട്ട് നിർത്തിയത്?
0: ഓ, അതെനിക്ക് മടിയായിട്ടാണ്, അല്ലാതെ ബുദ്ധിയില്ലാണ്ടൊന്നുമല്ല. കടലിൽ കിടക്കണ മീനെ പിടിക്കാമെങ്കിൽ പിന്നെ ഒരു പത്താം ക്ലാസ് പാസ്സാകാനാണ് വിഷമം. പഠിച്ചിട്ട് ഇപ്പൊ എന്തിനാണ്? വെളുത്ത കുഞ്ഞുവല്യച്ഛന്റെ മോൻ ദിവാകരേട്ടൻ 10 ജയിച്ചപ്പോ എന്തായിരുന്നു പോകില്? ഇന്നവന് മീന്റെ മണം കേൾക്കണ നടപ്പായിരുന്നു. പോസ്റ്റ്മാനായിട്ട് ജോലിയും കൂടി കിട്ടിയപ്പോ പവർ പറയാനുമില്ല. നല്ല വെയിത്താണെങ്കിൽ അയ്യാക്കൊരു മാസം കിട്ടണ കായ എനിക്കൊരാഴ്ച കൊണ്ട് കിട്ടും.
1: എന്നാലും ഉദ്യോഗത്തിന്റെ ഒരു ഡിഗ്നിറ്റി.
0: ഓ, നിനക്കപ്പ അതാണ് വലുത്. ചുമ്മാതല്ല ഇപ്പൊ എന്നെ കണ്ണിപ്പിടിക്കാത്തത്. ദേ, അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്, ഞാൻ ഒഴിഞ്ഞോളാ.
1: എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ചെക്കൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ?
0: അല്ല, ഞാൻ പറയാണ്, കായുണ്ടെങ്കി എല്ലാ പവറും ഉണ്ട്. മാളക്കാത്രയിലെ പപ്പനാവനറിയൻ എന്താണ് മോശം? കാറ്, ബോട്ട്, കൊട്ടാരം പോലൊരു വീട്, അവിടെ വലിയ വലിയ ആഫീസർമാര് ദിവസവും വന്നു കണ്ടു പോണം. അയ്യാക്കതിന് മാത്രം പഠിപ്പുണ്ട? MLA വരെ ആയില്ലേ മൂപ്പര്?
1: എന്നാ പപ്പനാവനറിയനെ പോലെ ഒരു MLA ആവ്?
0: ആ, നീ കളിയാക്കൊന്നും വേണ്ട. ഒരു 4-5 കൊല്ലം കൂടി കഴിയട്ട്, ഞാനും ഒരു ബോട്ട് വാങ്ങും, പുറംകടലിൽ പോയി വാരും. എന്നിട്ട് പപ്പനാമനെ മക്കളെ പോലെ സിലിക്കിന്റെ ജുബായും മുണ്ടും കഴുത്തിലൊരു സ്വർണത്തിന്റെ ചങ്ങലയും ടീസറും വലിച്ച് രാഘവനി കടാപ്പുറത്തൊന്ന് വലസും.
1: അപ്പൊ ഈ പാവങ്ങളെ മറക്കുവോ?
0: നിന്നെ ഞാൻ വന്നുകൊണ്ടു ഇവിടുന്നൊക്കെ പോണോ? ഉമ്മക്ക് ഒരു മലേന്റെ നടുക്കൊരു വീട് വെക്കണം, ഓടിട്ട ഒരു വീട്, നിറച്ചു പൂക്കളും പച്ചച്ച പുല്ലും ഒക്കെ നട്ടുപിടിപ്പിക്കണം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 100 കൊല്ലം അവിടെ ജീവിക്കണം നമുക്ക്.
1: അയ്യോ, അച്ഛനാന്നാ തോന്നണേ, നമുക്ക് പോവാ.
0: നീ വയ്ക്കോ, ഞാനിവിടെ ഇങ്ങനെ കിടക്കും നാളെ നേരം വെളുക്കണവരെ.
1: ഒറ്റയ്ക്കോ?
0: ഒറ്റയ്ക്കല്ല, എന്റെ പെണ്ണിന്റെ കൂടെ. കണ്ണടച്ച ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കിടക്കും, എല്ലാ രാത്രിയും ഞങ്ങൾ ഒരുമിച്ച.
1: ഏത് പെണ്ണ്?
0: ദാ നിക്കണ, ദാ ഇപ്പൊ കാണാം. എന്റെ നെഞ്ചത്തങ്ങനെ പറ്റി കിടക്കുകയാണ്.

0: മലയാളത്തിൽ ഇതുവരെ ഏകദേശം 200 സിനിമകളിൽ അഭിനയിച്ച അശോകൻ ടെലിവിഷൻ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ്. മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ എന്നിവരൊന്നിച്ച ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ വൻ വിജയം നേടിയതിനെ തുടർന്ന് ഈ സിനിമയുടെ രണ്ട് ഭാഗങ്ങൾ കൂടി റിലീസായി. ടു ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൌസ് ഇൻ, ഈ സിനിമകൾ മലയാളത്തിൽ ശരാശരി വിജയമേ നേടിയുള്ളൂ. ജോൺ ഹോനായി എന്ന സിനിമ ഇതിന്റെ തുടർച്ചയായി ഇറങ്ങിയെങ്കിലും അത് വൻ പരാജയമായിരുന്നു. അഭിനയം തുടർന്നെങ്കിലും തന്റെ പാടാനുള്ള കഴിവ് അദ്ദേഹം 1996 സുഖവാസം എന്ന ചിത്രത്തിൽ 1 കോടി പൂക്കൾ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധേയമായി. കൂടാതെ 1997 പുറത്തിറങ്ങിയ പൂനിലാവ് എന്ന ചിത്രത്തിന് വേണ്ടിയും ആകാശപ്പറവകൾ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹം ആലപിക്കുകയുണ്ടായി.
1: എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ?
2: പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തു?
3: അല്ല, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്.
2: അതൊക്കെ നാളെ കാണാം, അവരൊക്കെ ഇപ്പൊ ടയർഡാ. ചെല്ല.
3: ഇവനെന്താ ഇങ്ങനെ?
4: എങ്ങനെ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് പാല് കുടിക്കാം. അല്ല, ഇരട്ടിനു മുമ്പ് പോകാമെന്ന്. വാടോ, പിള്ളേരെ ആഘോഷിക്കട്ടെന്ന് തലയിലെടുത്ത് തൂത്താ പോവോ? വാടോ. ഓ, ഇനി ഈ ഗേറ്റ് തുറക്കണമല്ലോ ഈശോയെ.
3: നല്ല വിജൃംഭിച്ച പടികള്. സംഗതി കൊള്ളാം,
5: ശാന്തമായ സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ നിനക്കെന്തിനാ ഇത്രയും വലിയ കൊട്ടാരം?
6: എന്തിന്? കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിക്കാൻ. അല്ലാതെന്ത്? ഇതിന്റെ 1/10 കോസ്റ്റിന് ബാംഗ്ലൂരിലെ നല്ല 1st class വില്ല ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ.
7: ഇത് കാണിക്കാനാണോ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് നീ പറഞ്ഞത്?
8: മുംബൈയിൽ ഇപ്പൊ പല്ലുവേദനയുടെ സീസണാ. 4 കാശ് കിട്ടുന്നത് കളഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, അറിയാമോ?
6: അല്ലടാ, ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കാൻ നീ ആരാ? കൊച്ചി രാജാവോ?
2: എടാ, ഇത് എനിക്ക് താമസിക്കാനല്ല.
6: പിന്നെ
2: ഇത്രയും മനോഹരമായ സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ നല്ലൊരു ഹോട്ടലില്ല, റിസോർട്ടില്ല. ഞാൻ ഇതൊരു റിസോർട്ടാക്കാൻ പോവാ.
6: നിനക്കെന്താ പ്രാന്ത? ഇവിടെ ഏത് ടൂറിസ്റ്റ് വരുന്ന നീ പറയുന്നത്? ഒരുമാതിരി ഭാർഗവ ഇന്നലെയും പോലെ.
2: ഭാർഗവ ഇന്നലെയും പോലെയല്ല, ഒരു വിധത്തി ഭാർഗവ ഇന്നലെയും തന്നെയാ.
6: എന്ന് വെച്ചാ?
2: ഭാർഗവ ഇന്നലയത്തില് ഒറ്റ പ്രേതമാ, പക്ഷെ ഇവിടെ പ്രേതങ്ങള് 3. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാണ്. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാ. വാങ്ങിയവന്മാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മദാമയ്ക്ക് തന്നെ തിരിച്ചു വിറ്റിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്താ എന്താ കാര്യം? പ്രേതങ്ങളുടെ ശല്യം.
9: ചുമ്മാ.
2: എന്താ, നിനക്ക് പേടിയുണ്ടോ?
9: എവര് പേടിക്കും?
2: എന്നാ പേടിക്കാൻ വരട്ടെ, പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ.
9: എന്ത്?
2: വർഷങ്ങൾക്ക് മുൻപ് ഈ ദൊരോത്തി മദാമ അവരുടെ കെട്ടിയോ സായിപ്പനായ കാമുകയും ഡ്രൈവറെയും വെട്ടി നുറുക്കി പെട്ടിയിലാക്കിയിട്ട് ഇവിടെ പിന്നാമ്പുറത്തെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു അത്രേ. ഈ 3 പേരുടെ പ്രേതങ്ങളാ. അതിനുശേഷം ഈ കൊട്ടാരത്തിൽ ആരെയും തങ്ങാൻ അനുവദിക്കാത്തത്. രാത്രിയായ കാറ്റായും കറുത്ത പൂച്ചയായും നിഴലായും കടവാവലായും ഒക്കെ ഇവിടെ എല്ലാം അറിഞ്ഞു തിരിയും. കൈ കെട്ടിയ വലിച്ചു കയറി ചോര കുടിച്ച് കിണറ്റിലേക്ക് വലിച്ചെറിയും.
10: കൊറേ നേരമായല്ലോ, ഒരുമാതിരി ലോജിക് ഇല്ലാത്ത മണ്ടം കഥ. മതി, നിർത്ത്.
2: എന്താടാ, നിനക്കും പേടിയായോ?
10: പേടിയാ? മണി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും.
6: അതും ഇല്ലാത്ത പ്രേതകഥ കേട്ടിട്ട്.
9: അതല്ലടാ,
6: എന്താടാ നിനക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ
9: എന്ന് ചോദിച്ചാ? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിലും വിശ്വസിക്കണമെന്ന് എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് പേടിയുണ്ട്.
10: ഇവന് പേടിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ കാര്യമില്ല. എന്താ
6: പിന്നെ വാ, വെറുതെ എന്തിനാ ഇവനെ മാത്രം പേടിപ്പിക്കുന്നത്? പാവം,
10: എന്തെങ്കിലും പേടിയാന്ന്.
2: പേടിക്കാനും പോവാനൊക്കെ വരട്ടെ,
10: ഈ പേടിച്ചോട് സമ്മതിക്കണ്ടേ?
2: എന്നാലേ ഞാൻ ഈ പറഞ്ഞ പ്രേതം പിശാചും ഒന്നും ഇവിടെ ഇല്ല.
10: ഇല്ലാതെ പിന്നെ?
2: അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കി വെറും കഥകളാ.
6: ഏയ്, നാട്ടുകാർ അങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടാവും.
2: ശരിയാ, നാട്ടുകാർ പറഞ്ഞാൽ കാര്യമുണ്ട്. അവരിവിടെ പലതും കണ്ടിട്ടുമുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അവര് കണ്ടത് മുഴുവൻ ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിലോ? ഇവിടെ പ്രേതവും ബാധയൊക്കെ ഉണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുന്നതാണെങ്കിലോ?
6: എന്തിന്? ആര്?
2: ആ ദൗരോത്യ മതമേ അവരുടെ ആൾക്കാർ. അവരിത് സാമാന്യം ആദായ വിലക്ക് വിൽക്കുന്നു. വാങ്ങുന്ന മണ്ടമാരി കഥകളൊക്കെ കെട്ടി പേടിച്ച് കുറച്ചു കാലം ഇവിടെ ചുറ്റി പറ്റിയൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുമ്പോ മദാമയ്ക്ക് തന്നെ കിട്ടിയ വിലക്ക് വിറ്റിട്ട് രക്ഷപ്പെടും. എങ്ങനെയുണ്ട് അവരുടെ ബിസിനസ്?
10: വെറുതെ എങ്ങനെ ആരെങ്കിലും പേടിക്കും, എന്തെങ്കിലുമൊക്കെ കാണൂടാ.
2: ഇല്ലടാ, ഒന്നുമില്ല, ചുമ്മാ വരട്ടെ. ഞാനിത് വാങ്ങുമ്പോ ആര് പറയാ അതിനകത്ത് കയറി 3-4 രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം.
9: എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന?
6: അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്.

0: കിട്ടുന്ന വിലക്ക് ദൊറോത്തി മദാമയ്ക്ക് എന്നെ തിരിച്ചു കൊടുത്തേക്ക്. കൂടുതലൊന്നും പറയണ്ട, നിനക്ക് ഈ ബിസിനസ് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിട്ട് തുടങ്ങാമെന്ന് നീ കരുതുകയും വേണ്ട. പിന്നൊക്കെ നിന്റെ ഇഷ്ടം, ഞങ്ങൾ
1: പോവാ.
2: നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും
1: ഒരെന്നാലും ഇല്ല. വലിയ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ട് നിനക്ക് പേടിയാന്ന് വെച്ചാ
2: പേടിയാ? നമുക്ക് ആലോചിക്കാം. ഏതായാലും തൽക്കാലം നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാം. എനിക്ക് രാവിലെ ചൂടുള്ളതും യൂറോപ്യൻ ക്ലോസറ്റും വേണം.
1: അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്താ?
2: അതല്ല, ഈ ഹോട്ടലിലാകുമ്പോ ഫ്ലഷ് ഒക്കെ വർക്ക് ചെയ്യും.
1: ഹോട്ടലിലേക്കൊക്കെ ഇവിടുന്ന് 10-40 കിലോമീറ്റർ പോണം. 9 മണിയുടെ ഫോറസ്റ്റ് റോഡും ക്ലോസ് ചെയ്യും. കാലത്തിന് നമുക്ക് ഹോട്ടലിലേക്ക് മാറാം. എന്തായാലും ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ തരാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. എല്ലാവരുടെയും റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിയുണ്ടോ?
3: നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. എന്താ
1: ഉടാ? പിന്നെ നേരത്തെ കിടക്കണം, 11:30 കരണ്ട് പോകും.
2: അയ്യോ,
1: എന്താണ് പ്രയോജനങ്ങളെ നിനക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട്?
2: പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല പണ്ട് മുതലേ. വൃത്തികെട്ട ജന്തുക്കൾ.
4: അശോകൻ എല്ലായ്പ്പോഴും ഒരു നല്ല ഗായകനായിരുന്നു. അത് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ദൂരദർശനിലെ സംഗീത ആനന്ദ പരിപാടിയായ സംഗീതിക എന്ന പരിപാടിയുടെ അവതാരകനാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് ഈയൊരു കഴിവുകൊണ്ടാണ്. അശോകന്റെ അശ്വതിക്കുട്ടി എന്ന ചിത്രത്തിലെ നായകവേഷം വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ വളരെയധികം ജനപ്രിയനാക്കി മാറ്റി.
5: അസുഖം വല്ലതാണെന്നറിയാം?
6: അസുഖമൊന്നുമില്ല.
5: പിന്നെന്താ കോളേജ് വരാത്തത്?
6: അതൊക്കെ പിന്നെ പറയാം. അച്ഛനപ്പുറത്തുണ്ട്, കേട്ടില്ലേ ഭാഗവതം വായന? അശോകൻ പോയിക്കോളൂ.
5: എന്താണ് കോളേജിൽ വരാത്തതെന്ന് പറഞ്ഞാലേ ഞാൻ പോകും.
6: അയ്യോ, ഒന്ന് പോകുന്നേ, അപ്പച്ചി ഇപ്പൊ വരും.
5: ആഹാ, അപ്പൊ അപ്പച്ചി ഇവിടെ ഇല്ല.
6: ഇല്ല, അമ്പലത്തിൽ പോയിരിക്ക.
5: അത് നന്നായി.
6: വേണ്ട, കേറണ്ട, അവിടെ നിന്നാ മതി. കോവിലൊക്കെ ക്ഷയിച്ചെങ്കിലും ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അശോകൻ ആദ്യം ഇവിടെ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറയാനോ ഒരു ഗ്ലാസ് കാപ്പി തരാനോ പറ്റാണ്ടായല്ലോ.
5: അത് സാരമില്ല, അതിനൊക്കെ ഇനി ധാരാളം സമയമുണ്ടല്ലോ.
7: സാവിത്രി,
6: അശോകൻ പോയിക്കോളൂ. അച്ഛൻ കണ്ട എന്തെങ്കിലും ചോദിക്കും. എന്താ പറയാ?
5: അശോകി കാണാമെന്ന് പറയൂ.
6: അങ്ങനെ പറയണ്ട. അപ്പച്ചി എത്തിയിട്ടില്ലയാ?

0: ആളങ്ങ് സ്മാർട്ട് ആയി പോയല്ലോ.
1: ഇന്നെന്റെ പിറന്നാളാ.
0: അത് പിന്നെ എനിക്കറിഞ്ഞു.
1: എന്നാ ഞാൻ നടക്കട്ടെ. ഞാൻ കരുതി പിറന്നാളിന്റെ കാര്യം അശോ മറന്നിട്ടുണ്ടാവുന്ന.
0: എന്റെ അശ്വതിക്കുട്ടിയുടെ പിറന്നാള് ഞാൻ മറക്കാനോ? നല്ല കാര്യമായി. എന്റെ അശ്വതിക്കുട്ടിയുടെ നെടുവേർപ്പിന്റെ ഗന്ധം പോലും എനിക്കറിയാം. സ്വപ്നങ്ങളും നിറങ്ങളും.
1: നോക്ക്, കവിതയൊന്നും ഇപ്പൊ വേണ്ട, ക്ലാസ്സിൽ പോവാൻ നേരായി.

0: ഇതല്ല ഞാൻ തരാൻ ഉദ്ദേശിച്ചത്.
1: പിന്നെന്താ? നേരായി, ഞാൻ പോട്ടെ.
0: ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
1: വേണ്ട, കുട്ടികൾ കളിയാക്കും.
2: അശോകൻ അഭിനയിച്ച മറ്റു ചില ജനപ്രിയ ഹിറ്റുകളായിരുന്നു യവനിക, ഇടവേള, മുഖം, മുഖാമുഖം, ഈറൻ സന്ധ്യ, തിങ്കളാഴ്ച നല്ല ദിവസം, സായം സന്ധ്യ, ചിലമ്പ്, പ്രണാമം, അശോകിന്റെ അശ്വതിക്കുട്ടി, വൈശാലി, അഭയം തേടി, നമ്പർ 20 മദ്രാസ് മെയിൽ, കള്ളൻ കപ്പലിൽ തന്നെ, തലസ്ഥാനം, മൂന്നാം പക്കം, സ്വാഗതം, തൂവാനത്തുമ്പികൾ, സൂര്യമാനസം, അമരം, സീസൺ, രുക്മിണി, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ സിനിമകളിൽ അഭിനയത്തിലെ തന്റെ കഴിവുകൾ അദ്ദേഹം കൂടുതൽ പ്രകടമാക്കി.
0: വേണ്ട, എനിക്കറിഞ്ഞ കൂട്ട് വേണ്ട, ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം.
1: ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ?
0: ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞ. ഒറ്റയ്ക്കാവുമ്പോ ആരുടെയും ദുർമുഖം കാണണ്ടല്ലോ.
1: ഞാൻ വിചാരിച്ചു ഞാൻ പിണങ്ങിയ അപ്പോട്ട് ഞാൻ പറയണത് കേക്കുമെന്ന്.
0: നീ പറയണതൊക്കെ അനുസരിക്കാൻ ഞാൻ നിന്റെ നായരാ.
1: എന്നോട് സ്നേഹം കരുതി പറഞ്ഞതാ, ഇല്ലെങ്കി വേണ്ട, ഞാൻ പൊക്കോളാം.

0: ആരോടും സ്നേഹമില്ലായിട്ടല്ല, പക്ഷേ നീ പറഞ്ഞ പോലെ ഞാനൊരു ചീത്ത കുട്ടിയായിപ്പോയി. എങ്ങനെ എങ്ങനെ?
1: അപ്പുവേട്ടന്റെ അമ്മ പറഞ്ഞു അപ്പുവേട്ട ഇപ്പൊ ഒരു ബഹളം ഉണ്ടാക്കാറില്ല, നല്ല കുട്ടിയായിരിക്കുന്നു. എന്റെ പ്രാർത്ഥന ഫലിച്ചു.
0: വേറെന്തൊക്കെയാ നീ പ്രാർത്ഥിച്ചേ?
1: വേറെ അപ്പുവേട്ട മിടുക്കനാണോ?
0: മിടുക്കനായിട്ട്?
1: എന്നിട്ട് എന്നിട്ട് എന്താപ്പോ? എനിക്കറിഞ്ഞൂടാ.
0: ഞാൻ പറഞ്ഞു തരാം, നീ വാ.
1: എങ്ങടാ?
0: നീ വാ.
1: എങ്ങടാന്ന് പറയൂ.
0: ഈ തോണിയില് നിന്നെയും കയറ്റി ഞാൻ തുഴഞ്ഞു പോകാം.
1: എവിടേക്ക്?
0: ഈ പുഴയുടെ അവസാനം വരെ.
1: പ്രാന്തുണ്ടോ? പുഴയുടെ അവസാനം കടലല്ലേ? നമ്മൾ രണ്ടും മുങ്ങി ചത്തുവോ? ഞാനില്ല.
0: ഇങ്ങോട്ട് വാവണ്ണേ.
1: വീടാ പോയിട്ടാ. ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ.
0: നീ പറഞ്ഞു കൊടുക്കൂ.

0: ടെലിവിഷൻ പരിപാടികളായ ദൂരദർശനിലെ സംഗീതിക, രാഗാമൃതം, ജ്വാല, യുദ്ധം, വലയം, സതി തുടങ്ങിയ പരമ്പരകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ഏഷ്യാനെറ്റിലെ സമയം, കടമറ്റത്ത് കത്തനാർ, ദേവി മഹാത്മ്യം തുടങ്ങിയ പരമ്പരകളിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. സൂര്യ ടിവിയിലെ മഹാത്മാഗാന്ധി കോളനി, താലി, ശ്രീ ഗുരുവായൂരപ്പൻ, മഴവിൽ മനോരമയിലെ CBI ഡയറി എന്നീ പരമ്പരകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു. കൂടാതെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളായ കോമഡി ഉത്സവം, ഉറവശി തിയേറ്റേഴ്സ് എന്നീ പരിപാടികളിലും അദ്ദേഹം ജഡ്ജിയായി പ്രത്യക്ഷപ്പെട്ടു. പ്രശസ്ത മലയാളം സിനിമാ സംവിധായകൻ പി പത്മരാജന്റെ കുടുംബത്തിൽ നിന്നുള്ള ശ്രീമതി ശ്രീജയാണ് അശോകൻ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് കാർത്യായനി എന്ന മകളുണ്ട്. പ്രൊഫഷണലായ അശോകൻ 2003 ജൂലൈയിൽ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി. മലയാള ചലച്ചിത്ര നടൻ ശ്രീ അശോകന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ താരസ്വരത്തിലൂടെ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, താരസ്വരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി താരസ്വരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. താരസ്വരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടൻ.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വളയം

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മട്ടന്നൂർ. നമ്മളിപ്പോൾ മട്ടന്നൂരിലാണുള്ളത്. മട്ടന്നൂരിലെ ഓട്ടോ ഡ്രൈവറായ ഉമേഷ്, ഉമേഷിനെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുകിട്ടിയിരിക്കുന്നത്. ഉമേഷിൻ്റെ വിശേഷങ്ങൾ അറിയാനായി എത്തിയിരിക്കുകയാണ് നമ്മൾ. മട്ടന്നൂരിൽ അമ്പലത്തിൻ്റെ പരിസരത്ത് ശിവശക്തി എന്നു പേരുള്ള ഓട്ടോയിൽ ഒരു കാക്കി വേഷം ധരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. റേഡിയോ മലബാറിൽ ഡ്രൈവർമാർക്കൊക്കെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി വളയം എന്ന പേരിലൊരു പരിപാടിയുണ്ട്. ഈ വളയത്തിൽ ഡ്രൈവർമാർ അവരുടെ കുടുംബവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും സ്വന്തം താല്പര്യങ്ങളും ഒക്കെ പങ്കുവെക്കും. ആ കൂട്ടത്തിൽ ഇന്ന് നിങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഭാര്യ, മകൻ.
0: ഭാര്യയുടെ പേരെന്താ?
1: ശനില.
0: ഭാര്യ ഇവിടെ എവിടെയാ?
1: മുണ്ടേരിക്കടവ്.
0: മുണ്ടേരിക്കടവ്. മകന്റെ പേരോ?
1: ആത്മിക്.
0: ആത്മിക്. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്?
1: 5 വയസ്സ്.
0: സ്കൂളിൽ ചേർത്തോ? ഏത് സ്കൂളിലാ?
1: മട്ടന്നൂർ UP സ്കൂള്.
0: UP സ്കൂളിൽ. ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല.
0: നിങ്ങൾ ഈ കാക്കി അണിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
1: 12 വർഷം.
0: ഓട്ടോ തന്നെയാണോ? ആദ്യം ഓടിച്ച ഓട്ടോ ഏതാ?
1: ആദ്യം ഓടിച്ച ആപ്പ.
0: ആപ്പ ഓട്ടോ. സ്വന്തം വണ്ടിയായിരുന്നു? ഇത് എത്രാമത്തെ വണ്ടിയാ?
1: ഇത് 4th വണ്ടി.
0: 12 വർഷം. 12 വർഷത്തിനിടയിൽ 4th വണ്ടിയാണിത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ വണ്ടിയിലെ ജീവിതം?
1: കുഴപ്പമൊന്നുമില്ല.
0: ഈ 12 വർഷത്തിന് മുമ്പേ ആദ്യമായി ഓട്ടോ ഡ്രൈവറായി വന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? മട്ടന്നൂർ ടൗണിലല്ലേ വണ്ടി ഓടിച്ചേ? ആദ്യം മുതലേ മട്ടന്നൂർ ടൗണിലാണ്? ഈ മട്ടന്നൂരുണ്ടായ മാറ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ 12 വർഷമായിട്ട്? വലിയ മാറ്റമൊന്നുമില്ല. ഈ നിങ്ങളുടെ യാത്രക്കാരുടെ സ്വഭാവത്തിലോ?
1: ഒരുപാട് നല്ലതായിരിക്കും ഒരാള്.
0: അല്ല, അന്നും ഇന്നുമായിട്ട് ഈ യാത്രക്കാർക്കും വലിയ തിരക്ക് വന്നിട്ടുണ്ടോ ഇപ്പോ?
1: എല്ലാവർക്കും തിരക്കല്ലേ.
0: ആ തിരക്ക് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ?
1: നമ്മളെ ബാധിക്കുന്നുണ്ട്.
0: രാവിലെ എത്ര മണിക്കാ നിങ്ങൾ ടൗണിലെത്തുക?
1: 6 മണി.
0: 6 മണിക്കെത്തും. 6 മണിക്കെത്തി നിങ്ങളൊരു ഒരു രീതി വെച്ച് നേരെ അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നല്ലോ. രാവിലെ മട്ടന്നൂർ അമ്പലത്തിലേക്ക് പോകും?
1: അമ്പലത്തിൽ പോകും.
0: എല്ലാ ദിവസവും പതിവായി അമ്പലത്തിൽ പോകും? എന്നിട്ട് അവിടുന്ന് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന എപ്പാ?
1: അവിടുന്ന് 6:30.
0: അപ്പൊ 1.5 മണിക്കൂർ സമയം അമ്പലത്തിൽ ചെലവഴിക്കും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്.
1: അതെ അതെ.
0: അതിനുശേഷം തിരിച്ച് വീട്ടിലേക്കോ? ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്നത്?
1: വീട്ടിൽ പോകുന്നത് രാത്രിയാവും.
0: ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോലെ?
1: ഉച്ചക്ക് പോകും. ഭക്ഷണമെല്ലാം വീട്ടിൽ തന്നെയാ. ചോറ് ചായ എല്ലാം വീട്ടിൽ തന്നെ.
0: ചായ കുടിക്കാനും വീട്ടിൽ പോകും. അപ്പൊ രാത്രി പണി തീർന്ന് വീട്ടിലേക്ക് പോകുന്നത് ഏതാണ്ട്?
1: ചെലപ്പോ 10:30 മണിയാവും.
0: രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പക്ഷെ ഉച്ചക്ക് കുറെ സമയം വീട്ടിൽ ചെലവഴിക്കോ?
1: ഉച്ചക്കൊരു 1 മണിക്ക് പോയാ പിന്നെ 4 മണിക്ക്.
0: ആ അത് ശരി. ആ ഉച്ച വെയില് അനുഭവിക്കാൻ തയ്യാറല്ല. എങ്ങനെയുണ്ട് ടൗണിലെ പണിയെല്ലാം?
1: പണി കുറവാ.
0: ഇപ്പോ ഈ ഒരു മഴക്കാലം വന്നതിന് ശേഷം കുറഞ്ഞതാണോ അല്ല പൊതുവേ കുറവുണ്ടോ?
1: പൊതുവേ മുന്നത്തെ അത്ര പണിയൊന്നും ഇല്ല.
0: ഇല്ല, അത് ഓട്ടോ കൂടിയതുകൊണ്ടാണോ?
1: ഓട്ടോ കൂടി പിന്നെ ആളിപ്പോ വണ്ടിയല്ല, സ്കൂട്ടി.
0: സ്വന്തം വാഹനം ഉള്ളവർ ഒരുപാടുണ്ട് ഇപ്പോ അല്ലേ. റോഡിൽ വാഹനം തിരക്ക് കൂടുന്നുണ്ട്, നിങ്ങൾക്ക് പണി കുറവാണ്. പക്ഷെ റോഡ് ഇപ്പൊ കുറെ മെച്ചപ്പെട്ടില്ലേ? ഒരുവിധം മെച്ചപ്പെട്ടു. ഈ മഴക്കാലം ഇപ്പോ ഇപ്രാവശ്യത്തെ മഴക്കാലം എങ്ങനെ വല്ലാതെ ബാധിച്ചോ?
1: പണി വളരെ കുറവാ.
0: അല്ല, ഈ റോഡിലെ കൂടി വണ്ടി ഓടിക്കുമ്പോ പിന്നെ വേറൊന്ന്, ഈ പ്രാവശ്യത്തെ മഴക്ക് കണ്ട ഒരു പ്രത്യേകത, എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, പെട്ടെന്ന് റോഡിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ? അങ്ങനെ വെള്ളത്തിൽ പെട്ടുപോയാ?
1: ഇതുവരെ അങ്ങനെ വെള്ളത്തിലൊന്നും പെട്ടിട്ടില്ല.
0: എന്നാലും പോന്ന വഴിയിലൊക്കെ റോഡിൽ
1: വെള്ളം ഉണ്ടാവും. പോന്ന വഴിയെല്ലാം ഉണ്ട്.
0: പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടില്?
1: ഒന്നുമില്ല. അങ്ങനെ
0: നിങ്ങളെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ.
1: ഇല്ലമ്മൂല.
0: ഇല്ലമ്മൂലൊക്കെ എവിടെയാ?
1: ഇല്ലമ്മൂല ബാലംപീടിക.
0: ബാലംപീടിക. നിങ്ങളെ തറവാടും അവിടെ തന്നെയാണോ?
1: തറവാട് അതിന്റെ കുറച്ച് മുകളിലോട്ടാ.
0: നിങ്ങളിപ്പോ സ്വന്തം വീട് എടുത്ത് താമസം മാറിയതാ? നിങ്ങളെ തറവാട്ടിൽ ആരൊക്കെയാള്?
1: തറവാട്ടില് അമ്മായി, അമ്മായിന്റെ മക്കള്. ഒരാള് ഗുജറാത്തിലാണ്. ഒരാളിവിടെ സീതന്റെ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്നുണ്ട്.
0: പിന്നെ ഈ ഒഴിവ് സമയത്ത് വീട്ടില് രാവിലെ വണ്ടി എടുത്ത് പോയതിന് ശേഷം ഉച്ചക്ക് തിരിച്ച് വീട്ടിൽ വന്ന് 4 മണിക്കല്ലേ പിന്നെ പോകും?
1: അതെ അതെ അതെ.
0: ഈ സമയം വരെ എന്താ ചെയ്യുക അവിടെ ഇരുന്നിട്ട്? പുസ്തകങ്ങളൊക്കെ വായിക്കും? എങ്ങനെയാ?
1: അങ്ങനെയൊന്നും വായിക്കും.
0: ഒന്നുമില്ല. അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. രാവിലെ പണിക്ക് പോവുക, ഉച്ചക്ക് വന്ന് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്ക് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വൈകുന്നേരം പോകുന്നു. പിന്നെ ഒരു രാത്രി ലേറ്റാകുന്ന വരെ ടൗണിൽ തന്നെ.
1: അപ്പൊ
0: ടൗണിലെ ഓരോ സ്പന്ദനവും അറിയുന്ന ഒരാളാണ്. ഒരുപാട് സുഹൃത്തുക്കളില്ലേ ഓട്ടോ ഡ്രൈവർമാരായിട്ട്? അവരുമായിട്ടുള്ള കമ്പനിയൊക്കെ എങ്ങനെ?
1: കമ്പനി എല്ലാവരും നല്ല.
0: എന്തെങ്കിലും സിനിമക്ക് പോകുമോ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ കൂട്ടായിട്ട്? അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട കിരീടത്തിലെ.
0: കിരീടം ഇഷ്ടപ്പെട്ട പാട്ടാണല്ലേ. കിരീടത്തിലേത് പാട്ട്?
1: കണ്ണീർ പൂവിന്റെ.
0: ആഹാ, എന്താ ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം? അതൊരു സങ്കടം വരുത്തുന്ന പാട്ടാണല്ലോ, സങ്കടാണല്ലോ ആ പാട്ടില്. ജീവിതത്തിൽ അങ്ങനെ സങ്കടത്തോട് കൂടുതൽ പ്രിയമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. അത് നമ്മളെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സങ്കടം ഉള്ളതായിട്ടായിരിക്കും തോന്നൂല. പക്ഷെ പാട്ട് സങ്കടം ആണ് കേൾക്കാൻ ഇഷ്ടം അല്ലേ? അതിനെന്താ അങ്ങനെ ഒരു കാരണം ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം? എന്തെങ്കിലും കാരണമുണ്ടോ?
1: കാരണമൊന്നുമില്ല,
0: പാട്ട് കേൾക്കാന്നേ ഉള്ളൂ. ശരി, നമുക്ക് നമ്മളെ ശ്രോതാക്കളോടൊപ്പം ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ വണ്ടി എടവേരിക്കലാണുള്ളത്. റേഡിയോ മലബാറിൽ നിന്ന് അധികം ദൂരമില്ല, പക്ഷെ ആദ്യമായാണ് എടവേരിക്കലില് റേഡിയോ മലബാർ വളയം പിടിക്കുന്നവരെ അന്വേഷിച്ചുള്ള യാത്ര നടത്തുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരാണെന്ന് നോക്കാം.
2: എന്റെ പേര് വിജേഷ്, പുലിയങ്ങോടാണ് താമസം. ഞാൻ മട്ടന്നൂർ ടൗണിൽ നിന്ന് വണ്ടി എടുക്കുന്നതാണ്.
1: എത്ര വർഷമായി നിങ്ങൾ വണ്ടി ഓടിക്കുന്നു?
2: 15 വർഷം.
1: ഓട്ടോ തന്നെ?
2: ഓട്ടോ തന്നെ.
1: 15 വർഷം മുമ്പുള്ള മട്ടന്നൂർ ടൗണും ഇന്നത്തെ ടൗണും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പറഞ്ഞു നോക്കി എങ്ങനെ ഇരിക്കും?
2: ഒരു മാറ്റമുണ്ട്, നല്ലൊരു മാറ്റത്തിന്റെ ഇതുണ്ട്.
1: ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിനെ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്?
2: മോശമില്ലാത്തൊരു ഇതുണ്ട്. റോഡെല്ലാം ഒരു നല്ലൊരു കണ്ടീഷനോട് വന്നാലും കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
1: തോന്നുന്നു മട്ടന്നൂർ മറ്റു പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് മട്ടന്നൂരാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റോഡുകളുള്ള.
2: ഒരുപാട് ഉൾപ്രദേശങ്ങളിലെല്ലാം പോകുന്നുണ്ട്.
1: ഒരുപാട് റോഡുകളുണ്ട്.
2: ഒരുപാട് റോഡുകൾ.
1: എങ്ങനെയുണ്ട് ഇപ്പോ ടൗണിലെ ജോലി? ഓട്ടോക്കാരെന്ന നിലയില്
2: പൊതുവേ ഒരു ആദ്യമൊന്നും മോശമില്ലാത്തൊരു
1: പണിയുണ്ടായിരുന്നു.
2: ഇപ്പം കുറച്ചൊരു ഒരു
1: കുറവാണ്.
2: കുറവാണ്.
1: ഓട്ടോ കൂടുതലായതാണോ അല്ലെങ്കിൽ ആളുകൾ സ്വന്തം വണ്ടി ആയിട്ട് പോകുന്നത് കൊണ്ടാണോ, എന്താ ആ മാറ്റം?
2: വണ്ടി ഉണ്ട്, കൂടുതലുണ്ട്. എന്നാലും പിന്നെ മറ്റ് പുറത്തുനിന്നുള്ള വരുന്ന വാഹനങ്ങളും ഉണ്ട് കുറച്ച്. എന്നാലും പിന്നെ ഒരു വലിയൊരു ഇതില്ല, എന്നാലും പ്രശ്നമില്ല. അങ്ങനെ
1: ഫോൺ പണി കൂടുതൽ വരുന്ന?
2: ഫോൺ പണി അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, ടൗണിൽ തന്നെയുള്ള പണിയാണ്.
1: എത്ര മണിക്ക് പോകും?
2: ഞാൻ ഒരു ചില സമയങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമില്ല,
1: എന്നാലും
2: ഒരു 9:30 ആ സമയത്ത്.
1: അങ്ങനെ രാവിലത്തെ പണിക്ക്?
2: രാവിലെ ഒന്നും പോകില്ല. ആദ്യം പോക്കുണ്ടായിരുന്നു, ഇപ്പം പിന്നെ അങ്ങനെ രാവിലെ പോക്കില്ല. എന്നാലും ചില സമയത്ത് വിളിച്ച് ആരും വിളിച്ചു കഴിഞ്ഞാലോ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു വൈകുന്നേരം 6-7 വരെ.
1: രാത്രി 7 തിരിച്ചു വരും? രാത്രി
2: ചില സമയങ്ങളിൽ, ചില സമയങ്ങളിൽ കുറച്ച് ഒരു 8:30 വരെ.
1: അങ്ങനെ ചില ഓട്ടോക്കാര് രാവിലെ തന്നെ പോയി ഒരു ഉച്ച സമയത്ത് വീട്ടിൽ വന്നിരുന്ന് വീണ്ടും വൈകുന്നേരം പോകുന്ന അങ്ങനെയുള്ള ഒരു ശീലം. ഈ വെയില്,
2: വെയിലിന്റെ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ച് നാള് അങ്ങനെ
1: പോയിട്ടുണ്ട്.
2: ആ പോയിട്ടുണ്ട്. ചില ചൂട് അവിടെ നിക്കാനാവുന്നില്ല, ഒരു അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ട്.
1: ടൗണിൽ ഏത് ഭാഗത്താ പാർക്ക് ചെയ്യുന്നത്?
2: തലശ്ശേരി റോഡ്.
1: അപ്പൊ താറിന്റെ ചൂടും വെയിലിന്റെ ചൂടും എല്ലാം കൂടി
2: വലിയ
1: പ്രയാസമായിരിക്കും. ആ ഭാഗത്ത് എത്ര വണ്ടി വെക്കാം?
2: 20
1: വണ്ടി വെക്കാം. അപ്പൊ മറ്റ് കടകളുടെ മുമ്പിലായിരിക്കുമല്ലോ നിങ്ങൾ?
2: അങ്ങനെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ടും കാര്യങ്ങളുണ്ട്.
1: പക്ഷെ
2: എന്നാലും തർക്ക ചില സമയങ്ങളിൽ ചില ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അത് പിന്നെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോക്കാം.
1: ഈ ചൂടൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രഷർ നിങ്ങൾ അതിൽ പ്രകടിപ്പിക്കുവോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതല്ല. എല്ലാരും സഹകരിച്ചു പോവാ, എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടാണ്. അതുകൊണ്ട്
1: ഫോട്ടോ പൊതുവെ ക്യൂവില് നമ്മളിപ്പോ നിർത്തി കഴിഞ്ഞാല് പിറകിൽ നിന്ന് മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് തള്ളി തള്ളി നീക്കിയിട്ടാണല്ലോ
2: നിങ്ങൾ?
1: അപ്പൊ ബാക്കി സമയം വണ്ടി തന്നെ ഇരിക്കണം പോലെ.
2: ചിലയാളിരിക്കും, ചിലയാളിരിക്കൂല.
1: അങ്ങനെ മാറിയിരിക്കാനുള്ള സ്ഥലം ഉണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ ഇല്ല. കാരണം വെച്ചാല് പിന്നെ അപ്പുറത്ത് നിന്നാലും വെയിലാന്ന്, ഇപ്പുറത്ത് നിന്നാലും വെയിലാന്ന്. പിന്നെ കടയുടെ സൈഡിൽ നിൽക്കുമ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ട്
1: ഉണ്ടാവും.
2: വണ്ടി തന്നെ ഇരിക്കണം.
1: ഒരു വണ്ടി മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അടുത്ത വണ്ടി നീക്കി മുമ്പിൽ വെക്കണം.
2: ആ മുമ്പിൽ വെക്കണം.
1: ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രയാസം. ഓടുമ്പോ ഉള്ളതിനേക്കാൾ പ്രയാസം സ്റ്റാൻഡിൽ
2: പണി ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ.
1: ഭയങ്കര മുഷിപ്പായിരിക്കും, മടുപ്പ്.
2: പണി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം വരുമ്പോ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല.
1: അപ്പൊ നിങ്ങള് ഇപ്പോ മട്ടന്നൂരില് പല ഭാഗങ്ങളിലും വണ്ടി വെക്കാലോ?
2: പല ഭാഗം.
1: അപ്പൊ ഒരു ഭാഗത്ത് വെക്കുന്ന ആള് അവിടെ പണി കുറവാണെന്ന് തോന്നുമ്പോ അടുത്ത ഭാഗത്തേക്ക് പോകും, അങ്ങനെ ചെയ്യോ?
2: അങ്ങനെ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. കാരണം വെച്ചാല് ചില ലൈനിൽ ചിലപ്പോ വാഹനങ്ങൾ ഉണ്ടാവില്ല,
1: അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റി
2: മാറ്റി
1: എവിടെയും വെക്കാം.
2: ആ വെക്കുന്ന

0: അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെല്ലാരും പരസ്പരം യോജിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതൊന്നും ആണ്.
1: സ്റ്റാൻഡിൽ മൊത്തം ഇപ്പോൾ എത്ര ഓട്ടം ഉണ്ട്?
0: ഏകദേശം 400 ചില്ലറോളം ഓട്ടം ഉണ്ട്. അപ്പോൾ നമ്പർ കൊടുത്തത്. അപ്പോൾ ഓടുന്നത് അത്രയൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഒരു 100-200 ഓട്ടം എന്തായാലും ഏകദേശം ഉണ്ടാവും.
1: അങ്ങനെയാണ്. ഇപ്പോൾ പുതിയ നമ്പറുമായിട്ട് ഓട്ടോ ഓടിക്കണം എന്ന് വിചാരിച്ച് വരുന്ന ഒരാൾക്ക് സാധിക്കുമോ?
0: അത് മുനിസിപ്പാലിറ്റി ആയിട്ട് എന്തല്ലോ ഒരു ഇതുണ്ട്. കാരണം വെച്ചാല് പിന്നെ നമ്പർ ഇപ്പം കൊടുത്ത നമ്പറിന് അവിടെ ഓടാനുള്ള ഒരു സൗകര്യം ഇല്ല.
1: അപ്പോ
0: അതുകൊണ്ട് പിന്നെ കുറെ ഓടാത്ത വാഹനത്തിന്റെ എല്ലാം നമ്പർ പുതുതായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട്.
1: ഒഴിവാക്കിയത്
0: ഓടാത്തതും പിന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്.
1: നിങ്ങൾ ആദ്യം പെട്രോൾ വണ്ടി തന്നെ? ഇപ്പം പെട്രോൾ വണ്ടി തന്നെയാണോ?
0: ഡീസൽ
1: പെട്രോൾ
0: വണ്ടി.
1: ഇനിയിപ്പോ ഇലക്ട്രിക്കിലേക്ക് മാറാൻ ഉദ്ദേശം ഉണ്ടോ?
0: ഇലക്ട്രിക്ക് അതിന്റെ എല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് വെച്ചാല് എടുത്തിട്ട് അവിടെ നമ്മളെ ലൈനിൽ രണ്ടാള് വണ്ടി എടുത്തിട്ട് എല്ലാം കൂടിയിട്ട് പിന്നെ ഒന്നും വല്ലാത്ത അവസ്ഥയിലായിന്.
1: കാരണം വെച്ചാൽ
0: അവരെ എടുത്ത് ഒരു വർഷം കൊണ്ട് തന്നെ ചാർജറിന് കംപ്ലൈന്റ് ആയി. പിന്നെ അതിന്റെ എന്തെല്ലോ പ്രശ്നങ്ങൾ പിന്നെ പ്രശ്നങ്ങളായിട്ട് അപ്പാടു കയറ്റിയിട്ടേണ്ടി വന്ന്. പിന്നെ ലാസ്റ്റ് അവര് ആ വണ്ടി ഒഴിവാക്കിയതിന് ശേഷം പിന്നെ വേറെ വണ്ടി എടുത്തിട്ടാണ് ഉള്ളത്. ഇപ്പോ ഇലക്ട്രിക്ക് നിന്ന് ഡീസലിലേക്ക്
1: ഇലക്ട്രിക് ഒഴിവാക്കി.
0: ആ ഒഴിവാക്കി, രണ്ട് വണ്ടിയും ഒഴിവാക്കിയിട്ട്.
1: ഇലക്ട്രിക്കിന് ബാറ്ററി
0: ആ വലിയ പൈസയാണ്. അതായത് ചാർജറിന് 4000 രൂപ അങ്ങനെ വരുന്നുണ്ടെന്ന്
1: തോന്നുന്നു.
0: അങ്ങനെ നല്ല പ്രശ്നങ്ങളുണ്ട് അതിന്. അങ്ങനെ പറയാൻ നിൽക്കുന്നത് ആദ്യം ഇറങ്ങിയത്, ഇപ്പൊ ഇറങ്ങിയത് പ്രശ്നമില്ലാന്ന് പറയാൻ നിൽക്കുന്നല്ലേ നമ്മളെ.
1: എന്നാലും ഈ 400 വാഹനങ്ങളിൽ അല്ലെങ്കിൽ മട്ടന്നൂർ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന 200-ൽ ഇലക്ട്രിക് എത്ര ഉണ്ടാവും?
0: ഇലക്ട്രിക്ക് ഇപ്പൊ അറിയാം, ഏകദേശം അറിയില്ല. എന്തായാലും ഒരു 5-10 വണ്ടി ഉണ്ട് തോന്നുവേ. ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഉണ്ടാവും ഏകദേശം ഒരു 10 വണ്ടിയോളം ഉണ്ടാവും
1: തോന്നുന്നു. ഇപ്പൊ ഓടിക്കുന്ന എത്രാമത്തെ വണ്ടിയാ?
0: എങ്ങനെ
1: ഈ 15 വർഷത്തിനിടയില്?
0: ഞാനിപ്പോ 1, 2, 3 വണ്ടി. ആദ്യം പെട്രോൾ പിന്നെ ഡീസല്.
1: എങ്ങനെയാ ഇതിന്റെ സർവീസ് ഒക്കെ? എവിടുന്ന ചെയ്യാ?
0: അല്ല, ഇരിട്ടിയില് അവരുടെ സർവീസ് സെന്ററുണ്ട്, മഹീന്ദ്രന്റെ സർവീസ് സെന്റർ.
1: സർവീസ് സെന്റർ തന്നെയല്ല പണിയും
0: ചെയ്യുക? ആദ്യം അവരെ കാലാവധി ഉണ്ടല്ലോ.
1: പുതിയ വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നത്?
0: ആ എടുത്തിട്ട് പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി ഇപ്പൊ 8 വർഷമായി.
1: 8 വർഷമായി.
0: 8 വർഷമായിട്ട് എടുത്ത വണ്ടിയാണ്.
1: അപ്പോ വർക്ക്ഷോപ്പ് മട്ടന്നൂർ തന്നെ?
0: ആ മട്ടന്നൂർ തന്നെ.
1: സ്ഥിരമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് പോകുന്നത്?
0: സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ഇതാകാൻ പറ്റൂല. കാരണം വെച്ചാല് പിന്നെ ചില സമയം നമ്മൾ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കുണ്ടെങ്കില്
1: ഓട്ടോ പൊതുവെ എങ്ങനെയാ പണി എന്നാ കൂടുതലായിട്ട് വരുവാ കംപ്ലൈന്റ്?
0: കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് പിന്നെ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഏതാ ഇപ്പൊ 5 വർഷത്തിനിടയിൽ എനിക്ക് കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ വെച്ചാല് പിസ്റ്റൺ പ്രശ്നമായിട്ട് ഒരു പ്രശ്നം. അതിന്
1: അത് ഇതിനെ ഓയിൽ മാറ്റുകയൊക്കെ ചെയ്യണോ?
0: ആ കൃത്യമായിട്ട് മാറ്റണം.
1: എത്ര കിലോമീറ്റർ മാറ്റണം?
0: 10,000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ
1: ഓയിൽ മാറണം. എത്ര ലിറ്റർ ഓയിൽ വേണ്ടി വരും?
0: ഏകദേശം 1 ലിറ്റർ 1.5 ലിറ്റർ
1: അത്രയേ ഉള്ളൂ. ഈ പെട്രോളിന്റെ കൂടെ ഓയിൽ ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ,
0: അതിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ ഡീസൽ വണ്ടിയാണ്, പെട്രോളിന്റെ കൂടെ പഴയ വണ്ടിക്ക് ഒഴിക്കുന്നുണ്ട്. ആദ്യമല്ലോ ഒഴിക്കുന്ന.
1: അപ്പോ 10,000 കിലോമീറ്ററിൽ ഡീസലും അതിന്റെ ഫിൽറ്ററും ഒക്കെ മാറണം?
0: ആ ഫിൽറ്റർ മാറണം, ഓയിൽ ഫിൽറ്റർ മാറണം, എന്റെ എൽ ഡി ബെയറിംഗ് മാറണം, അങ്ങനെയുള്ള സാധനങ്ങളും മാറ്റണം.
1: ഏതാണ്ട് എത്ര ദിവസം കൂടുമ്പോ വർഷം പോണ്ടി വരും?
0: കറക്റ്റായിട്ട് പറയാൻ
1: പറ്റും.
0: ഒരു മാസം, 1.5 മാസം, 2 മാസം ആകുമ്പോഴേക്ക് ഏകദേശം 10,000 ആവില്ല. എന്നാലും അതിന്റെ പിന്നെ ഇതെല്ലാം പോയിട്ടുണ്ടാവും. അതായത് കേബിള് കാര്യങ്ങളിലും
1: അങ്ങനെ
0: ഏകദേശം പിന്നെ ചെറിയ ചെറിയ പരിപാടി,
1: ബ്രേക്കൊക്കെ,
0: ആ ബ്രേക്കിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
1: എന്തായാലും 2 മാസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും വർക്ക്ഷോപ്പ് കാണണം.
0: വർക്ക്ഷോപ്പ് പോകണം,
1: അതിന്റെ ഒരു ചെലവുണ്ട്.
0: അതിന്റെ ചെലവുണ്ട്, അതിന്റെ ഒരു വലിയ ചെലവായിട്ട്.
1: ഇപ്പോ നിങ്ങൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോ കുറയായില്ലേ?
0: ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഏകദേശം എനിക്കൊന്ന് 5-6 വർഷമായി തോന്നും.
1: അതിനിടയില് പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില ഒരുപാട് വർദ്ധിച്ചു,
0: വലിയ പൈസ വന്നില്ലേ? അന്നേരം ആ സമയത്ത് എനിക്കൊന്ന് 56 അങ്ങാട്ടെ 46
1: ജീവിത ചെലവ് കൂടി, വർക്ക്ഷോപ്പിലെ ചെലവ് കൂടി. അപ്പോ വീണ്ടും ഒരു വർധനവിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിനുള്ള സമയം ആയില്ലേ?
0: ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിപ്പോ നടക്കുവോ അറിയില്ല.
1: ഇപ്പോ മറ്റു പലതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
0: നമ്മളെ നിത്യ ചെലവില് എല്ലാം വർധന. ഇപ്പൊ ഗ്യാസിന്റെ തന്നെ കൂടി, അതുപോലെ തന്നെ മറ്റുള്ള
1: പാലിന്റെ കൂടി,
0: പിന്നെ
1: അങ്ങനെ എല്ലാ ചെലവുകളും കൂടിക്കൊണ്ടേയിരിക്കുന്നു.
0: മരുന്നിന്റെ കൂടി.
1: അതെ അതെ. അപ്പൊ ഈ വണ്ടിയിലേക്ക് പോകുമ്പോ കുടിവെള്ളമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനോ?
0: വീട്ടിൽ നിന്ന്
1: എടുത്തിട്ട് പോകും.
0: അത്യാവശ്യം പിന്നെ ടൗണിൽ തന്നെ
1: വാങ്ങിക്കും.
0: ആ വാങ്ങിക്കും.
1: ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരുമോ?
0: ആ ചില സമയം ചിലപ്പോ എവിടെയും കൊണ്ടുപോയാലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ
1: ഓട്ടോ ജില്ല വിട്ട് പുറത്തു പോകാലോ അല്ലേ? സ്റ്റേറ്റ്
0: നമ്മള് എവിടെയും പോവാന്നുള്ളൊരു ഇപ്പൊ
1: അങ്ങനെ ദൂരയാത്ര പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, നമ്മള് ഞാൻ മാക്സിമം പോയത് പിന്നെ ഇവിടുത്തെ വടകര വരെ, വടകരയും
1: അത്രേ ഉള്ളൂ.
0: ആ അത് അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട്.
1: ബാക്കി സമയം എങ്ങനെയാ ചെലവഴിക്കുന്നത്?
0: ബാക്കി ഇങ്ങനെ പിന്നെ

0: ആ വീട്ടില് ചില സമയങ്ങളില്
1: പാട്ട് കേക്കോ?
0: ആ അത്യാവശ്യം കേക്കോ.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
0: അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു പാട്ടൊന്നുമില്ല.
1: എന്നാലും റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ ഒരു അവസരമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരിക്കും നമുക്ക് കേൾക്കാൻ ആവശ്യപ്പെടുക?
0: അതിപ്പം പ്രത്യേകിച്ചിട്ട് പറയാന്ന് വെച്ചാല് എല്ലാ ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരാളാണ്.
1: പാടുവോ?
0: ഇല്ല ഇല്ല, പാടൂല.
1: വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് കുട്ടികള്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറയാം.
0: അച്ഛന്റെ പേര് വിജയ, അമ്മേന്റെ പേര് സതി, വൈഫിന്റെ പേര് വിനീത, മകന്റെ പേര് നേഹൽ, മകളുടെ പേര് ഷാൻവിയ.
1: അവരെ കൂടെ ഒരുമിച്ച് സിനിമക്കൊക്കെ കൊണ്ടുപോകും?
0: സിനിമ അങ്ങനെയുള്ള ഇതല്ല,
1: വീട്ടിലിരുന്ന് കാണും.
0: ആ വീട്ടിലിരുന്നിട്ട് ടിവിയിൽ അങ്ങനെ കാണും.
1: നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു.
0: കിലുക്കത്തിലെ പാട്ടുള്ള നല്ല പാട്ടല്ലേ, അടിപൊളി പാട്ടുള്ള.
1: നമുക്ക് കിലുക്കത്തിലെ പാട്ട് തന്നെ കേട്ടോ.

0: മല്ലികെ ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
1: നമ്മുടെ റോജിയെ തന്നെയാ.
2: നീ എന്താ പറയുന്നേ
0: സുരേഷ? നീ
3: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
0: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
3: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
0: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ
4: സുരേഷ നീ
0: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
3: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: കേൾക്കുന്നു ആശയിൽ അലപ്പോ.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ,
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.

0: പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 04902471400, 7225900018.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948322.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

അവൾ ചാരുരൂപി നാടിൻ പെരുമയെ ദൂരെ ശ്രുതി ചേർത്ത പരമ്പൊരുളവൾ കന്യകയാൾ. അത്തമിഴ് പെണ്ണിന്റെ കൈ പിടിച്ചിടുവാൻ ആര്യകുലോത്ഭവൻ

ചു ചൊല്ലിക്കളിക്കുവാൻ നൽക്കിളിപ്പാട്ടുകാർ കൂടെയെത്തി. തുഞ്ചത്തെഴുത്തച്ഛനാചാര്യനാ മണിക്കുഞ്ഞിനെ മുത്തുപോൽ പോറ്റി നോറ്റു.

കുഞ്ചനും കൂടെ കളിക്കാൻ കഥകളിയും ചുറ്റോടു ചുറ്റും നൽ കൂട്ടരോടൊത്തവൾ ചിറ്റമോടങ്ങു തളിർത്തു വന്നു കഷ്ടമേ ആഴിയും താണ്ടി വന്നെത്തിയോർ കൂട്ടമായി കയ്യേറി ആ പൈതലേ കണ്ണും കരളും ഹ തച്ചുടച്ചിട്ടയ്യോ കണ്ടാലറിയാത്ത കോലമാക്കി കൈപിടിച്ചീ മണി മുറ്റത്തിരുത്തണം കൈവല്യമേകണം എൻ ഭാഷയെ കൈകോർത്തു കാക്കണം കാലേ വളർത്തണം കാമ്യമാം എൻ ജീവചേതനയെ കൈകോർത്തു കാക്കണം കാലേ വളർത്തണം.

ജയശ്രീ ഏഴംകുളം എഴുതി അവതരിപ്പിച്ച എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. സുജിത എം വി പെരുന്തട്ട എഴുതി അവതരിപ്പിക്കുന്ന എരിഞ്ഞു തീർന്ന പ്രണയം.

മൗനം തളങ്കെട്ടി നിന്ന അവളുടെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. തലയിലെ ഓരോ ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്ന പോലെ, വീണു തകർന്ന ചില്ലുപാത്രം പോലെ എറിഞ്ഞുടച്ച മനസ്സിന്റെ തേങ്ങിൽ ആരെയും അറിയിക്കാതിരിക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് വീണു പിടയുകയാണ്. മുറിക്കുള്ളിലെ ശൂന്യത അവളുടെ ചിന്തകളെ വട്ടം കറക്കി. നിറയുന്ന മിഴികളിൽ അതിർവരമ്പുകൾ തീർക്കാൻ എന്നോണം വിരലുകൾ ചേർത്തു വച്ചു. കണ്ണുകൾ ഇറുകി അടച്ചു നോക്കി. ഒന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പഴകി ദ്രവിച്ച ഫാനിന്റെ കരകരാന്നുള്ള വല്ലാത്തൊരു ശബ്ദം അവളുടെ മനസ്സിനെ വല്ലാതെ ആലോസരപ്പെടുത്തുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ ശരീരവും മനസ്സും ഒരുപോലെ തളർത്തി തുടങ്ങിയിരിക്കുന്നു. കണ്ണിന് ചുറ്റും കറുപ്പ് വന്നു തുടങ്ങി. ഓരോ ദിവസവും ഏറെ സുന്ദരിയായിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന അവൾക്കിപ്പോ ഒന്നിനും ശ്രദ്ധയില്ലാതായി. കണ്ണെഴുതി പൊട്ടുതൊട്ട് അലസമായി പാറി പറക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കിയവളുടെ അവളുടെ നോട്ടം അവന് കൗതുകമായിരുന്നു. അവളുടെ ഓരോ ഗോഷ്ടികൾ അവന്റെ ഫോണിൽ 1000 മഴവില് തീർത്തിരുന്നു. അവളുടെ മുഖത്ത്

വിരിയുന്ന ഓരോ ഭാവവും അവന് മനപ്പാടമായിരുന്നു. കണ്ണിമ ചിമ്മാതെ അവൻ നോക്കിയിരിക്കുമായിരുന്നു അവളെ. കൊച്ചുകുട്ടിയെപ്പോലെ അവൻ കൂടെ കൂട്ടി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ സ്നേഹം അവനിൽ നിന്ന് കിട്ടിയപ്പോ അത് അവളെ ഏറെ സന്തോഷവതിയാക്കിയിരുന്നു. അവന്റെ പൊന്നൂന്നുള്ള സ്നേഹ വിളി കേൾക്കാൻ കാത്തിരുന്ന അവൾക്കിപ്പോ എല്ലാം ഒരു സ്വപ്നം പോലെ. ഇന്നലെ വരെ അവൻ്റെത് മാത്രമായിരുന്ന അവളിപ്പോ അവൻ ആരുമല്ലാതായി മാറിയിരിക്കുന്നു. അവൻ്റെ ഓർമ്മകൾ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ അവൻ്റെ മാറ്റം, ഈ ഒറ്റപ്പെടലിൽ എന്തെന്നില്ലാത്ത ഭയം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചു കാണാം. തെന്നിമാറിയ സാരിത്തുമ്പുകൾ ചേർത്തു പിടിച്ച് മുഖമറത്തിക്കൊണ്ടവൾ ആ മുറിയുടെ മൂലയിലേക്ക് ചേർന്നിരുന്നു. അഴിച്ചിട്ട കട്ട പിടിച്ച മുടിയിഴകൾ അങ്ങിങ്ങായി പാറിപ്പറക്കുന്നു. കണ്ണുകൾ ആരെയോ തിരിയുന്നതുപോലെ ഇടയ്ക്കിടെ എന്തോ പിറുപിറുക്കുന്നുണ്ട്. എന്റെ ശ്രീ, ശ്രീ ഒന്നിങ്ങടെ വാ ശ്രീ. എന്നോടെന്താ പിണക്കാണോ? എനിക്ക് വയ്യാവേ, അടുത്തു വാവേ, എന്നെ തനിച്ചാക്കി പോകില്ല വാവേ, എനിക്ക് പേടിയാവുക. നിയന്ത്രണം വിട്ടവൾ കരഞ്ഞു. ആരോടും തുറന്നു പറയാൻ പോലും കഴിയാത്ത ആ ബന്ധത്തിന്റെ ആഴം അവൾക്ക് മാത്രമേ അറിയൂ. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അവൾ ഉച്ചത്തിൽ കരഞ്ഞു.

0: ആരൊക്കെ ഉണ്ടായിട്ടും ആരോരും ഇല്ലാതിരുന്ന അവൾക്ക് ആരെല്ലോമോ ആയി വന്നിട്ട് വീണ്ടും തനിച്ചാക്കിയപ്പോ താങ്ങാൻ പറ്റാതെ അവളുടെ മനസ്സിന് പാകപ്പിഴ സംഭവിച്ചു. മാവേ, നിന്നെ ഞാൻ ജീവൻ പോലെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എന്തിനാ എന്നെ അകറ്റി മാറ്റിയത്? എന്റെ ലോകം നീ മാത്രായിരുന്നില്ലേ? മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? മാവേ, എന്നെ നീ പറ്റിക്കുമായിരുന്നല്ലേ? എന്നോടൊന്ന് മിണ്ടു വാവേ, ഒന്നെടുത്തു വാവേ.
1: നോക്കിക്കോ, ദേ ദേ ഇങ്ങോട്ട് നോക്ക്, മാവയുടെ പൊന്നു ദേ കണ്ടോ കണ്ടോ.
0: ആർത്ത ചിരിച്ചുകൊണ്ടവൾ തല ചുമരിൽ ആഞ്ഞടിച്ചു. നെറ്റിയിൽ നിന്നൊലിച്ചിറങ്ങിയ രക്തം കയ്യിലേക്ക് എടുത്തു നോക്കി അവൾ വീണ്ടും ഉറക്കെ ചിരിച്ചു. നിന്റെ പൊന്നു, നിന്റെ പൊന്നിനെ ഒന്ന് നോക്ക് നോക്ക് ബാവേ. ഇങ്ങോട്ട് വന്നേ, നമുക്കേ നമുക്കൊരു ചായ കുടിച്ചാലോ. ബൈക്കിലെ നിന്റെ ഷോൾഡറിൽ താടി വെച്ച് ഒരു കൈ കഴുത്തിലൂടെ വട്ടം പിടിച്ച് മറ്റേ കൈകൊണ്ട് ഇളയിലൂടെ വയറിലും ചുറ്റി പിടിച്ചുകൊണ്ട് ദൂരെ ദൂരെ പോകാം. പോകാം അവേ, പോകാം. ഇരു കൈകളും കൊണ്ട് മുടിയിൽ വലിച്ചു പിടിച്ചുകൊണ്ടവൾ അലറിക്കരഞ്ഞ് ഓടി. പുറത്തുനിന്ന് അടച്ചിട്ട മുറിയുടെ വാതിൽ അവൾ ശക്തമായി ആഞ്ഞടിച്ചു.
2: തുറക്കുവാവേ, തുറക്കുവാവേ, വാതിൽ തുറക്കുവാവേ, എനിക്ക് കാണണം നിന്നെ.
0: ഞാൻ എങ്ങും ഓടിപ്പോകില്ല ശ്രീ, ശ്രീ ഞാൻ എങ്ങും ഓടിപ്പോകില്ല ശ്രീ, വാതിൽ തുറക്ക് പ്ലീസ് പ്ലീസ്.
1: ദേഹത്തൊട്ടിപ്പിടിച്ച സാരി അവളെ വല്ലാതെ അസ്വസ്ഥമാക്കിയപ്പോ വലിച്ചു പറിച്ചവൾ എളിയിൽ കുത്തി. വാതിലിൽ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കെ കരഞ്ഞു തളർന്നവൾ താഴേക്ക് വീണു. പതിയെ പതിയെ തേങ്ങിക്കൊണ്ടവൾ പഴയ ഓർമ്മയിൽ നിന്നോണം പുലമ്പി. എന്നെ ചേർത്ത് പിടിക്ക് ശ്രീ, എന്നെ ചേർത്ത് പിടിക്ക് ശ്രീ.
0: നോക്ക് നോക്ക്.
1: എന്നിട്ട് നെറ്റിയിൽ തൊട്ടുകൊണ്ട് അവൾ അല്പം നാണത്തോടെ ദേ ദേ ഇവിടത്താ. വീണ്ടും കവിളി തൊട്ടുകൊണ്ട് ഇനി ദേ ഇവിടെ, പിന്നെ പിന്നെ ദേ ഈ ചുണ്ടിലെത്താ, പിന്നെ പിന്നെ ദേ ഈ കഴുത്തില്, ഇനി ഇനിയും താ, ഇനി ഇനിയും താ. അവന്റെ സ്നേഹ ചുംബനം ഓർമ്മകളുടെ താഴ്വാരങ്ങളിൽ അലതല്ലേ. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിനായി അവൾ കാത്തിരുന്നു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾക്ക് ചോരയുടെ ദുർഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഒരിറ്റു വെള്ളത്തിനായവൾ എങ്ങും തിരിഞ്ഞു. ശരീരം ആസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചേർത്ത് നിർത്തലിനായവൾ കൊതിച്ചിരുന്നത് പോലെ.
3: സുജിത എം വി പെരുന്തട്ട എഴുതി അവതരിപ്പിച്ച എരിഞ്ഞു തീർന്ന പ്രണയം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം. രചന സിദ്ദിഖ് ചെമ്പിലോട്, ആലപിക്കുന്നത് എ വി അഷ്റഫ്.

സിദ്ദീഖ് ചെമ്പിലോട് എഴുതിയ മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് എ വി അഷ്റഫ്. രമ്യശ്രീ എഴുതിയ കവിത കേൾക്കാം അടുത്തത്, നഷ്ടസ്വപ്നങ്ങൾ. ആലപിക്കുന്നു ലിഞ്ചു.

രമ്യശ്രീ എഴുതിയ നഷ്ടസ്വപ്നങ്ങൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ലിഞ്ചു. സർഗജാലകത്തിൽ വീണ്ടും ഒരു കവിതയാണ് ബിന്ദു സുരേഷ് അടക്കം എഴുതിയ സ്വപ്നങ്ങൾ തേടി. ആലപിക്കുന്നത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: സുരേഷ് അടുക്കം എഴുതിയ സ്വപ്നങ്ങൾ തേടി എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: മല്ലിക, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
2: നമ്മുടെ റോജയെ തന്നെയാ.
3: നീ എന്താ പറയുന്നേ
1: സുരേഷ? നീ
4: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
1: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്തു വയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
4: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
1: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ
5: സുരേഷ നീ
1: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
4: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കുവെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണികുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിലിറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50-ൽ പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി ഒജി ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 2000-ൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3 വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാഠ്മണ്ഡുവിലും 26 മാനസരോവറിലും എത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ T20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലന്റുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലന്റ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെയാകും നെല്ലുവില അനുവദിക്കുക. സംസ്ഥാനത്തെ നെൽകർഷകരിൽ 30%ത്തിലധികം 70 വയസ്സ് കഴിഞ്ഞവരാണ്. SBIയിലെ വ്യവസ്ഥ മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് തുക നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ഗ്രേപ്പ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേപ്പ് സബ് ഇൻസ്പെക്ടർ K. വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണ കഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ആർദ്രഗീതങ്ങൾ. 9 ചാരുകസേര. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി കേൾക്കാം നാട്ടുവിശേഷം. നളന്ദ കലാസാഹിത്യവേദി ഇരിട്ടിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. LP, UP, HS, HSS എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. നാളെ രാവിലെ 10 മണിക്ക് കീഴൂർ വാഴുന്നവേഴ്സ് UP സ്കൂൾ ഹാളിൽ നടക്കുന്ന മത്സരം ചിത്രകാരൻ നന്ദനൻ ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങൾക്ക് 8547-1814-83 അല്ലെങ്കിൽ 9567-3136-16. ചിന്മയ മിഷൻ ഭഗവത്ഗീതയെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിക്കും. കർമ്മയോഗം ഭക്തിയുടെ അടിസ്ഥാനം എന്ന വിഷയത്തിൽ ചിന്മയ മിഷൻ കാസർകോട്ടെ ആചാര്യനായ സ്വാമി തത്വാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തും. ഇന്ന് വൈകിട്ട് 4:30 മുതൽ 6:30 വരെ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ബ്രാഹ്മണ സമൂഹം മഠം ഹാളിൽ പരിപാടി നടക്കും. യു ബാലചന്ദ്രമേനോൻ, VM വേണുഗോപാലൻ മാസ്റ്റർ, പി സുധാകരൻ മാസ്റ്റർ അനുസ്മരണവും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വിപുലീകരണവും പ്രതിഭകളെ ആദരിക്കലും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കാവുമ്പടി CHMHS ഓഡിറ്റോറിയത്തിൽ ബഹു വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യമന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 മധ്യേഷ്യൻ സന്ദർശനം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ 4 സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാനും സാംസ്കാരിക സമ്പർക്കം കൂടുതൽ ആഴത്തിലാക്കാനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ കണക്ടിവിറ്റി, പ്രതിരോധം, ഊർജ്ജ മേഖലകളിലെ സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. സന്ദർശനവേളയിൽ താഷ്കന്റിലെ ശാസ്ത്രി സ്മാരകവും താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26th SCCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബിഷ്കെക്കിലേക്ക് എത്തിയിരിക്കും. ബിഷ്കെക്കിൽ വെച്ച് മറ്റ് SCCO നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 6th വേൾഡ് നൊമാഡ് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ഉയർന്നു. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാതായവരിൽ ജലവൈദ്യുത പദ്ധതി ജീവനക്കാർ, വിദേശ പൌരന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിലേക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായ വിതരണം ഊർജ്ജിതമാക്കി. 10 ദുരിതാശ്വാസ സാമഗ്രികളുമായി 3rd വ്യോമസേനാ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡു പുറപ്പെട്ടു. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം പ്രളയത്തെ തുടർന്ന് കാണാതായ 320 ഇന്ത്യൻ പൌരന്മാരെക്കുറിച്ച് വിവരമില്ലെന്നും ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട 21 തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ ചെന്നൈയിൽ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയാണ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. യാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളിൽ 1 വെള്ളപ്പൊക്കത്തിൽ മറിഞ്ഞെങ്കിലും യാത്രക്കാർ മരങ്ങളിലും ചെടികളിലും 2 മണിക്കൂറിലധികം പിടിച്ചുകിടന്നാണ് ജീവൻ രക്ഷിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുകയും ഹെലികോപ്റ്റർ മാർഗം ഡൽഹിയിലെത്തിക്കുകയുമായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. US നിർമ്മിത ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യയും അമേരിക്കയും കരാറിൽ ഒപ്പുവച്ചു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ഈ അത്യാധുനിക മിസൈലിന്റെ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇവ

0: നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഇതോടെ തുടക്കമായി. ഇന്ത്യൻ സൈന്യത്തിന് അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയുടെ തെളിവാണ് കരാറെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്നും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. കേരളകൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഒത്തിട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 നഗരം പുലികൾ കീഴടക്കും. 9 സംഘങ്ങളായി 450 പുലികളാണ് താളമേളങ്ങളോടെ ഇത്തവണ നഗരമധ്യത്തിൽ ഇറങ്ങുക. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ഓരോ സംഘത്തിലും 50 പുലികൾ അണിനിരക്കും. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. മേജർ ധ്യാൻചന്ദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി, ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അഭിമാനമാകുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമുടനീളം കളിക്കളത്തിൽ 1 എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഒരു സമ്പന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവത്വം, ആരോഗ്യകരമായ സമൂഹവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ആജ് നാഷണൽ സ്പോർട്സ് ഡേ കെ അവസർ പർ സാരേ ദേശ് മേ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കോ ആകെ ബഡാനെ കെ ലിയേ ഏക് ഘണ്ടെ ഖേൽ കെ മൈദാൻ മേ കാര്യക്രം ദിയ ഹൈ. ആജ് സുബഹ സേ മുജെ സൂചന മിൽ രഹി ഹൈ, ലാഖോ കി സംഖ്യ മേ ഹർ ഗലി മേ മൈദാൻ മേ ദേശ് കെ യുവാ ഏക് ഘണ്ടെ കെ ലിയേ ഖേൽനെ കെ ലിയേ ആയേ ഹൈ. മുജെ ഖുഷി ഹൈ, ദേശ് ബദൽ രഹാ ഹൈ, ദേശ് ആകെ ബഡ് രഹാ ഹൈ, നയാ ഭാരത് കാ നിർമാൺ ഹോ രഹാ ഹൈ. നയാ ഭാരത് കെ നിർമാൺ മേ ദേശ് കെ യുവാ ഫിറ്റ് ഹോ, സൊസൈറ്റി സ്വസ്ഥ ഹോ, തഭി സമൃദ്ധ രാഷ്ട്ര ബനേംഗേ.
0: ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾക്ക് ഇന്നലെയാണ് തുടക്കമായത്. ഹംഗറിയിൽ നടന്ന PSA ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ. ഫൈനലിൽ ഹംഗേറിയൻ താരം ബെലാസ് ഫർക്കാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് വേലവൻ കിരീടം ചൂടിയത്. തമിഴ്നാട് സേലം സ്വദേശിയാണ് വേലവൻ സെന്തിൽകുമാർ. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5 സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് ഹോക്കി ഇന്ത്യ. ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4 സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മത്സരം ആരംഭിക്കും. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 1 വരെ സെർബിയയിലെ ബെൽഗ്രേഡിൽ നടക്കുന്ന ഉന്നതതല അനുസ്മരണ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ഇന്നത്തെ ലോകത്തിനുള്ള പാഠങ്ങൾ എന്നതാണ് ഈ യോഗത്തിന്റെ പ്രമേയം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രതലവന്മാരുടെയും ഗവൺമെന്റ് തലവന്മാരുടെയും പ്രഥമ സമ്മേളനത്തിന്റെ 65 വാർഷികമാണ് ഈ യോഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി

നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേളവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലേതാണ്. കൈതപ്രമാണ് ഗാനരചന. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്. സുജാത മോഹൻ

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496-420-880-8111-933-600. സിഎം വിസ്താര,
2: സിഎം വിസ്താര നെല്ലൂന്നി.
3: ഇനി അഹം എന്ന ചിത്രത്തിലെ കാവാലം നാരായണ പണിക്കർ രചിച്ച് രവീന്ദ്രൻ ഈണം കൊടുത്ത യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0409024710072259001818.
1: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഇനി ചിത്രയെ ആലപിച്ച ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ഗാനത്തിന് സംഗീതം കൊടുത്തത് രവീന്ദ്രനാണ്. ചിത്രം കള്ളനും പോലീസും.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: എം ജി ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ച കമലദളം എന്ന ചിത്രത്തിലെ ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രനാണ് ഈണം കൊടുത്തത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: പ്രിയ രാഗമാണ് ശ്രദ്ധകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനമാണ്. രവീന്ദ്രൻ സംഗീതം കൊടുത്ത ഈ ഗാനം രചിച്ചത് ONB കുറുപ്പ്. യേശുദാസും ചിത്രയും ആലപിക്കുന്നു.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ONV കുറിപ്പ് രചന നിർവഹിച്ച് യേശുദാസും ചിത്രയും ആലപിച്ച ഈ ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ നിന്നാണ്.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ ഇന്ത കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിട തിരിഞ്ഞ ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: അടുത്ത ഗാനം ഈ മഴ തെന്മഴ എന്ന ചിത്രത്തിൽ നിന്നാണ്. സുജാത മോഹനൊപ്പം MG ശ്രീകുമാറാണ് ഗാനം ആലപിക്കുന്നത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025900018.
2: കേൾക്കാം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി ശ്രീകുമാറും ചിത്രയും സുജാതാ മോഹനുമാണ് ഈ ഗാനം ആലപിക്കുന്നത്. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്.

0: മല്ലികെ, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
1: നമ്മുടെ റോജയെ തന്നെയാ.
2: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
4: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
0: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
3: അതാരാ?
4: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
0: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ.
5: സുരേഷ, നീ
0: പ്രാർത്ഥിക്ക്. സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
4: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: അടുത്ത ഗാനം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്. കൈതപ്രമാണ് ഗാനം രചിച്ചത്. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്. സുജാത മോഹൻ ആലപിക്കുന്നു.

സമ്മാനം എന്ന ചിത്രത്തിലെ കൈതപ്രം രചിച്ച ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്. സുജാത മോഹൻ ആലപിക്കുന്നു.

0: ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: കുട്ടി. അതുത്ത മത്തങ്ങ ഉണക്ക വെണ്ടയ്ക്ക കുളിച്ച സാമ്പാറ് ദിവസവും കൂട്ടി.
1: സരിഗമ പദനി സാർ
0: താനലെടുക്കുന്ന സരിഗമ സനിതപ സരിഗമ സനിതപ സരിഗമ പദനി സാർ. നാടും വീടും വിട്ട് ഇവിടെ വന്ന് ചെന്നല്ലോ എന്ത് പാപമോ മുജന്മശാപമോ.
2: ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ
0: കേൾക്കണേ ഞങ്ങൾ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് മേസ് ജാനകിയും ആലപിച്ച ഗാനം, ചിത്രം സ്വന്തം എന്ന പദം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം കൊടുത്തത് ശ്യാം.

യേശുദാസും വാണി ജയറാമും സംഘവും ആലപിച്ച ഗാനം തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിൽ നിന്ന്. ജമാൽ കൊച്ചങ്ങാടിയാണ് ഗാനരചന. ജിതിൻ ശ്യാം ഈണമിട്ടു.

ഇനി പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. വൈകി വന്ന വസന്തം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പിയും സംഗീതം കൊടുത്തത് ശ്യാമുമാണ്.

പി ജയചന്ദ്രൻ, അമ്പിളി രാജശേഖരൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ ഗാനരചന നിർവഹിച്ച് എം കെ അർജുനനാണ് ഈണമിട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
2: എല്ലാവർക്കും നമസ്കാരം.
3: നമസ്കാരം.
2: പലപ്പോഴും സ്നേഹം എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന ചില മലയാള ചലച്ചിത്ര ഗാനങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്ന മൂന്ന് ഗാനങ്ങളും യേശുദാസ് പാടിയതാണ്. 1968 ഹോട്ടൽ ഹൈറേഞ്ച് എന്ന പടം റിലീസ് ചെയ്തത്. നീല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പി സുബ്രഹ്മണ്യൻ തന്നെ നിർമ്മാതാവും സംവിധായകനും. കഥയും തിരക്കഥയും നാഗവള്ളി RS കുറുപ്പിൻ്റേതാണ്. വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഒരുപിടി മികച്ച ഗാനങ്ങളുള്ള ചിത്രം. കിഴക്കൻ മലയോര പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ച ഹോട്ടൽ ഹൈറേഞ്ച് കേന്ദ്രമാക്കി ചില ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നതായി സംശയിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേരുന്നു. മധുമതി എന്ന ശാന്തിയും അത്തരത്തിലുള്ള ഒരു ഓഫീസറാണ്. എസ്റ്റേറ്റുകളുടെയും ബിസിനസിൻ്റെയും മറവിൽ രാജാസാഹേബ് എന്ന തിക്കുറിശി സുകുമാരൻ നായർ ഒരു അധോലോകത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നു. അയാളുടെ ബിസിനസ് പാർട്ട്ണറായ ധനേശൻ

എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൾ നളിനി എന്ന ശാരദ രമേശ് എന്ന തൊഴിലാളി നേതാവുമായി പ്രണയത്തിലാണ്. തെലുങ്ക് നടനായിരുന്ന രാമകൃഷ്ണനെയാണ് രമേശായി അഭിനയിക്കുന്നത്. അവരുടെ പ്രണയസങ്കല്പങ്ങൾ പൂത്തുലയുന്നതിൻ്റെ പ്രതീകമായി ഒരു വശ്യസുന്ദരമായ ഗാനം മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.

ആർ സോമനാഥൻ നിർമ്മാണവും ജെ ശശികുമാർ സംവിധാനവും നിർവഹിച്ച പ്രവാഹം എന്ന ചിത്രം 1975 പുറത്തിറങ്ങിയത്. അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം തയ്യാറാക്കിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഗാനരചനയും അദ്ദേഹം തന്നെ നടത്തി. ഭാര്യ ലക്ഷ്മി എന്ന കവിയൂർ പൊന്നമ്മ പ്രസവിച്ച മകൻ തൻ്റെ കാലനായി മാറുമെന്ന ജോത്സ്യൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഭാസ്കരൻ മുതലാളി എന്ന ജോസ് പ്രകാശ് കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കുന്നു. വിധിയുടെ വിളയാട്ടമെന്നോണം ആ മകൻ അയാളുടെ വീട്ടിലേക്ക് തന്നെ വേലക്കാരനായി തിരിച്ചു വരുന്നു. വളർന്നു വലുതായി ഉത്തമ പുരുഷനായി തീർന്ന ഉണ്ണികൃഷ്ണൻ എന്ന പ്രേംനസീറിനെ പ്രേമിക്കുന്ന ഗിരിജ എന്ന വിധുബാല ഭാസ്കരൻ മുതലാളിയുടെ ബിസിനസ് പാർട്ട്ണറായ മേനോൻ എന്ന ശങ്കരാടിയുടെ മകളാണ്. എം കെ അർജുനൻ സംഗീതം പകർന്ന ആസ്വാദ്യകരമായ പാട്ടുകളുണ്ട് ഇതിൽ. നിർഭാഗ്യവശാൽ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പ്രണയഗാനമാണ് ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, നടഭൈരവി രാഗത്തിലൊരുക്കിയ യേശുദാസ് ഗാനം.

പിന്നീട് സ്നേഹം എന്ന പദം പാട്ടിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായി തോന്നിയത് 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോഴാണ്. 2005 റിലീസ് ചെയ്ത ഡിസംബർ എന്ന കളർ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഗാനത്തിന് സംഗീതം പകർന്നത് ജാസി ഗിഫ്റ്റാണ്. ഒരു ശരാശരി ആക്ഷൻ ത്രില്ലർ പടത്തിന് ഇത്രയും ഇമ്പമാർന്ന ഒരു യേശുദാസ് ഗാനവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്നത് മറ്റൊരു വിഷയം. ഒരു രാഷ്ട്രീയ നേതാവായ ശങ്കരനാരായണൻ എന്ന നെടുമുടി വേണുവിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് ആരോ കൊലപ്പെടുത്തുന്നു. കേസ് അന്വേഷിക്കുന്ന സ്റ്റീഫൻ ദേവസി എന്ന ലാലു അലക്സിന് പലരെയും സംശയമുണ്ട്. ചിത്രത്തിലെ നായകനായ ഡോക്ടർ രവിശങ്കർ എന്ന മഞ്ജുളനെയാണ് ഏറ്റവും കൂടുതൽ സംശയം. ഡോക്ടർ കേശവ ഭട്ടേരി എന്ന ബാലചന്ദ്ര മേനോന്റെ ഉടമസ്ഥതയിലുള്ള ആ മെഡിക്കൽ കോളേജിന്റെ സൽപ്പേരന് കളങ്കം ചാർത്തുന്ന പല സംഭവങ്ങളും അവിടെ നടക്കുന്നു. അതിനിടയിലും തൻ്റെ പ്രണയിനിയായ കീർത്തി എന്ന അപർണാപ്പിള്ളിയെ ആശ്വസിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു യേശുദാസ് ഗാനം ആലപിക്കുന്നു രവിശങ്കർ.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. നമസ്കാരം. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ചവൃത്താന്തം. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്ന് മലബാർ

ഡയറിയിലൂടെ കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഗണപൂജാരിയുടെ യാചകൻ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ശ്രോതാക്കൾ അവതരിപ്പിക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 കൃഷ്ണകഥാമൃതം. 7:00 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം. 9:00 നാടകനേരം, നെല്ലിക്ക നാടകത്തിൻ്റെ 2 8 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം

0: 100,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 51 പള്ളിയൂടങ്ങളാണ് ജലമേളയിൽ അണിനിരക്കുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി എസ് ഇ എം എസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെയും കളമശ്ശേരി എച്ച് എം ഡി മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ തോഷിവ ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വെസ്റ്റ് ഗേറ്റ് ചിത്രപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗും വഴിയോര കച്ചവടവും അനുവദിക്കില്ല. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 5 സ്വരാജ് റൌണ്ടിലെ ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ ജെ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: വൈകിട്ട് 5 മണിയോടെയാണ് വിയൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഏറ്റവും ഒടുവിലായി രാത്രി 7:20 അയ്യന്തോൾ ദേശവുമയുടെ പ്രവേശിക്കും. രാത്രി 10 മണിയോടെയാണ് ആഘോഷവും വിധി നിർണയവും പൂർത്തിയാകുന്നത്. ഇത്തവണ 9 സംഘങ്ങളിലായി 450 പുലികളാണ് തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പുരുഷന്മാർക്കൊപ്പം അയ്യന്തോൾ ദേശത്തെ നയിക്കാൻ ഇത്തവണയും പെൺപുലികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പുലിക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് തൃശൂർ നഗരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനമാവുക.
0: പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം 100,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിശ്വനാഥ് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച പോലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് നേപ്പാൾ സർക്കാരിന്റെ പ്രശംസ. 600+ ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ നിർണായകമാണെന്ന് നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വൻ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രളയത്തിൽ മരിച്ച 229 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചു. എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഭാവിയിൽ തിരിച്ചറിയൽ സാധ്യമാകുന്നതിനായി

0: പ്രത്യേക തിരിച്ചറിയൽ നമ്പരുകൾ രേഖപ്പെടുത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി ചുക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയതോടെ തിരക്കേറി. നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിക്കുന്നത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: 12 വർഷങ്ങൾക്ക് ശേഷമാണ് ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വിരിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറോടെ ചൊക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ് റോഡിന് സമീപമുള്ള കവാടത്തിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ് പ്രവേശന ഫീസ്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൊക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലും ഇത്തവണ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിടുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാൽ മേഖലയിലും കുറിഞ്ഞി പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്.
0: വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലഹരിവേട്ട മലപ്പുറത്ത്. ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 കിലോഗ്രാം MDMA മൂന്നുപേരെ പോലീസ് പിടികൂടി. മലപ്പുറം വയനാട് സ്വദേശികളെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ അല്പം മുൻപ് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 7:25.

0: കംസന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും അതിഥികളെത്തിയിരുന്നു. ഹസ്തിനാപുരത്തിൽ നിന്ന് വിതുരനാണ് എത്തിയിരുന്നത്. പാണ്ഡുമഹാരാജാവിൻ്റെ ഭാര്യ കുന്തിദേവിക്ക് തൻ്റെ സഹോദരപുത്രനായ കേശവനെ കാണാൻ ആഗ്രഹം. കേശവന്റെ ഉപനയന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വസുദേവർ കുന്തിയെയും മക്കളെയും ക്ഷണിച്ചു. കുന്തിദേവിയും മക്കളായ യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരും കൃഷ്ണനുമായി ചെങ്ങാത്തത്തിലായി. കേശവന്റെ ഉപനയനം ലളിതമായിരിക്കണമെന്ന് വസുദേവർ നിശ്ചയിച്ചു. യമുനയുടെ കരയിലാണ് ഉപനയനത്തിനുള്ള യജ്ഞവേദി ഒരുക്കിയത്. കൃഷ്ണന്റെ ഉപനയനം കാണുവാൻ ആകാശത്ത് ദേവന്മാർ നിരന്നു. ഗർഗാചാര്യർ എല്ലാം നിർദ്ദേശിച്ചു കൊടുത്തു. ഉപനയനം കഴിഞ്ഞതോടെ പഠനത്തിന് പോകുവാനുള്ള ഒരുക്കങ്ങളായി. ഗർഗാചാര്യർ വസുദേവരോട് പറഞ്ഞു, ബലരാമനും കേശവനും വിദ്യ അഭ്യസിപ്പിക്കേണ്ടത് പ്രശസ്ത പണ്ഡിതനും ആചാര്യനുമായ സന്ദീപനയുടെ അടുക്കലിലാണ്. അവന്തിയിലെ ഗുരുകുലത്തിലേക്ക് പോകുവാൻ ഒരുക്കങ്ങൾ തുടങ്ങി. ദേവകിയുടെ ഉള്ള് വീണ്ടും തുടിച്ചു. മാധവനും ബലരാമനും സന്ദീപനയുടെ നികടത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു മഹർഷി വന്നു ചേർന്നു. സച്ചാൽ സന്ദീപനി മഹർഷി. എല്ലാവർക്കും അതിശയമായി. സന്ദീപനി പറഞ്ഞു, കാലത്തിൻ്റെ കർമ്മഗതിക്ക് എങ്ങനെ വ്യതിയാനമുണ്ടാകും? ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു അശരീരിയുണ്ടായി. മധുരയിൽ വസുദേവരുടെ കൊട്ടാരത്തിൽ മാധവനും ബലരാമനും വിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവരണം. സന്ദീപനി മഹർഷി തൻ്റെ കൂടെ വന്ന ബ്രഹ്മചാരികളെ പരിചയപ്പെടുത്തി. ശ്വേതകേതു, നളന്തൻ, പിന്നെ കുചേലൻ. മാധവന് കുചേലനെ ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഗുരുകുലത്തിലേക്ക് യാത്രയായി. രാമകൃഷ്ണന്മാർ പഠനം തുടങ്ങി. വളരെ വേഗം അവർ പാഠങ്ങൾ പഠിച്ചു. വേദം കഴിഞ്ഞു. ധനുർവേദത്തിലേക്ക് ബാലന്മാർ പ്രവേശിച്ചു. പുരാണപാരായണത്തിലും ഭക്തിയിലും ശ്രദ്ധിച്ച കുചേലൻ മറ്റൊന്നും പഠിക്കുവാൻ ആഗ്രഹിച്ചില്ല. വിദ്യാഭ്യാസ കാലം കടന്നുപോയി. രാമകൃഷ്ണന്മാർ എല്ലാ വിദ്യയും സ്വായത്തമാക്കി. ഗുരുകുലം വിടേണ്ട സമയമായി. ഒരു സായാഹ്നത്തിൽ ഗുരുസവിധത്തിലെത്തി സന്ദീപനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു, ഗുരുദേവ, ഞങ്ങളുടെ പഠനം പൂർത്തിയായി. ഇനി തിരികെ പോകുവാനുള്ള അനുവാദം തരണം. അങ്ങക്ക് ഗുരുദക്ഷിണയായിട്ട് ഞങ്ങൾ എന്താണ് തരേണ്ടത്? സന്ദീപനി പറഞ്ഞു, മാധവ, ഒരു ഗുരുവിന് ഏറ്റവും പ്രിയമെന്നത് അറിവ് പൂർത്തിയാക്കിയ പഠിതാവിനെ കാണുക എന്നതാണ്. നീ തന്നെയാണ് എൻ്റെ ഗുരുദക്ഷിണ. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. അറിവ് അർഹമായ പാത്രത്തിൽ വിളമ്പിയെന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ വസിച്ചുകൊള്ളാം. കേശവൻ പറഞ്ഞു, ഗുരുദേവ, വിദ്യ പൂർണ്ണമാകണമെങ്കിൽ ഗുരുവിന് ദക്ഷിണ നൽകണം. അത് തെറ്റായ ധർമ്മമോ കർമ്മമോ അല്ല. അതുകൊണ്ട് അങ്ങ് ദക്ഷിണയായി എന്തെങ്കിലും വാങ്ങണം. ഗുരു മൗനത്തിലായി. ആ രാത്രി ഗുരുദേവൻ ധർമ്മപത്നിയുമായി ആലോചിച്ചു. എന്താവശ്യപ്പെട്ടാലും തരുവാൻ സന്നദ്ധത അവർക്കുണ്ട്. നാം എന്താണ് ആവശ്യപ്പെടുക? സന്ദീപനിയുടെ ഭാര്യ പറഞ്ഞു, പ്രഭോ, രാമനും കൃഷ്ണനും അസാധാരണക്കാരായ കുമാരന്മാരാണ്. അവരോട് നഷ്ടപ്പെട്ട നമ്മുടെ മകനെ അന്വേഷിച്ചു തരുവാൻ പറഞ്ഞാലോ? ഒരുപക്ഷെ അവർക്ക് ഈ കാര്യം അനായാസം സാധിച്ചു തരുവാൻ കഴിയും. നഷ്ടപ്പെട്ട മകന്റെ ഓർമ്മ ഉൾവിളിയായി സന്ദീപനിയിൽ വന്നു വീണു. സന്ദീപനി യാത്ര ഇഷ്ടപ്പെടുന്നയാളാണ്. രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, നാളെ ഒരു യാത്ര പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം വരിക. പ്രഭാസത്തിലേക്കുള്ള ഒരു യാത്ര. ഗുരു സമുദ്രസ്നാനവും കർമ്മങ്ങളും നടത്തി. ഗുരുവിൻ്റെ മനസ്സിൽ ആഴത്തിലെന്തോ ഒരു ദുഃഖമുണ്ട്. കേശവൻ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ദുഃഖം? 10 വർഷങ്ങൾക്കപ്പുറത്ത് താനും മകനും ശിഷ്യരുമൊത്ത് സമുദ്രസ്നാനം നടത്തുവാൻ ഇവിടെ എത്തിയിരുന്നു. മകനും ശിഷ്യന്മാരും കടലിൽ കുളിക്കുകയാണ്. പെട്ടെന്ന് ഭീകരമായൊരു തിരമാല വന്നു. എല്ലാവരും കരക്കണഞ്ഞു. പക്ഷേ ഗുരുപുത്രനെ കാണുന്നില്ല. കടൽ ശവങ്ങൾ സൂക്ഷിക്കാറില്ല. അത് തിരികെ തരും. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടും ഗുരുപുത്രൻ്റെ ശവശരീരം കരയിലെത്തിയില്ല. കേശവനോട് ഗുരു പറഞ്ഞു, ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. അവനും കൂടി വേണ്ടെന്ന് ഭഗവാൻ ചിന്തിച്ചിരിക്കാം. മാധവൻ പറഞ്ഞു, ഗുരു, നഷ്ടപ്പെട്ട അങ്ങയുടെ മകനെ തിരയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരുദക്ഷിണയായി അങ്ങ് കരുതിയാൽ മതി. ബലരാമനും മാധവനും ആ രാത്രിയിൽ തന്നെ കടൽക്കരയിലെത്തി. കടൽ പെട്ടെന്ന് ശാന്തമായി. അവിടെ അഭൗമമായ പ്രകാശധാരയിൽ വരുണദേവൻ പ്രത്യക്ഷനായി. കേശവൻ പറഞ്ഞു, വരുണദേവ, എൻ്റെ ഗുരുവിൻ്റെ മകൻ ഈ കടലിൽ മുങ്ങിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപേ ആണത്. അവനെ തിരിച്ചു തരണം. വരുണൻ പറഞ്ഞു, അടിയനോട് കോപിക്കരുത്. വരുണാലയത്തിൽ അങ്ങനെ ഒരു കുട്ടിയില്ല. ഈ കടൽക്കരയിൽ പഞ്ചജനൻ എന്നു പേരുള്ള ഒരു രാക്ഷസനുണ്ട്. അവനായിരിക്കാം മഹർഷിയുടെ മകനെ അപഹരിച്ചത്. ബലരാമനും മാധവനും പഞ്ചജനൻ എന്ന രാക്ഷസനെ തേടി പുറപ്പെട്ടു. അവർ പഞ്ചജനെ കണ്ടെത്തി. ഹേ പഞ്ചജന, എൻ്റെ ഗുരുവായ സന്ദീപനി മഹർഷിയുടെ മകനെ ഈ കടലോരത്ത് വച്ച് നഷ്ടപ്പെട്ടു. നിന്റെ അറിവോടെയാണ് അത് നടന്നിട്ടുള്ളതെന്ന് പലരും സംശയിക്കുന്നു. അവനെ വിട്ടുതരിക. ക്രുദ്ധനായി വന്ന പഞ്ചജനനെ കേശവൻ നേരിട്ടു. മണ്ണിൽ മലർന്ന രാക്ഷസൻ എഴുന്നേൽക്കാനാവാതെ കഷ്ടപ്പെട്ടു. പഞ്ചജനൻ പറഞ്ഞു, പ്രഭു ക്ഷമിക്കണം, ആ കുട്ടിയെ ഞാൻ കൊന്നിട്ടില്ല. യമധർമ്മരാജാവ് അവനെ സംയമനിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. എനിക്ക് മറ്റൊന്നും അറിയില്ല. മാധവൻ അസുരന്റെ വിരിമാറിൽ നിന്നും എഴുന്നേറ്റു. പഞ്ചജനന്റെ മാറിൽ ആഭരണമായി ധരിച്ചിരുന്ന ശംഖ് എടുത്തു. മനോഹരമായ ശംഖ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെട്ടു. പാഞ്ചജന്യം മുഴക്കി കൃഷ്ണൻ ബലരാമനുമൊത്ത് യമധർമ്മനെ കാണുവാൻ പുറപ്പെട്ടു. രാമകൃഷ്ണന്മാർ സംയമിനിപുരത്തിലെത്തി. കാലദൂതന്മാർ ഓടിയെത്തി. യമൻ കേശവനെയും ബലരാമനെയും സ്വീകരിച്ചു. യമദേവൻ പറഞ്ഞു, കേശവ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒരാഗ്രഹമാണ് ഇതിനെല്ലാം കാരണമായത്. നിങ്ങൾ രണ്ടുപേരെയും ഈ വേഷത്തിൽ ഒന്നിച്ച് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനാണ് സന്ദീപനി മഹർഷിയുടെ ബാലനെ ഞാൻ കൊണ്ടുവന്നത്. എന്നോട് ക്ഷമിക്കണം. കേശവൻ പറഞ്ഞു, ധർമ്മരാജ, ഇതിൽ തെറ്റില്ല. വരേണ്ടത് വന്നു തന്നെ തീരണമല്ലോ. അനവത്തി ദുഃഖം അല്പനാൾ അനുഭവിക്കണമെന്നത് മഹർഷിയുടെ വിധിയാണ്. ഞാൻ ഗുരുപുത്രനെ കൊണ്ടുപോവുകയാണ്. ഗുരുപുത്രനുമായി കേശവൻ സന്ദീപനി മഹർഷിയുടെ മുന്നിലെത്തി. സന്ദീപനി മഹർഷി കേശവനെയും രാമനെയും ചേർത്ത് പിടിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഗുരുവാകാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ. ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാണിത്. ഈ നേട്ടം എനിക്ക് ലഭിച്ചത് മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കും.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേപ്പാളിലേക്ക് ഇന്ത്യ തുടർച്ചയായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു.
4: और हमारे प्रधानमंत्री जी ने बहुत ही स्पष्ट रूप से कहा है कि कितनी भी सहायता की आवश्यकता होगी और जो भी सहायता आवश्यक होगी वह सब भारत उपलब्ध कराने के लिए तैयार है और यहां से हम लोग बराबर सहायता भेजना वहां प्रारंभ कर रहे हैं.
3: നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ

0: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാകുക. കേരള കൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും മൂലധന വിനിയോഗവും പുനർനിർണയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിശാലമായ വിപണി മാത്രമല്ല ദീർഘകാല നിക്ഷേപത്തിനും പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ശക്തമായ ഒരു വേദിയും കൂടിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് വട്ടമേശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, നൈപുണ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയവയുടെ സംയോജനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ കരുത്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയിലെ 5 വിഷയങ്ങളുടെയും അന്തിമ ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് അതത് വിഷയങ്ങളുടെ അന്തിമ ഉത്തരസൂചികകൾ പരിശോധിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് NTA ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്ന് NTA അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിനാശംസകൾ നേർന്നു. കായിക വിനോദങ്ങൾ ആരോഗ്യവും കരുത്തും നിലനിർത്താനും മാനസിക സമ്മർദ്ദം അകറ്റാനും സഹായിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു.
3: तो नेशनल स्पोर्ट डे पे जो एक घंटा खेल को देने का आह्वान प्रधानमंत्री नरेंद्र मोदी जी ने किया है वो बहुत ही भारत के लिए महत्वपूर्ण कदम है. हम फिट तो इंडिया फिट और विकसित भारत बनाने की राह में भी ये कदम बहुत महत्वपूर्ण.
1: ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ശേഷിയിലും ആത്മവിശ്വാസമുള്ള രാജ്യമായി കൂടി ഉയർന്നുവന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഖ്നൌവിൽ അംബേദ്കർ സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിയമങ്ങൾ പിന്തുടരുന്നതിനു പകരം നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ അവകാശവാദം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു. ഒഡീഷ, ബീഹാർ, ഗംഗാതീര പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് ജാഗ്രത നൽകി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.

വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5 സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹോക്കി ഇന്ത്യ ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4 സ്ഥാനം നേടിയതിനുശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് സ്ത്രീ തരംഗത്തിൽ ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ധീരവനിത ഝാൻസി റാണി എന്ന റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് കേൾക്കാം. ചരിത്രത്തിൽ ഝാൻസി റാണി.
4: മറാഠ ഭരണത്തിന് കീഴിലായിരുന്ന ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി. 1857 ശിപ്പായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ധീരവനിത ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം ഭൗതിക ജീവിതം ഉപേക്ഷിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവർ രാജ്യഭരണം ഏറ്റെടുത്തത് പുരോഗമനപരമായ ഒരു നിലപാടായി കരുതപ്പെടുന്നു. റാണി ലക്ഷ്മിബായി 1828 നവംബർ 19 വിശുദ്ധ നഗരമായ വാരണാസിയിലെ ഒരു മറാത്തി കർഹാദെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. മണികർണിക എന്നായിരുന്നു അവരുടെ യഥാർത്ഥ നാമം. മനുബായ് എന്നും വിളിക്കപ്പെട്ടിരുന്നു. പിതാവ് മേരോ പാന്ത് താബെ. പേഷ്വാ ബാജിറാവു രണ്ടാമന്റെ കൊട്ടാരത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മണികർണികയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ ഭാഗീരഥിബായി മരണമടഞ്ഞു. മണികർണിക തന്റെ ബാല്യം ചെലവഴിച്ചത് ബാജിറാവു രണ്ടാമന്റെ കൊട്ടാരത്തിലായിരുന്നു. ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്ന നാനാ സാഹേബ് ആയിരുന്നു മണികർണികയുടെ ബാല്യകാല സുഹൃത്ത്. നാനാ സാഹേബിനെ കൂടാതെ മറ്റൊരു ദത്തുപുത്രൻ കൂടി ഉണ്ടായിരുന്നു ബാജിറാവുവിന്. പഠനത്തിൽ വളരെ മുമ്പിലായിരുന്ന മണികർണിക കൂടാതെ ആയോധന കലകളിലും കുതിരസവാരി എന്നിവയിലും മനുബായിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് മനുബായിയുടെ എല്ലാ ആഗ്രഹങ്ങളും പിതാവ് മേരോ പാന്ത് സാധിച്ചു കൊടുത്തിരുന്നു. 14 വയസ്സിൽ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിനെ അവർ വിവാഹം കഴിച്ചു. ഗംഗാധർ റാവുവിന് പുത്രന്മാരില്ലായിരുന്നു. മനുബായിയേക്കാൾ വളരെയേറെ പ്രായക്കൂടുതൽ ഉണ്ടായിരുന്നു ഗംഗാധർ റാവുവിന്. വിവാഹത്തിനു ശേഷം മനുബായി രാജനിയമങ്ങൾ പ്രകാരം റാണി ലക്ഷ്മിബായി മാറി. 1851 ഒരു മകൻ ജനിച്ചുവെങ്കിലും 4 മാസത്തിനുള്ളിൽ മരണമടഞ്ഞു. കടിഞ്ഞൂൽ പുത്രന്റെ മരണം ഇരുവർക്കും മാനസികമായി വിഷമമുണ്ടാക്കി. ഇതിനുശേഷം ഗംഗാധർ റാവുവും ലക്ഷ്മിബായിയും ദാമോദർ റാവു എന്ന ബാലനെ മകനായി ദത്തെടുത്തു. തന്റെ ആദ്യപുത്രന്റെ മരണം ഗംഗാധർ റാവുവിനെ വല്ലാതെ തളർത്തി കളഞ്ഞു. 1853 ഗംഗാധർ റാവു അന്തരിച്ചു. പുത്രനെ ദത്തെടുത്ത വിവരം ഔദ്യോഗികമായി ബ്രിട്ടീഷ് സർക്കാരിനെ ഗംഗാധർ റാവു അറിയിച്ചിരുന്നു. എന്നാൽ ഝാൻസിയെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രം ബ്രിട്ടൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രിട്ടീഷ് സർക്കാരിന്റെ

0: പ്രതിനിധിയായ ജനറൽ എലീസ് കൊട്ടാരത്തിലെത്തി ഖജനാവ് ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ സുരക്ഷിതമായി അടച്ചുപൂട്ടി മുദ്രവെച്ചു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും റാണി ലക്ഷ്മിബായി വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിച്ചിരുന്നില്ല. ദാമോദർ റാവു രാജാവിന്റെ യഥാർത്ഥ പുത്രനല്ലാതിരുന്നതിനാൽ ഡൽഹൌസി പ്രഭു ഡോക്ടറിൻ ഓഫ് ലാപ്സ് എന്ന അധികാരം ഉപയോഗിച്ച് ഝാൻസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തു. 1854 മാർച്ചിൽ ബ്രിട്ടീഷുകാർ 60,000 രൂപയുടെ പെൻഷൻ നൽകി രാജ്ഞിയോട് കൊട്ടാരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഇതും ബ്രിട്ടീഷുകാർ ഗോവധം അനുവദിച്ചതും രാജ്ഞിയെ ചൊടിപ്പിച്ചു. രാജ്ഞി ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയെങ്കിലും വിലപ്പോയില്ല. ഒടുവിൽ കമ്പനി ഭരണത്തിനെതിരെ വാദിക്കാൻ ഒരു ബ്രിട്ടീഷ് അറ്റോണിയുടെ സഹായം തേടി. അവസാനം ചെറിയൊരു പെൻഷനും കൊട്ടാരത്തിൽ താമസിക്കാനുള്ള അനുവാദവും രാജ്ഞിക്ക് നൽകപ്പെട്ടു. റാണിക്ക് കൊട്ടാരം വിട്ടു പോകേണ്ടി വന്നു. വളരെ ചെറിയ ഒരു സൈന്യത്തോടൊപ്പം റാണി യാത്രയായി. ചിലപ്പോൾ കുതിരകളുടെ പുറത്തും കുറെ ദൂരം പല്ലക്കിലുമായി റാണി ഝാൻസി വിട്ടു. 1857 മാർച്ച് 29 34 റെജിമെന്റിലെ മംഗൾ പാണ്ഡെ എന്ന ശിപ്പായി 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചു. മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് മറ്റ് ശിപ്പായിമാർ നിരസിച്ചു. എന്നാൽ പിന്നീട് മംഗൾ പാണ്ഡെയെ പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്തു. ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു. കൂടാതെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയപ്പെടുന്നു. ഇതോടൊപ്പം മെയ് മാസത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാർക്ക് നൽകിയ വെടിവെക്കാനായി ഉപയോഗിക്കുന്ന തിരകളിൽ പന്നിയുടെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടാവുമെന്ന ഒരു വിവാദം പെട്ടെന്ന് കത്തിപ്പടർന്നു. ഉപയോഗിക്കുന്നതിന് മുൻപ് കടിച്ചു തുറക്കേണ്ടുന്ന തിരകളായിരുന്നു ഇവ. ഇത് ഹൈന്ദവ മുസ്ലിം സമുദായത്തോടുള്ള ഒരു വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ സമുദായങ്ങൾക്കും ഈ മൃഗങ്ങളുടെ കൊഴുപ്പ് അശുദ്ധമായിരുന്നു. ഇത് പട്ടാളത്തിനുള്ളിൽ തന്നെ ഒരു കലാപത്തിന് വഴിവെച്ചു. ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ ശിപ്പായി ലഹള എന്നാണ് വിളിച്ച് നിസാരമായി കാണുകയായിരുന്നു. ലഹളക്കാർ കണ്ണിൽ കണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയെല്ലാം കൊന്നൊടുക്കി. ഒരു മാസത്തിനുള്ളിൽ കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കി. അവർ അയൽപ്രദേശങ്ങളിലേക്ക് കടന്നു. കലാപകാരികൾ ഝാൻസിയിലേക്കും കടന്നു. കലാപകാരികൾ ഝാൻസിയിലേക്ക് കടക്കുന്നു എന്നറിഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് ഝാൻസിയുടെ സൈന്യം കലാപകാരികളെ നേരിടാൻ ബ്രിട്ടനെ പിന്തുണക്കുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിബായി തന്റെ ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ബ്രിട്ടനോട് പ്രതിപത്തിയുള്ളവളായി മാറിയെന്ന് ബ്രിട്ടൻ വിശ്വസിച്ചു. ഏറെ താമസിയാതെ ഝാൻസിയിലുള്ള 12 ഇൻഫൻട്രി പ്ലാറ്റൂണിലെ ശിപ്പായികൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ടെയ്ലറെ വെടിവെച്ചു കൊന്നു. കലാപം ഝാൻസിയിലേക്കും പടരുകയായിരുന്നു. 100 ഉദ്യോഗസ്ഥർ ജീവനായി പരക്കം പാഞ്ഞു. റാണി ലക്ഷ്മിബായി ഈ കലാപത്തിൽ പങ്കുചേരാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല. റാണി ബ്രിട്ടീഷുകാരോടുള്ള വിരോധത്താൽ കലാപകാരികളുമായി നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും വാദിക്കുന്നവർ ഉണ്ട്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെയില്ല. കലാപം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഭയചകിതരായ ബ്രിട്ടീഷുകാർ തങ്ങളുടെ കുടുംബത്തിന് റാണിയുടെ കൊട്ടാരത്തിൽ അഭയം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. റാണി ഈ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തു. കലാപ സമയത്ത് കൊട്ടാരത്തിൽ അഭയം തേടിയിരുന്ന ചില ഇംഗ്ലീഷുകാർ റാണിക്ക് ഈ കലാപകാരികളുമായി യാതൊരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ലെന്ന് തെളിവുകളെ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നു. ഡൽഹിയിലേക്ക് പോകാനായി തങ്ങൾ 3,00,000 രൂപ നൽകണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ കൊട്ടാരം തീവെച്ച് നശിപ്പിക്കുമെന്നും കോട്ട വളഞ്ഞുകൊണ്ട് ശിപ്പായിമാർ റാണിയോട് ആവശ്യപ്പെട്ടു. റാണി തന്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ നൽകുകയും തൽക്കാലം കലാപകാരികൾ പിരിഞ്ഞു പോവുകയും ചെയ്തു. കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി വിട്ടുപോയി. രാജ്യം അരാജകത്വത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. രാജ്യത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ ധീരവനിത ഏറ്റെടുത്തു. പക്ഷേ ഭരണനിർവഹണത്തിൽ റാണിക്ക് തീരെ പരിചയമുണ്ടായിരുന്നില്ല. കൂടാതെ ഭരണനിപുണരായ ആരും തന്നെ ഝാൻസിയിൽ അവശേഷിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആരെയെങ്കിലും അയച്ചു തരണമെന്ന് റാണി ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റാണിയോട് തന്നെ ഭരണം നടത്താൻ ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. ഝാൻസി പതുക്കെ റാണി ലക്ഷ്മിബായിയുടെ പൂർണ്ണ അധികാരത്തിലേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷ് സൈന്യമില്ലാത്ത ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ ദുർബലമായിരിക്കുമെന്ന ചിന്തയുള്ള ചില അയൽ രാജ്യങ്ങൾ ഝാൻസിയെ ആക്രമിക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു. 24,000 സൈനികരുമായി നാത്തേഖാൻ ഝാൻസിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. റാണി ലക്ഷ്മിബായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം ദൂതനെ കേന്ദ്രത്തിലേക്ക് അയച്ചുവെങ്കിലും സന്ദേശം വേണ്ട സമയത്ത് അവിടെ എത്തിയിരുന്നില്ല. ഝാൻസി കീഴടങ്ങുകയും കോട്ട കൈമാറുകയും ചെയ്താൽ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ റാണിയെ ബഹുമാനിച്ചുകൊള്ളാമെന്ന് നാത്തേ ഖാൻ റാണിയോട് പറഞ്ഞു. പക്ഷേ ഈ നിർദ്ദേശം റാണി തള്ളിക്കളഞ്ഞു. ഈ ഘട്ടത്തിൽ നാത്തേ ഖാനുമായി ഒത്തുതീർപ്പിന് തയ്യാറാകുന്നതാണ് നല്ലതെന്നായിരുന്നു റാണിക്ക് കിട്ടിയ ഉപദേശം. എന്നാൽ ഈ ഉപദേശത്തിൽ ക്രുദ്ധയായ റാണി തന്റെ സൈനികരോട് യുദ്ധസജ്ജരാകാൻ ആവശ്യപ്പെട്ടു. റാണി ലക്ഷ്മിബായി നാത്തേ ഖാനോട് യുദ്ധം പ്രഖ്യാപിച്ചു. നാത്തേ ഖാൻ ഇരുവശങ്ങളിൽ നിന്നുമായി ഝാൻസിയെ ആക്രമിച്ചു. പക്ഷേ ധീരയായ റാണിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരിചയസമ്പന്നനായ നാത്തേ ഖാനു പിടിച്ചു നിൽക്കാനായില്ല. തന്റെ യുദ്ധസാമഗ്രികൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് നാത്തേ ഖാന് ഝാൻസി വിട്ട് തോറ്റോടേണ്ടി വന്നു. ഈ വിജയം ലക്ഷ്മിബായിക്ക് അതിരില്ലാത്ത ആത്മവിശ്വാസം നൽകുകയുണ്ടായി. ശിപ്പായി ലഹളയ്ക്കു ശേഷം 10 മാസത്തോളം റാണി ഝാൻസി ഭരിക്കുകയുണ്ടായി. നീതി നിർവഹണത്തിലും ഭരണ നിർവഹണത്തിലും അതീവ നൈപുണ്യമാണ് ഈ കാലയളവിൽ റാണി കാഴ്ചവെച്ചത്. ഭരണകാര്യങ്ങളിൽ യാതൊരു പരിചയവുമില്ലാതിരുന്നിട്ടും തന്റെ കഴിവിനേക്കാളും മികച്ച രീതിയിൽ ഝാൻസിയുടെ ഭരണം നിർവഹിക്കാൻ റാണിക്ക് കഴിഞ്ഞു. സമാധാനവും സന്തോഷവും ഝാൻസിയിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ഝാൻസിയിലെ ചില വ്യവസായ ശാലകൾ സ്ഥാപിക്കാനും അവർ മുൻകൈയെടുത്തു. ഭർത്താവിന്റെ മരണശേഷം ഒരു സന്യാസിനി എന്ന നിലയിൽ നിന്നും കഴിവുറ്റ ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് റാണി ഉയർന്നു. ഭർത്താവിന്റെ മരണശേഷം ബ്രാഹ്മണ സ്ത്രീകൾ ധരിക്കേണ്ടതായ മൂടുപടം അവർ ഉപേക്ഷിച്ചു. കൊട്ടാരത്തിന്റെ ദർബാർ ഹാളിൽ സിംഹാസനത്തിലിരുന്ന് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉച്ചനേരത്തെ വിശ്രമം പോലും വേണ്ടെന്ന് വെച്ചു. ഈ ഭാരപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ റാണിക്ക് കേവലം 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കൂർമ്മബുദ്ധിയും അസാമാന്യ ഭരണപാഠവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മഹാറാണി ലക്ഷ്മിബായി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1857 മുതൽ 1858 വരെ ഝാൻസി രാജ്യം റാണിയുടെ ഭരണ നൈപുണ്യതയിൽ സമാധാനത്തോടെ പുലരുകയായിരുന്നു. ഝാൻസിയെ ശക്തമാക്കാൻ ബ്രിട്ടൻ രാജ്യത്തേക്ക് സൈന്യത്തെ അയക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ റാണിയെ അറിയിച്ചു. സർഹ്യു ക്രൂസിന്റെ നേതൃത്വത്തിലെ ബ്രിട്ടീഷ് സേന 1858 മാർച്ച് 23 ഝാൻസി വളഞ്ഞു. വളരെ കെട്ടുറപ്പുള്ള പ്രതിരോധമാണ് ബ്രിട്ടീഷ് സൈന്യത്തെ വരവേറ്റത്. റാണിയോട് ആയുധം അടിയറവിച്ചു കീഴടങ്ങാൻ ഹ്യൂഗ് സന്ദേശമയച്ചു. സന്ദേശം നിരാകരിക്കുകയാണെങ്കിൽ കോട്ട ആക്രമിക്കുമെന്നും ഹ്യൂഗ് റാണിയെ അറിയിച്ചു. റാണി ഈ സന്ദേശം തള്ളിക്കളഞ്ഞു. രാജ്ഞി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാട്ടം ആരംഭിച്ചു. അതിശക്തമായ തിരിച്ചടിയാണ് റാണിയുടെ ഭാഗത്തുനിന്നും നേരിടേണ്ടി വന്നത്. എന്നിരിക്കലും യുദ്ധനിപുണരായ ബ്രിട്ടനോട് അധികനേരം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് റാണിക്ക് അറിയാമായിരുന്നു. റാണി ലക്ഷ്മിബായി അടിയന്തര സഹായത്തിനായി താന്തിയ തോപ്പിയെ ബന്ധപ്പെട്ടു. താന്തിയ തോപ്പിയുടെ നേതൃത്വത്തിൽ 20,000 പേരടങ്ങുന്ന സൈന്യം രാജ്ഞിയുടെ സഹായത്തിനെത്തിയെങ്കിലും 1540 പേർ മാത്രമുണ്ടായിരുന്നതും യുദ്ധനൈപുണ്യം ഉണ്ടായിരുന്നതുമായ ബ്രിട്ടീഷ് സൈന്യത്തിന് ഇവരെ തുരത്തിയൊടിക്കാനായി. കോട്ടയിലെ ഒരു ചെറിയ മുറി പോലും വിട്ടുകൊടുക്കാതിരിക്കാനായി റാണിയുടെ സൈന്യം പൊരുതി. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം മുന്നേറുകയായിരുന്നു. അവസാനം കൊട്ടാരം വിട്ടുപോകാൻ റാണി തീരുമാനിച്ചു. ഒന്നുകിൽ താന്തിയ തോപ്പിയുടെ കൂടെയോ അതല്ലെങ്കിൽ നാനാ സാഹേബിന്റെ അനന്തരവനായ റാവു സാഹേബിന്റെ കൂടെ ചേരുവാനോ ആണ് റാണി നിശ്ചയിച്ചത്. മകനെ പുറത്തു ചേർത്ത് ബന്ധിച്ച ശേഷം ബാദൽ എന്ന കുതിരയുടെ പുറത്തുകയറി കോട്ടയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി റാണി രക്ഷപ്പെടുകയായിരുന്നു. ഈ സാഹസത്തിൽ കുതിര അന്ത്യശ്വാസം വലിച്ചുവെങ്കിലും റാണിയും പുത്രനും രക്ഷപ്പെട്ടു. കൽപ്പി ലക്ഷ്യമാക്കിയാണ് റാണി 10 വയസ്സുകാരനായ തന്റെ പുത്രനുമൊത്ത് സഞ്ചരിച്ചിരുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നു. കടുത്ത ചൂടും മോശം വഴികളും റാണിയെ തളർത്തി. എന്നിരിക്കലും സുരക്ഷിതമായ ഒരു താവളത്തിലെത്താതെ റാണി വിശ്രമിക്കാൻ തയ്യാറായില്ല. 24 മണിക്കൂർ കൊണ്ട് റാണിയും സംഘവും ഏതാണ്ട് 86 മൈലുകൾ സഞ്ചരിക്കുകയുണ്ടായി. അർദ്ധരാത്രിയോടെ കൽപ്പിയിൽ സുരക്ഷിതമായ ഒരു താവളത്തിലെത്തുകയും ചെയ്തു. റാണിയുടെ പെട്ടെന്നുണ്ടായ വരവിൽ ആശ്ചര്യം പൂണ്ടെങ്കിലും റാവോ സാഹിബ് അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പിന്നീട് താന്തിയോ തോപ്പി ഇവരോടൊപ്പം ചേരുകയുണ്ടായി. റാണി ദാമോദർ റാവുവിനോടും കൂട്ടാളികളോടുമൊപ്പം കൽപ്പിയിൽ തമ്പടിച്ചു. താന്തിയ തോപ്പിയുടെ സൈന്യത്തോടൊപ്പം ഇവർ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടന്റെ സേന കൽപ്പിയും ആക്രമിക്കാൻ ആരംഭിച്ചു. റാണിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം താന്തിയ തോപ്പിയും റാവു സാഹേബിനുമൊപ്പം പൊരുതിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. മൂവർക്കും കൽപ്പി വിടേണ്ടി വന്നു. പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി വളരെ ചെറിയ ചെറുത്തുനിൽപ്പ് മാത്രം പ്രതീക്ഷിച്ച ഗ്വാളിയാർ കോട്ട ആക്രമിച്ചു കീഴടക്കാൻ ഇവർ പദ്ധതിയിടുകയും നടപ്പാക്കുകയും ചെയ്തു. ഗ്വാളിയാറിലെ രാജാവിനെ തോൽപ്പിച്ച് ഗ്വാളിയാർ കോട്ട കീഴടക്കാൻ ഇവർക്കായി. ഗ്വാളിയാർ കോട്ട സംരക്ഷിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായി റാണി ആലോചിക്കുകയും ഏതു വിധേയനെയും കോട്ട സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. വൈകാതെ ബ്രിട്ടീഷ് സൈന്യം കോട്ട വളയുകയും ആക്രമണം തുടങ്ങുകയും ചെയ്തു. റാണി യുദ്ധമുഖത്ത് ധൈര്യശാലിയായി പോരാടി. കടുത്ത യുദ്ധത്തിൽ നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷ് സൈനികനിൽ നിന്നും റാണിക്ക് മാരകമായി മുറിവേറ്റു. താമസിയാതെ റാണി ലക്ഷ്മിബായി മരണമടഞ്ഞു. എല്ലാവിധ ബഹുമതികളോടെയുമാണ് റാണിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് റാണിയുടെ സംസ്കാര കർമ്മങ്ങൾ നടന്നതെന്ന് ഹ്യോഗ് ഓർമ്മിക്കുന്നു. ഗ്വാളിയാറിലെ കോട്ടയുടെ അടുത്തുള്ള ഒരു വലിയ പുളിമരത്തിന്റെ താഴെയാണ് റാണിയുടെ മൃതദേഹം ദഹിപ്പിച്ചത്.
1: ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ധീരവനിതയായ ഝാൻസി റാണി എന്ന റാണി ലക്ഷ്മിബായിയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: സ്ത്രീ തരംഗം,
1: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880
2: 8111933600.
3: സിഎം വിസ്താര,
2: സിഎം വിസ്താര നെല്ലൂന്നി.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: നേപ്പാളിൽ മിന്നൽ പ്രളയം. തുള്ളിമഴ പോലും പെയ്യാത്ത ഒരു പകൽ ഹിമാലയത്തിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന പ്രളയജലത്തിൽ നേപ്പാൾ ദുരന്തഭൂമിയായി. ഹിമാലയത്തിലെ കൂറ്റിൻ ഹിമാനിയുടെ ഒരു ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയ ഉദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്ത കാരണം. നേപ്പാളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന യു പിയിലെ നദീതീരങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന യു പിയുടെ മഹാരാജഗഞ്ച്, കുഷിനഗർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഇവിടെ നദികളിലെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നതിനൊപ്പം വെള്ളപ്പൊക്കമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ട ഗ്രാമങ്ങളിലുള്ളവരുടെ കണക്കെടുപ്പും നടത്തി. നേപ്പാളിലെ അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിന് കാരണം റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഭൂകമ്പമല്ലെന്നും ഹിമാനിയുടെ തകർച്ചയാണെന്നും US ജിയോളജിക്കൽ സർവേ വിഭാഗം വ്യക്തമാക്കി. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കു നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതിയിലെ ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ അസാധാരണവും അപൂർവവുമായ നീക്കം. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ, ബന്ധുനിയമനം, സ്വജനപക്ഷപാതം തുടങ്ങിയ ആരോപണങ്ങളാണ് ജസ്റ്റിസ് മേത്ത ചീഫ് ജസ്റ്റിസിനെഴുതിയ കത്തിൽ ഉന്നയിച്ചത്. ജസ്റ്റിസ് ശർമ്മയെ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും 2, 10, 17 തീയതികളിലായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് എഴുതിയ കത്തുകളിൽ ജസ്റ്റിസ് മേത്ത ആവശ്യപ്പെട്ടു.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 584. 2400 പേരെ കണ്ടെത്താനുണ്ട്. വലിയ അളവിൽ ചെളിയടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മരണസംഖ്യ ഉയരുമെന്നും നേപ്പാൾ അധികൃതർ അറിയിച്ചു. പാലങ്ങളും നദിക്കരയിലെ റോഡുകളും തകർന്നതിനാൽ പല ഭാഗത്തും എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ 1545 പേരെ

0: പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. 121 വിദേശികളെ രക്ഷിച്ചെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് വെള്ളിയാഴ്ച അറിയിച്ചു. 85 ഇന്ത്യൻ പൌരരും 16 ചൈനക്കാരും 9 ദക്ഷിണ കൊറിയൻ സ്വദേശികളും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുറഞ്ഞത് 320 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 100 ഇന്ത്യൻ വംശജരെയും കാണാതായിട്ടുണ്ട്. ഇവരിലേറെയും കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോയവരാണ്. ചൈനീസ് വശത്ത് 400 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിൽ കുടുങ്ങിയ 68 മലയാളികളിൽ 60 പേർ സുരക്ഷിതരാണെന്ന് നോർക്ക. 8 പേരെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. ഇവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയുമുണ്ട്. നോർത്ത് പറവൂർ, കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് 3 പേർ. 5 പേർ വിദേശ മലയാളികളാണ്. ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താനുള്ള അന്തിമ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കാനഡയ്ക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തി അമേരിക്ക. പിന്നാലെ US വ്യാപാര ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാണി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തകർക്കുന്ന അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധം ലോകരാഷ്ട്രങ്ങൾക്കെതിരായ നഗ്നമായ യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ. കിഴക്കൻ യുക്രൈനിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ വെള്ളിയാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 130 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 23 പേർ കുട്ടികളാണ്. ഝാർഖണ്ഡിൽ വിവിധ സർക്കാർ നിയമന പരീക്ഷകൾ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭകരുടെ പ്രതിഷേധം. പരീക്ഷാ അട്ടിമറികൾക്കെതിരെ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചെന്നും സ്റ്റേ തീരുമാനത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങൾ പൊതുമാനദണ്ഡം പാലിക്കാതെ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കേണ്ടി വരുമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഉത്തരവിലെ പിഴവ് തിരുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, എറണാകുളം കലക്ടർ ജി പ്രിയങ്ക എന്നിവരെ എതിർകക്ഷികളാക്കിയുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ KAT എറണാകുളം ബെഞ്ച് ഉത്തരവിട്ടു. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതി പൊളിച്ചുപണിയാൻ സർക്കാർ ഒരുങ്ങുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഭവന പദ്ധതി നടപ്പിലാക്കുന്നതാണ് കൂടുതൽ ഗുണമെന്ന് വിലയിരുത്തിയാണിത്. പട്ടികവർഗം, പട്ടികജാതി, മത്സ്യത്തൊഴിലാളി മേഖലകൾക്കുള്ള പദ്ധതി ലൈഫിൽ നിന്ന് വേർപെടുത്താനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. അന്താരാഷ്ട്ര വിമാനയാത്രകൾക്ക് ബോർഡിംഗ് പാസിൽ മുദ്ര വെക്കേണ്ടതില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതരുടെ തീരുമാനം. 1 സെപ്റ്റംബർ മുതൽ ഇത് നടപ്പിലാക്കും. കാലിത്തൊഴുത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതികരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ഇടപെടൽ ഫലം കണ്ടു. രാജസ്ഥാനിലെ രാംപുര കൺവാർപുരയിലെ കാലിത്തൊഴുത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറി ശനിയാഴ്ച മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും വൻവിലക്ക് വൈദ്യുതി വാങ്ങാൻ KSEB. യൂണിറ്റിന് 9.40 രൂപ മുതൽ 12.50 രൂപ വരെ വിലക്ക് അടുത്ത വർഷം മെയ് വരെ വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് അനുമതി തേടി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മുഴുവൻ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും പ്രദർശിപ്പിക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പൊതുജനങ്ങളെയും യുവാക്കളെയും ശക്തമായി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രാലയം പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചത്. മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ മൈസൂരു റെയിൽവേ ഡിവിഷന് കൈമാറേണ്ടി വന്നാൽ കേരളത്തിന് നഷ്ടങ്ങൾ പലവിധം. 1 ഒക്ടോബർ മുതൽ ഉള്ളാൾ മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറുന്നതോടെ വരുമാനം, യാത്രാ സൗകര്യം, അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം എന്നിവയെല്ലാം കുറയും. കേരളത്തിന്റെ വടക്കും തെക്കും ബന്ധിപ്പിച്ചോടുന്ന പല തീവണ്ടികളും മൈസൂരു ഡിവിഷന്റേതാകും. മൈസൂരു ഡിവിഷൻ ബാംഗ്ലൂരുവിനെ അടർത്തിയെടുത്തത് ചരിത്ര വിജയമെന്ന് ദക്ഷിണ കന്നഡ. അതിനു പിന്നിൽ പ്രവർത്തിച്ച ദക്ഷിണ കന്നഡ MP ബ്രിജേഷ് ചൌട്ടയ്ക്ക് അഭിനന്ദനവും. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ചിറകരിഞ്ഞതിൽ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴാണ് കർണാടകയിൽ വിജയാഘോഷം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയപ്പോൾ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജിത് കുമാറിന് ജാമ്യം അനുവദിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലെ 2 പ്രതിയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കരിങ്കുന്നം കോടൂർ വീട്ടിൽ തങ്കച്ചനെയാണ് കുറിഞ്ഞിയിലുള്ള വീട്ടിൽ ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഴക്കുന്നു പഞ്ചായത്തിലെ ജനവാസ മേഖലയായ അയ്യപ്പൻകാവ് പുഴക്കരയിൽ കാട്ടാനക്കൂട്ടം വൻ കൃഷിനാശം വരുത്തി. ആർണ ഫാമിന്റെ കൃഷിയിടത്തിൽ താവളമാക്കിയ ആനക്കൂട്ടം പാലപ്പുഴ കടന്നാണ് എത്തിയത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: തലനാരിഴയുടെ വ്യത്യാസം എന്നുപോലും

0: വിശേഷിപ്പിക്കാനാകാത്ത കടുത്ത മത്സരത്തിൽ കൊല്ലം പരവൂരിൽ നിന്നുള്ള അരോമ ചുണ്ടൻ 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി. 4:23 3:28 തുഴഞ്ഞെത്തിയാണ് കന്നിക്കാരായ അരോമ വെന്നിക്കൊടി പാറിച്ചത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട സജീവമാക്കി ബി ജെ പിയും എൻ ഡി എയും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ഡി എ മുന്നോട്ടു പോകുന്നത്. എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇരു തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ സന്നദ്ധമായേക്കും. പി പി ചൗധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സമിതി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായും മറ്റും ചർച്ച നടത്തി വരികയാണ്. തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് അസാധാരണ സർവീസ് നടത്തിയതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 19 August 2021 ഇടയിലായിരുന്നു ഈ ഗൂഢനീക്കം. ടർക്കിഷ് വ്യോമസേനയുടെ C-130 ഹെർക്കുലീസ് ചരക്കു വിമാനങ്ങളാണ് 60 മണിക്കൂറുകൾക്കിടയിൽ തുടർച്ചയായി സർവീസ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ ഇന്ത്യ തകർത്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം 15 മാസമെടുത്ത് പുനർനിർമ്മിച്ചു. ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം പുനർനിർമ്മാണത്തിനായി പാക് ഭരണകൂടം ജെയ്ഷെക്ക് 25 കോടി പാകിസ്ഥാനി രൂപ വിവിധ ഘട്ടങ്ങളിലായി നൽകി. മൂവാറ്റുപുഴ ജില്ല രൂപവൽക്കരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്കായി അതിർത്തി പുനർനിർണയ കമ്മീഷനെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കെ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്ന് വിവിധ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനുള്ള വ്യവസ്ഥയ്ക്ക് ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകാരം നൽകി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയത് മറ്റാരുടെയോ പണം. 206 കോടിയിലധികം രൂപയാണ് ദുരൂഹ സാഹചര്യത്തിൽ സ്പോൺസർമാരുടെ അക്കൗണ്ടിലെത്തിയത്. സ്പോൺസർ കൈമാറിയത് ഈ പണമാണെന്നാണ് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വ്യവസായ നിർവചനം തിരുത്തിയെഴുതിയ സുപ്രീംകോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് ശക്തമായി വിയോജിച്ച് ജസ്റ്റിസ് BV നാഗരത്ന. വ്യവസായത്തിന്റെ വിശാലമായ നിർവചനം പൊളിച്ചെഴുതിയാൽ അത് തൊഴിലാളികളെ വലിയ ചൂഷണത്തിലേക്ക് തള്ളിവിടുമെന്ന് 157 പേജുള്ള ഭിന്ന വിധിയിൽ ജസ്റ്റിസ് നാഗരത്ന മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് കടത്തു ശൃംഖലകളെ തകർക്കാൻ ലക്ഷ്യമിട്ട് രാജ്യമൊട്ടാകെ ഒരു വർഷം നീളുന്ന കർശന പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താൻ കേന്ദ്രം. ഇത് സെപ്റ്റംബറിൽ തുടങ്ങും. ഒളിവിൽ കഴിയുന്ന ലഹരിക്കടത്ത് പ്രതികളെ പിടികൂടുക, മെഡിക്കൽ ഷോപ്പുകളിലൂടെയുള്ള ഔഷധ ലഹരി മരുന്നുകളുടെ വഴിതിരിച്ചുവിടൽ തടയുക, ജയിലുകളിൽ സംയുക്ത പരിശോധന നടത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ നടന്ന പ്രക്ഷോഭം അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ July 25 വിദ്യാർത്ഥികൾക്ക് ചില ഉറപ്പുകൾ നൽകിയത്. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: നിയമപ്രകാരമല്ലാത്ത രൂപമാറ്റമൊന്നും വാഹനങ്ങളിൽ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 19 അടൂരിൽ അടുത്തിടെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വാഹനത്തിൽ നിയമപ്രകാരമല്ലാത്ത ഒട്ടേറെ രൂപമാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും 5000 രൂപ മാത്രം പിഴയിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. 1981 നടന്ന കൊലക്കേസിലെ അപ്പീൽ 44 വർഷമായിട്ടും ജാർഖണ്ഡ് ഹൈക്കോടതി തീർപ്പാക്കാത്തതിൽ ഞെട്ടലറിയിച്ച് സുപ്രീംകോടതി. വിവാഹം ചെയ്യാനുള്ള അവകാശം മനുഷ്യാവകാശമാണെന്നും നിയമ നടപടികൾ നീണ്ടുപോകുന്നത് അതിന് തടസ്സമാകാൻ പാടില്ലെന്നും ജസ്റ്റിസ് GR സ്വാമിനാഥനും ജസ്റ്റിസ് MD സുമതിയും അടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റ് 10,000 കടന്നെങ്കിലും കേസ് വിചാരണയ്ക്കുള്ള NDPS കോടതികൾ ഇനിയുമായില്ല. മയക്കുമരുന്ന് കേസുകൾ കൂടിയതോടെ 2025 September 25 ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും പ്രത്യേക കോടതികൾ തുടങ്ങാൻ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും NDPS കോടതികൾ സ്ഥാപിക്കാൻ അന്നത്തെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ്

0: അത് സിന്ന ഫെബ്രുവരി 13 ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ച് ജില്ലയിലെ വിവിധ സ്കൂളുകൾ തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് സംഘം കണ്ടെത്തി. ഇത്തരം സ്കൂളുകൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായസംഹിത പ്രകാരവും വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള അനുമതിക്കായി കണ്ണൂർ വിജിലൻസ് DYSP സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മിക്ക സ്കൂളുകളും തസ്തിക നിലനിർത്താൻ വേണ്ടിയാണ് കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചത്. ജീവനക്കാരുടെ ചട്ടവിരുദ്ധ സ്ഥലമാറ്റങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പൊതുസ്ഥലമാറ്റത്തിൽ 2 ആഴ്ചക്കകം വിശദമായ ഉത്തരവിറക്കാനും KAT സർക്കാരിന് നിർദ്ദേശം നൽകി. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കാര്യത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. വിദേശമന്ത്രി S. ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ 12-ന് 13-നും നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ ഡൽഹി സന്ദർശിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. ഇരുരാജ്യവും സാമ്പത്തിക പങ്കാളിത്തം ആഴത്തിലാക്കാനും സഹകരണം വിപുലീകരിക്കാനും ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നീറ്റ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതികൾക്ക് മുൻഗണന നൽകി ആദ്യം അന്വേഷിക്കാൻ ഉന്നത അധികാര സമിതിയോട് ആവശ്യപ്പെട്ടതായി സുപ്രീംകോടതി. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് എത്രയും വേഗം നൽകാനും സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് R. സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ സിമന്റ് മിക്സ്ചർ ലോറിയിടിച്ച് തീപിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മണ്ടൂർ പള്ളിക്ക് മുൻവശം തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം മൂലക്കണ്ടത്തെ PP വിനോദിനിയുടെ ഏകമകൻ എബനേസർ ആൻഡോ, പാലക്കാടുകാരനായ E.V. മുഹമ്മദ് ഷിബിൻ എന്നിവരാണ് മരിച്ചത്. തകരാറിലായി റോഡരികിൽ നിർത്തിയിട്ട തടികയറ്റേ ലോറി റിപ്പയർ ചെയ്യുന്നതിനായി തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് കാസർകോട് പെരിയയിൽ നിന്നെത്തിയ ഭാരത് ബെൻസിന്റെ മെക്കാനിക്കുമാരാണ് ഇവർ. മലയാളി ബാലിക ഷാർജയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. ഷാർജ അൽ നബയിൽ താമസിക്കുന്ന കാസർകോട് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെ മകൾ സഫയാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ ആശുപത്രിയിൽ തീപിടുത്തം. 3 നവജാത ശിശുക്കൾ മരിച്ചു. അമരാവതിയിലെ ജില്ലാ വനിതാ ആശുപത്രിയിലെ നവജാത ശിശു സംരക്ഷണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:15-ഓടെയായിരുന്നു അപകടം. 36 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി അമരാവതി പോലീസ് പറഞ്ഞു. കാർഷിക സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയതിനെ ചൊല്ലി വിവാദമുയർന്നപ്പോൾ ചട്ടങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹായധനം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയത്. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഗതാഗത തടസ്സങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, സർക്കാർ പദ്ധതികൾ, പരീക്ഷകളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ, തിരക്കിനിടയിൽ വിട്ടുപോയതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ യാത്രാവേളയിലെ ഓർമ്മിപ്പിക്കാൻ KSRTC സ്വന്തം ഡിജിറ്റൽ റേഡിയോ വരുന്നു. കോർപ്പറേഷൻ നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന തരത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുക. റേഡിയോ നടത്തിപ്പിനുള്ള കരാറുകാരെ തേടി കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരം FEMA ED കേസെടുത്തു. വിദേശത്തേക്ക് 15 ദശലക്ഷം അമേരിക്കൻ ഡോളർ, 126 കോടി രൂപ അയച്ചെന്ന വെളിപ്പെടുത്തലിലാണ് കേസ്. എഴുത്തുകാരൻ TKD മുഴപ്പിലങ്ങാട് TK ദാമോദരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് ശ്രീനാരായണ ആശ്രമത്തിന് സമീപം മാസം 18 രാത്രി വാഹനം തട്ടി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഥാകൃത്ത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൺട്രോളർ ജനറൽ ഓഫ് പാറ്റന്റുമായിരുന്ന PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദേശികൾക്ക് ഇമിഗ്രന്റ് വിസ അനുവദിക്കുന്ന നടപടികൾ US ആഗോളതലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചു. H-1B വിസ അപേക്ഷ ഫീസ് 1,03,265 US ഡോളറായി ഉയർത്താൻ ട്രംപ് ഭരണകൂടം ശുപാർശ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കായി ലോകമെമ്പാടുമുള്ള US വിസ അപ്പോയിന്റ്മെന്റുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങൾ വേർപ്പെടുത്തി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷൻ തുടങ്ങുമെന്ന അഭ്യൂഹം. റെയിൽവേ യാത്രക്കാരുടെ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലാണ് അഭ്യൂഹം പരക്കുന്നത്. നാഗർകോവിൽ മുതൽ നേമം വരെയുള്ള ഭാഗം വേർപെടുത്താനാണ് സാധ്യതയെന്നാണ് പ്രചരണം. എന്നാൽ റെയിൽവേ ഇക്കാര്യം നിഷേധിച്ചു. കൊങ്കണിനെ ഏറ്റെടുത്ത് മംഗളൂരു പ്രത്യേക റെയിൽവേ ഡിവിഷനാക്കാനുള്ള പദ്ധതിയിലേക്ക് കർണാടകം. വർഷങ്ങളായുള്ള നീക്കമാണിതെങ്കിലും ഉള്ളാൽ ഉൾപ്പെടെയുള്ള മംഗളൂരു മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർത്തതോടെ ഇതിലെ സുപ്രധാന ഘട്ടമായി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കുന്നതോടെ നീക്കം പൂർണ്ണമാകും. പതിറ്റാണ്ടുകളായി കേരള പോലീസ് അന്വേഷിക്കുന്ന കൊലക്കേസ് പ്രതി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്ന അഭ്യൂഹം ചില മലയാളം ചാനലുകളാണ് വാർത്ത പുറത്തുവിട്ടത്. വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ലെന്നും അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടി ഉടൻ കത്ത് നൽകും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണൂർ റെയിൽവേ കോളനി ചരിത്രമാക്കുന്നു. പകരം അത്യാധുനിക സൗകര്യങ്ങളുടെ 14 നില ഫ്ളാറ്റ് സമുച്ചയമടക്കം ഇവിടെ ഉയരും. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനു കീഴിലുള്ള കണ്ണൂർ റെയിൽവേ കോളനിയുടെ പുനർവികസന പദ്ധതിയാണ് ഇത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദേശീയപാതയിൽ കീച്ചേരിക്കുന്നിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരായ 45 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർക്ക് സാരമായ പരിക്കുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസ് നിർണയവും സംബന്ധിച്ച മേൽനോട്ട സമിതിയെ ആരോഗ്യവകുപ്പിനോട് ആലോചിക്കാതെ നിയമിച്ചതിൽ കടുത്ത പ്രതിഷേധവുമായി മന്ത്രി കെ മുരളീധരൻ. സമിതി നിയമനം റദ്ദാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനോട് മുരളീധരൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രത്യേക സമിതിയെ നിയമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. BD സതീശൻ സർക്കാർ 100 ദിനം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന് കോട്ടം തട്ടും വിധം ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള അസ്വാരസ്യം. തിങ്കളാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. വിമാന സർവീസുകളെ മഴ കാര്യമായി ബാധിച്ചു. ഡൽഹിയിലേക്ക് എത്തേണ്ടതും പോകേണ്ടതുമായ 400-ലധികം സർവീസ് വൈകി. 20-ലധികം സർവീസ് റദ്ദാക്കി. 2 രാജ്യാന്തര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനം വഴിതിരിച്ചുവിട്ടു. 4 വിമാനങ്ങൾ ജയ്പൂരിലേക്കാണ് തിരിച്ചുവിട്ടത്. ഡൽഹി ITIയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം. MSc ഫിസിക്സ് വിദ്യാർത്ഥി ഋഷികേശ് കുമാറാണ് IIT അധികൃതരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയത്. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾ വ്യാപകമായി പൂട്ടുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ജഡ്ജി PB വരാലെ. നാസിക് കുംഭമേളയ്ക്ക് സർക്കാർ ചെലവഴിക്കുന്ന 10,000,000,000 കോടി രൂപയിൽ 0.1% നൽകിയിരുന്നെങ്കിൽ 100 കണക്കിന് സ്കൂളുകൾ സംസ്ഥാനത്ത് പൂട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും അനധികൃത പ്രവർത്തനങ്ങളും തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയും പരിശോധന തുടർന്നു. നെടുമ്പൊയിൽ പേരാവൂർ മേഖലയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 6 വാഹനങ്ങൾക്ക് 1.6 ലക്ഷം രൂപ പിഴ ഈടാക്കി. 2021 മലബാർ ധാതു അവകാശ നിയമം ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറി ഉടമകളിൽ നിന്ന് വാങ്ങിയ റോയൽറ്റി സംസ്ഥാന സർക്കാർ മടക്കി നൽകണമെന്ന നിർദ്ദേശം സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ July 16 ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഇതോടെ 2021 ശേഷം മലബാറിലെ ക്വാറി ഉടമകളിൽ നിന്ന് പിരിച്ച ഏതാണ്ട് 1,200 കോടി രൂപ തൽക്കാലം സർക്കാർ മടക്കി നൽകേണ്ടി വരില്ല.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നടത്തുന്നതിന്റെ സാധ്യത തേടി കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യയുടെ ചില പൈലറ്റുമാർ ലഹരി ഉപയോഗിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ലഹരി പരിശോധനാ ചട്ടങ്ങൾ കൂടുതൽ കർക്കശമാക്കാനുള്ള നീക്കം. അമേരിക്കയിൽ അഭയാർത്ഥികളാകാൻ അപേക്ഷിച്ച 200,000 വിദേശികളുടെ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കാൻ നടപടി തുടങ്ങി. 2016-2026 കാലത്ത് നൽകിയ B1-B2 വിസ ഉടമകളിൽ അഭയാർത്ഥി അപേക്ഷ നൽകിയവരെയാണ് നടപടി ബാധിക്കുക. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനും കടൽ മൈനുകൾ നീക്കം ചെയ്യാനും ഇറാനും ഒമാനും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ച

ചർച്ചകൾക്ക് പിന്നാലെയാണ് തീരുമാനം. അതിർത്തി മേഖലകളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ഇന്ത്യയും ചൈനയും ധാരണയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബീജിംഗിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ സാങ്കേതികവിദ്യ പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. ഇതോടെ DRDO വികസിപ്പിച്ച മിസൈലുകൾ സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മിക്കാനാകും. ആദ്യഘട്ടത്തിൽ പരമ്പരാഗത മിസൈൽ സാങ്കേതിക വിദ്യയാണ് കൈമാറുന്നതെങ്കിലും തുടർന്ന് തന്ത്രപ്രധാന ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനും നിർമ്മാണത്തിനും സ്വകാര്യ കമ്പനികൾക്ക് അവസരം ലഭിക്കും. ആദിവാസികൾ, പട്ടികജാതി വിഭാഗങ്ങൾ, ദളിതർ എന്നിവർക്കെതിരെ നിയമപരിപാലന ഉദ്യോഗസ്ഥർ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഇന്ത്യ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വംശീയ വിവേചന നിർമ്മാർജ്ജന സമിതിയുടെ റിപ്പോർട്ട്. റോഹിംഗ്യകൾ, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിയമപാലകരുടെ നടപടികൾ വർദ്ധിച്ചെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു. ഇറാന്റെ ജീവവായുവായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച് അമേരിക്ക. തിങ്കളാഴ്ച US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇക്കണോമിക് ഡീഡേക്ക് തുടക്കമിട്ടതായി അറിയിച്ചത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. US കാനഡ വ്യാപാര യുദ്ധം രൂക്ഷമാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 15 മുതൽ 50% വരെ പകരത്തീരുവ ഏർപ്പെടുത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. September 8 മുതൽ പ്രാബല്യത്തിൽ വരും. കേസന്വേഷണത്തിനായി ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്താതെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ ചില പ്രത്യേക നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. NDPC, PMLA, കസ്റ്റംസ് ആക്ട് തുടങ്ങിയവ ഇത്തരത്തിലുള്ള തടങ്കലിന് അനുമതി നൽകുന്നുണ്ടെന്ന് കോടതി സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമം തുടരുന്നു. നിലവിൽ 799 ഒഴിവുകൾ സംസ്ഥാനത്താകെയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ. 431 ഒഴിവ്. PSC മുഖേന 430 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചതിൽ 134 പേർക്ക് നിയമന ഉത്തരവ് നൽകി. ഇതിൽ തന്നെ കുറച്ചുപേർ ജോലിയിൽ പ്രവേശിച്ചിട്ടുമില്ല. സ്വാശ്രയ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസും സംബന്ധിച്ച മേൽനോട്ട സമിതി നിയമനം തർക്കത്തിലായതോടെ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രത്യേക സമിതി വേണമെന്ന നിലപാട് ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഇതിനുള്ള പാനലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി. അടുത്തിടെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാനത്തിന് കേരള എന്ന പേരിനു പകരം കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നു. ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രാബല്യത്തിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. 2013 ബലാത്സംഗ കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനോട് 3 ആഴ്ചയ്ക്കകം കീഴടങ്ങാൻ സുപ്രീംകോടതി. കീഴടങ്ങുന്നതിൽ നിന്ന് ഇളവ് തേടി തേജ്പാൽ നൽകിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് അലോക് ആരാധെ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. എളയാവൂരിൽ ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മഴ ഇനിയും കനത്തു പെയ്താൽ വലിയ അപകട സാധ്യതയുണ്ട്. 75 മീറ്റർ നീളത്തിൽ 15 അടിയോളം താഴ്ചയിലാണ് സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നത്. കലക്ടർ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. അനധികൃത രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. 31 മുതൽ September 1 വരെ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലേക്കും പോകും. 2017 മുതൽ ഇന്ത്യ പൂർണ്ണ അംഗമായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷിക ഉച്ചകോടിയാണ് ഇത്തവണ നടക്കുന്നത്. സമത്വത്തിന്റെ മഹത് സന്ദേശം പകർന്ന് നാടെങ്ങും ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പിന്റേതാണെന്ന തരത്തിൽ ചില ചാനലുകളിൽ വന്ന ഫോട്ടോയും പാസ്പോർട്ടും വടക്കാഞ്ചേരിക്കടുത്ത്
കരുമത്ര സ്വദേശി മൂർക്കനാട് ദാമോദര മേനോന്റേതാണെന്ന് സഹോദരങ്ങൾ. ബ്രൂണയിലുള്ള ദാമോദര മേനോൻ അസുഖം മൂലം അവശനാണെന്നും പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. നീറ്റ് സമരത്തിലൂടെ ശ്രദ്ധ നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ത്യാ സഖ്യം വിട്ട ഡി എം കെയും ആം ആദ്മി പാർട്ടിയും ചേർന്ന് ദേശീയ തലത്തിൽ മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ നീക്കം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും മുന്നണി

0: പര്യടനം നടത്തി ലോകശ്രദ്ധ നേടിയ യുഗാണ്ടയിലെ തോറോ സാമ്രാജ്യത്തിന്റെ രാജാവ് ഒയോ നിംബ അന്തരിച്ചു. 34 വയസ്സായിരുന്നു. നോർവേ രാജാവ് ഹറാൾഡ് അഞ്ചാമൻ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:35 അന്ത്യം. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മകൻ ഹാക്കോൺ രാജകുമാരൻ നോർവേയുടെ പുതിയ രാജാവായി അധികാരമേറ്റു. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത്. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാവുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി ആർ പ്രജ്ഞാനന്ദ. ഫൈനലിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയോ കരുവാനെയാണ് കീഴടക്കിയത്. പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനത്തുകയായി 1.9 കോടി രൂപ ലഭിക്കും. ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഇറങ്ങും. ബ്രസൽസിൽ 4-5 തീയതികളിലാണ് മത്സരം. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ ആദ്യ മത്സരത്തിൽ തായ്ലൻഡിനെ നേരിടും. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ നെതർലൻഡ്സ് ഇന്ന് രാത്രി 7:30 അർജന്റീനയെ നേരിടും. തൃശൂർ ടൈറ്റൻസിനെ കീഴടക്കി KCL മൂന്നാം ജയം സ്വന്തമാക്കി ട്രിവാൻഡ്രം റോയൽസ്. 5 റൺസിനാണ് ജയം.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി, നമ്മുടെ ചാരുകസേരയുടെ നേരാണല്ലോ. നമുക്ക് ഇന്ന് ഏത് കഥയാന്നൊക്കെ മാഷോട് ചോദിക്കണ്ടേ? പോകാം നമുക്ക് മാഷെടുത്ത്. മാഷേ,
1: കഥ പറയണോ അല്ലേ?
0: അതെ.
1: എന്തെങ്കിലും ഊഹമുണ്ടോ, ഉദ്ദേശമുണ്ടോ?
0: അല്ല അശ്വിനി, ഇതേതാ മാസം ഓർമ്മയുണ്ട?
2: കർക്കിടകം
0: തുടങ്ങിയില്ലേ?
2: തുടങ്ങി.
0: അപ്പൊ നമുക്ക് കർക്കിടകത്തിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ നോക്കണ്ടേ?
2: കർക്കിടകത്തിലെ രാമായണത്തിന്റെ കഥ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ?
0: അതെ, നമ്മുടെ ഒരു വട്ടം കൂടി എന്ന പരിപാടിയിലൂടെ അല്ലേ.
2: പക്ഷേ മാഷ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ലേ രാമായണത്തിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണമെന്ന്?
0: ആ, അപ്പൊ ഇന്ന് അതായിരിക്കും
2: മിക്കവാറും.
1: തീർച്ചയായിട്ടും നമുക്ക് രാമായണം കഥകൾ അതിസാരം എന്ന് കേട്ടില്ലേ? ആവശ്യം പോലെ കഥകൾ രാമായണത്തിനകത്തുണ്ട്. കഥയമ്മ കഥയമ്മ കഥകൾ അതിസാദരം, കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ എന്ന് പറഞ്ഞതുപോലെ, കേട്ടാലും കേട്ടാലും മതിവരാത്തത്രയും കഥകളുടെ സമ്പത്ത് ആദികാവ്യത്തിലുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം 4 ചാരുകസേരകളിൽ രാമായണമാണ് പരാമർശിച്ചത്. അത് നമ്മൾ ഈ വർഷത്തെ രാമായണ മാസം ഉച്ചനേരത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് രാമായണം എഴുതിയതാരാണ്?
2: വാൽമീകി.
0: എഴുത്തച്ഛൻ.
1: എഴുത്തച്ഛൻ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. വാത്മീകിയുടെ കഥ നമ്മള് പറഞ്ഞിരുന്നു അല്ലേ? ആരാണ്?
2: രത്നാകരൻ.
1: അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ചെതിലിന്റെ കഥ പറയുമ്പോഴും
2: പരാമർശിച്ചിരുന്നു.
1: അപ്പൊ നമുക്ക് എഴുത്തച്ഛന്റെ പിന്നാലെ

0: പോകാം. നമ്മൾ എഴുത്തച്ഛൻ്റെ കഥ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ആരാണ് നമ്മൾ?
1: മലയാളികൾ.
0: മലയാളികൾ. മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൻ്റെ അർത്ഥം?
1: ഭാഷ.
0: ആ, ഭാഷ. ഭാഷ എന്ന് മാത്രമല്ല, മലയുടെ ആളം എന്നും കൂടി അർത്ഥമുണ്ട്. പക്ഷേങ്കിൽ ആ ദേശം തന്നെയാണ് ഭാഷയും.
1: അപ്പം
0: മലയാള ഭാഷ മാതൃഭാഷയായിക്കൊണ്ട് നടക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്
1: എഴുത്തച്ഛൻ.
0: കാരണം അദ്ദേഹമാണ്
1: മലയാള ഭാഷയുടെ പിതാവ്,
0: ഭാഷാ പിതാവാണ്. രാമായണം മാത്രമല്ല, ഭാരതവും മറ്റൊരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് ആദികാവ്യമായ രാമായണത്തിന്, അധ്യാത്മരാമായണത്തിൻ്റെ ഒരു പാഠഭേദം കുറിച്ച് എഴുത്തച്ഛനെ കുറിച്ച് പറയാം. എന്തറിയാം എഴുത്തച്ഛനെ കുറിച്ച്?
1: മലയാള ഭാഷയുടെ പിതാവ്,
2: പ്രാചീന കവിത്രയത്തിലെ
0: ഒരാൾ. അപ്പൊ ബാക്കി കവിത്രയങ്ങളിൽ രണ്ടുപേരാരൊക്കെയാണ്?
3: ആധുനിക കവിത്ര ഞാൻ പറയാം.
2: എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി.
0: ചെറുശ്ശേരി, അതാണ് പ്രാചീന കവിത്രയങ്ങൾ. തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. ആധുനികം പറയാമെന്ന് പറഞ്ഞിട്ടല്ലേ.
2: ആധുനികാരാശിനി, ആശാനുള്ളൂർ, വള്ളത്തോൾ.
0: അറിയാം. ഉത്തരാധുനിക കവിത്രയങ്ങളെ കുറിച്ച് നമ്മളിപ്പം സാഹിത്യകാരന്മാർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. അവർ തീരുമാനിക്കട്ടെ, എന്നിട്ട് പറയാം. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് എഴുത്തച്ഛൻ. നമ്മളിപ്പോ ഒരു ഭാഷയുടെ പിതാവ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. അതിനൊരു കാരണമല്ലേ? ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം, അതിനൊരു അസ്തിത്വം, അതൊക്കെ നേടിത്തന്ന ഒരാൾ, നേടിത്തന്ന ആളുകളിൽ പ്രധാനിയാണ് ഗാന്ധിജി. അതുപോലെ നമ്മുടെ മലയാള ഭാഷയെ സമ്പന്നമാക്കിയ കുറേയധികം ആളുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്?
1: എഴുത്തച്ഛൻ.
0: അതെന്ന് പറഞ്ഞാൽ എഴുത്തച്ഛന് മുമ്പ് മലയാള ഭാഷ ഇല്ല എന്നൊന്നും അതിന് അർത്ഥമില്ല കേട്ടോ. ഭാഷ നേരത്തെയുണ്ട്, പക്ഷേ നമ്മുടെ ഭാഷയുടെ പരിണാമം മറ്റേത് ഭാഷ പോലെ തന്നെയും തമിഴ്, സംസ്കൃതം, മണിപ്രവാളം, മലയാളം. മലയാളത്തിൽ തന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത് പിന്നെയാണ് നമ്മുടെ ലിപി സമ്പ്രദായത്തിലേക്ക് വരുന്നത്. ഏതാണ്ട് 30 അക്ഷരങ്ങളാണ് വട്ടെഴുത്ത് ലിപിക്കുണ്ടായിരുന്നത്. പഴയ നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിലും പഴയ ജാതകങ്ങളിലൊക്കെയുള്ള എഴുത്ത് മനസ്സിലാവുന്നു ഇതാണ്, വട്ടെഴുത്താണ്. അത് 51 അക്ഷരങ്ങളുള്ള മലയാള ലിപിയിലേക്ക് മാറ്റിയത് ആരാണ്?
1: എഴുത്തച്ഛനാണ്.
0: അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഭാഷാ പിതാവ് എന്ന് വിളിക്കുന്നത്. എഴുത്തച്ഛൻ്റെ പേരെന്താണ്?
1: തുഞ്ചത്ത് രാമാനുജൻ
2: എഴുത്തച്ഛൻ.
0: തുഞ്ചത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരാണ്, തുഞ്ചൻ പറമ്പ് അല്ലേ. രാമാനുജൻ എന്ന് പറഞ്ഞാൽ
1: അദ്ദേഹത്തിന്റെ പേരായിരിക്കും.
0: രാമന്റെ
1: അനുജൻ,
0: അനുജൻ. പേട്ടന്റെ പേരാണ് രാമൻ. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാല് സ്വന്തം പേരാണ്. എന്താണ് എഴുത്തച്ഛന്റെ അർത്ഥം? എഴുത്താശാന്മാര് അല്ലേ. ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരാണ് എഴുത്തച്ഛൻ എന്നുള്ള പേര് നൽകുന്നത്. കാരണം എഴുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല, അല്ലെങ്കിൽ കർമ്മം, ജോലി. ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിനൊരു കഥയുണ്ട്. ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ അവരുടെ വലിയ, നമ്മുടെ ഇപ്പം ആറാം തമ്പുരാനൊക്കെ ഉണ്ടല്ലോ, പൂമുള്ളി ആറാം തമ്പുരാൻ്റെ ഒക്കെ ഒരു പരമ്പര ഇതിലാണ്, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലാണ്, പണ്ഡിത ശ്രേഷ്ഠരാണ്. അവര് വലിയ ഗ്രന്ഥപ്പുര ഉണ്ടായിരുന്നു. ഈ ഗ്രന്ഥപ്പുരയിലെ ഗ്രന്ഥങ്ങൾ അടുക്കി വെക്കണം. അപ്പോൾ ആ സമയത്ത് അല്പം കേൾവി കേട്ട എഴുത്തുകാരനും പണ്ഡിതനൊക്കെയാണ് എഴുത്തച്ഛൻ. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. എഴുത്തച്ഛനെ വരുത്തി. അപ്പോൾ എഴുത്തച്ഛൻ വലിയ ആളാണല്ലോ. മാത്രമല്ല ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ ബ്രാഹ്മണരും എഴുത്തച്ഛൻ അബ്രാഹ്മണനും കൂടിയാണ്. അപ്പോൾ ജാതീയത അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു പണി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇവരുടെ ഗ്രന്ഥങ്ങളൊക്കെ സ്ഥലം മാറ്റി വെക്കുകയും അതിന് ക്രമം തെറ്റിച്ച് വെക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ഗ്രന്ഥങ്ങൾ കടലാസ് അല്ലല്ലോ, ഓലകളാണ്, താളിയോല ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഗ്രന്ഥപ്പുരക്കകത്തേക്ക് എഴുത്തച്ഛൻ കയറി. എഴുത്തച്ഛൻ സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്തോളാം പറഞ്ഞു. എനിക്ക് രാത്രിയാണ് ചെയ്യാൻ സൗകര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ആ മഠത്തിൽ ഒരു ദിവസം ഗ്രന്ഥപ്പുരക്കകത്തേക്ക് എഴുത്തച്ഛൻ കയറിയിരുന്നു. അപ്പം ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ക്രമം തെറ്റി വെച്ച ഓലകൾ എങ്ങനെയാണ് അടുക്കി വെക്കുന്നത് ഇത്ര പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ ആ ഗ്രന്ഥപ്പുരയുടെ പുറത്ത് ഒളിഞ്ഞിരുന്ന് നോക്കിയത്രേ. അപ്പം അകത്ത് എഴുത്തച്ഛനെ കൂടാതെ മറ്റൊരാളെ കൂടി കണ്ടു, ഒരു സ്ത്രീയെ. അതാരായിരുന്നു? സക്ഷാൽ സരസ്വതി ദേവിയായിരുന്നു അത്രേ. ഇത് കണ്ടതോടുകൂടി അകത്തിരിക്കുന്നയാളെ ചില്ലറക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടു. സരസ്വതി അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ അനുഗ്രഹം, സാമീപ്യമുണ്ടാവുക എന്ന് മാത്രം നമ്മൾ അർത്ഥമാക്കിയാലും മതി. അപ്പം അതോടുകൂടി ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ ഈ യുവാവിൻ്റെ പാണ്ഡിത്യം ബോധ്യപ്പെടുകയും അദ്ദേഹത്തിന് ഒരു പുതിയ പേരും കൊടുത്തു. എന്താണ്?

0: എഴുത്തച്ഛൻ എന്നുള്ള പേര് കൊടുത്തു. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ പറഞ്ഞു 30 അക്ഷരമുള്ള വട്ടെഴുത്തിൽ നിന്നും 51 അക്ഷരമുള്ള മലയാള ഭാഷാ ലിപിയിലേക്ക് പരിവർത്തനം ചെയ്ത അത് എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതി തുടങ്ങുന്നത്. നമ്മളിപ്പം വിദ്യാരംഭ സമയത്ത് മണലിലും നാവിലും അരിയിലുമൊക്കെ എഴുതുന്നത് എന്താണ്? ഹരിശ്രീ ഗണപതയെ നമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആരംഭമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ. തുഞ്ചൻ എന്ന് ആവാം പേരെന്ന് ചില ചരിത്രകാരന്മാർക്കിടയിൽ വിശ്വാസമുണ്ട്. എന്താണ് തുഞ്ചൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? തുഞ്ചത്ത്, അറ്റത്ത്, ഏറ്റവും താഴെയറ്റത്ത്, ഇളയത്, തുച്ഛം എന്ന് പറഞ്ഞല്ലേ നമ്മള്, വളരെ തുച്ഛമായത്, പരിഗണനാർഹമല്ലാത്തതല്ല. ഓലത്തുമ്പത്ത്, ഓലത്തുച്ഛത്ത്, ഏറ്റവും തെറ്റത്ത്, ഏറ്റവും താഴെ അറ്റത്ത്, അറ്റം അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും താഴെ ഭാഗത്തുള്ള എന്ന് പറഞ്ഞാല് ഒരുപാട് പേരുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും താഴത്തെ കുഞ്ഞ് എന്ന അർത്ഥമാണ് തുഞ്ചന്. അതുകൊണ്ട് ആ പേരാവാം. പിന്നെ ഏട്ടൻ വളരെ പ്രഗത്ഭനായതുകൊണ്ട് ഏട്ടൻ്റെ അനിയൻ, രാമൻ്റെ അനുജൻ എന്ന പേരും കൂടി വന്നു. തുഞ്ചത്ത് രാമാനുജൻ എന്ന പേരാണ്, അല്ലാതെ മറ്റൊരു പേര് ഉള്ളതായിട്ട് ചരിത്രകാരന്മാർക്കിടയിലൊരു സ്വീകാര്യമായ, പൊതുവെ അംഗീകരിക്കപ്പെട്ടൊരു വിവരമില്ല. അദ്ദേഹത്തിൻ്റെ കാലം, എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരിച്ചതെന്നൊക്കെ നമുക്കറിയോ?
1: 15-ാം നൂറ്റാണ്ടാണെന്ന്
0: അറിയാം അല്ലേ. 15-ാം നൂറ്റാണ്ട് 1501 മുതൽ 1599 വരെയുണ്ട്. ഈ കാലത്ത് ഏത് വർഷം, 1575 മരിച്ചത് എന്ന് ചില രേഖകളിൽ പറയുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് 1495 ജനിച്ച് 1575 മരിച്ചു എന്നാണ്, 85-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് സത്യമാണെന്നില്ല, തർക്കമുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അതിൻ്റെ രചനാകാലത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തർക്കമുണ്ട്. 1500 മുതൽ 1580 വരെയുള്ള കാലമാണ് എന്ന് വിശ്വസിക്കുന്ന മറ്റ് ആളുകളുണ്ട്. നമ്മൾ എഴുത്തച്ഛൻ്റെ ജീവിതകഥ പറയുമ്പോൾ നമുക്കറിയാം എഴുത്തച്ഛൻ ജനിക്കുന്നതൊരു അബ്രാഹ്മണനായിട്ടാണ്. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ബ്രാഹ്മണർക്ക് മാത്രമേ അറിവ് അനുവദിച്ചിരുന്നുള്ളൂ, ശൂദ്രരായവർക്ക് ഇത് നിഷിദ്ധമായിരുന്നു. പ്രത്യേകിച്ചും വേദഭാഷയായ
1: സംസ്കൃതം,
0: അത് ദൈവത്തിൻ്റെ ഭാഷയാണ്, വേദങ്ങൾ രചിക്കപ്പെട്ട ഭാഷയാണ്, ഭാഷയ്ക്ക് അയിത്തം കൽപ്പിച്ചിരുന്നു. ശൂദ്രനായ ഒരാളത് തൊടാനേ പാടില്ല, അത് ഉച്ചരിക്കാൻ പോലും പാടില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കാലത്താണ് എഴുത്തച്ഛൻ ഇത് ഭാഷ പഠിച്ച് ഒരുപാട് കൃതികൾ അദ്ദേഹം സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയെന്ന് നമുക്കറിയില്ല, മലപ്പുറം ജില്ലയിലാണ്. തുഞ്ചൻ പറമ്പ് എന്നുള്ളൊരു പറമ്പുണ്ടല്ലേ, അവിടെ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിനടുത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഒരുപക്ഷെ നമുക്ക് എഴുത്തച്ഛൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളും വിവരങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് ഉപോത്ബലകമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒന്ന് ONV കുറുപ്പിൻ്റെ ഒരു ഗ്രന്ഥമാണ്. എഴുത്തച്ഛൻ എന്ന് തന്നെയാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. നമുക്കറിയാം കാളിദാസൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ONV കുറുപ്പ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ പേര്
1: ഉജ്ജയിനി,
0: ഉജ്ജയിനി. അതുപോലെ എഴുത്തച്ഛൻ എന്ന, അത് ഉജ്ജയിനി കവിതയാണെങ്കിൽ ഇത് ഗദ്യമാണ്, ലേഖന സമാഹാരമാണ്. അതിൽ ONV കുറുപ്പ് ലഭ്യമായ എല്ലാ വിവരങ്ങളും അഭ്യൂഹങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം വെച്ചുകൊണ്ടൊരു ധാരണയിൽ എത്തിച്ചേരുന്നുണ്ട്. വെട്ടത്ത് നാട് കേട്ടില്ലേ, ഇന്ന് നമ്മൾ പറയില്ല, നമ്മൾ വള്ളുവനാട് അല്ലേ, അതുപോലെ വേണാട് എന്നൊക്കെ പറഞ്ഞ പോലെ, കടത്തനാട് എന്ന് പറഞ്ഞ പോലെ, പണ്ടുകാലത്ത് നാടുവാഴികളുടെ കാലത്തുള്ളൊരു നാടാണ് വെട്ടത്ത് നാട്. ഏതാണ്ട് മധ്യ കേരളത്തിന് ദക്ഷിണ മലബാർ എന്ന് വേണമെങ്കിൽ പറയാം. വെട്ടത്ത് നാട്ടിലെ, പഴയ വെട്ടത്ത് നാട്ടിലാണ് ഈ പൊന്നാനി താലൂക്കിലെ തൃക്കണ്ടിയൂർ. ആ തൃക്കണ്ടിയൂർ ഗ്രാമത്തിലാണ്, തിരൂർ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണത്. അവിടെയാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ്, തുഞ്ചൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പറമ്പാണ് അവിടെ. അവിടെ ഇപ്പോഴ് ഒരു കുളവും കിണറും ഉണ്ട്. അവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. അത് കായ്ക്കാത്ത കാഞ്ഞിരമരം എന്നൊക്കെയാണ് ചിലർ പറയുക. കായ്പുണ്ടോ ഇല്ലെന്ന കാര്യം നമുക്കറിയില്ല. അവിടെ പഴയൊരു പുരത്തറയുണ്ട്. ഇത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അഗ്നിബാധയിലൂടെ ഒരു ചിറ്റൂർ മഠമൊക്കെ എഴുത്തച്ഛൻ സമാധി സമയത്തുണ്ടാക്കിയിരുന്നു. ഒരു മഠം സൂര്യനാരായണൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. ആ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പോയിരുന്നു. നവരാത്രി കാലത്ത് അവിടെ പൂജയും വിദ്യാരംഭമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വലിയ തോതിലെ തുഞ്ചൻ ഉത്സവം, നമ്മുടെ MT വസുദേവൻ നായർ അധ്യക്ഷനായിരുന്ന ഒരു സമിതിയാണ് തുഞ്ചൻ ഉത്സവങ്ങളൊക്കെ നടത്തി വരുന്നത്. അതുപോലെ അവിടെ ഒരു രാമാനുജൻ എന്ന പേരിലൊരു

0: ആനുകാലിക പ്രസിദ്ധീകരണമൊക്കെ തുടങ്ങിയിരുന്നു ആ സ്ഥലത്ത്. ശരിക്കും പറഞ്ഞാൽ തുഞ്ചൻ പറമ്പിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടൊരു പ്രചാരം കൊടുത്തത് സാമൂതിരിയാണ്. മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന പണ്ഡിതനായ സാമൂതിരിപ്പാടാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട പ്രചാരം കൊടുക്കുന്നത്. പിന്നീട് പുതിയ കാലത്ത് സാഹിത്യകാരന്മാരൊക്കെ അതുപോലെ ഗവൺമെൻറ്റൊക്കെ അതിനെ ഇടപെട്ട് എഴുത്തച്ഛൻ്റെ സ്മാരകമായിട്ട് അതിനെ മാറ്റുകയാണ്. വർഷം തോറും ധാരാളം ആളുകൾ കുരുന്നുകൾ അധ്യക്ഷനെ കുറിക്കാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹം നമ്മൾ പറഞ്ഞ അബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. അയാളൊരു ഈ എണ്ണയാട്ടുന്ന വാണിയ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ വർഷം രാമായണ കഥ പറയുമ്പോൾ പറഞ്ഞിരുന്നു. ചക്കാല ചക്കില്ലേ, എണ്ണയാട്ടുന്ന ചക്ക ആലയിൽ തളിയോല ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഹൃദിസ്ഥമാക്കി നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ജന്മം കൊണ്ട് അന്നൊക്കെ ജാതീയതയുള്ള സമയമാണ്, സംസ്കൃതം തൊടാൻ പാടില്ല. പക്ഷേ എഴുത്തച്ഛൻ്റെ കഠിന ശ്രമം കൊണ്ട് സംസ്കൃതം ഭാഷ പഠിച്ചു. അതിനെതിരെ അന്നത്തെ ബ്രാഹ്മണ മേധാവിത്വം വല്ലാതെ ഉപദ്രവിച്ചു അദ്ദേഹത്തിന്. ആഭിചാര ക്രിയകളൊക്കെ ചെയ്തു. പഞ്ചമകാരോപാസന എന്നുള്ള ആഭിചാര അഥർവവേദത്തിൽ ആഭിചാര ക്രിയകൾ ചെയ്തിട്ട് അതിലൊരു മകാരം മദ്യസേവ അദ്ദേഹത്തിനെ ബാധിച്ചു, ആ പാപം ബാധിച്ചു. അങ്ങനെ മുഴുക്കുടിയനായി, മദ്യപാനിയായി മാറി. പക്ഷേ ആ മദ്യപാന ലഹരിയിലും അദ്ദേഹം കവിത എഴുത്ത് നിർത്തിയില്ല. അങ്ങനെയാണ് പരാപര പരമപാഹിമം പരമാനന്ദം എന്നതേ പറയാവൂ തുടങ്ങിയ വരികൾ മദ്യപാനത്തിൻ്റെ ലഹരിയിൽ എഴുതിയതാണ് എന്ന് സാഹിത്യകാരന്മാർക്കിടയിലൊരു വിശ്വാസമുണ്ട്. ഭക്തിയായിരുന്നു എഴുത്തച്ഛൻ്റെ യഥാർത്ഥ ലഹരി. താഴ്ന്ന ജാതിയിലാണ് എന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും കാണാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന്, അഗ്രജൻ മമ്മ സതാം വിദുഷമാഗ്രസേനൻ മദ്ഗുരുനാഥൻ ഏകാന്തേവാസികളോടും ഉൾക്കരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. ഇത് അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. രാമൻ എന്നു പേരുള്ള അനേക അന്തേവാസികളുള്ള, അതായത് ശിഷ്യഗണങ്ങളുള്ള ഒരു ജ്യേഷ്ഠൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗുരുശ്രേഷ്ഠനായ രാമൻ്റെ അനുജൻ എന്ന പേരിൽ രാമാനുജൻ എന്ന് അറിയപ്പെടുന്നത്. രാമനാമാചാര്യനും രാമൻ്റെ പേരുള്ള ഒരു ആചാര്യൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇത് എഴുത്തച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം എവിടെ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാരാണ്. അബ്രാഹ്മണനായ ഒരാൾക്ക് ബ്രാഹ്മണനായ ഗുരു ഉണ്ടാകുമോ എന്നൊരു സംശയം പറയുന്നുണ്ട്. പക്ഷേ മേൽപ്പത്തൂർ ഒരു ബ്രാഹ്മണനല്ലേ, അദ്ദേഹത്തിന് ബ്രാഹ്മണനല്ലാത്തൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനല്ലാത്ത എഴുത്തച്ഛന് ബ്രാഹ്മണനായൊരു ഗുരു ഉണ്ടാകാൻ വഴിയുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാം. ഒ എൻ വി കുറുപ്പ് ആ കൃതിയിൽ പറയുന്നുണ്ട്.
1: എഴുത്തച്ഛന് പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ,
0: അതെ,
1: അതെന്തൊക്കെ പേരുകൾ?
0: അതായത് ശങ്കരൻ, സൂര്യനാരായണൻ, രാമാനുജൻ, രാമൻ, ഇത്രയും നാല് പേരുകളാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും സൂര്യനാരായണൻ എഴുത്തച്ഛൻ എന്നല്ല. സൂര്യനാരായണൻ എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ ഒരു ശിഷ്യനായിരുന്നു, അവിടെ ചിറ്റൂർ മഠം സ്ഥാപിച്ച അദ്ദേഹമാണെന്നൊക്കെയാണ് ചരിത്രം. ശങ്കരൻ എന്നോ രാമൻ എന്നോ നമുക്കറിയില്ല, പക്ഷേ രാമാനുജൻ എന്നറിയാം. രാമൻ്റെ അനുജൻ വീണ്ടും മറ്റൊരു രാമനാവാൻ വഴിയില്ലല്ലോ അല്ലേ. അതുകൊണ്ട് ആ കാലത്ത് പ്രയോഗത്തിലുള്ള ഏതോ ഒരു പേര് ആണ് അദ്ദേഹത്തിനുണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ചിറ്റൂര് മഠം അവിടെ ശോകനാശിനി പുഴയുടെ വടക്കേ കരയിലാണ് ഗുരുമഠം. ആ മഠത്തിൽ വെച്ചാണ് അദ്ദേഹം സമാധി അടയുന്നത്. ഇതിന് തർക്കമറ്റ വിവരമാണ്. ആ മഠത്തിന് ഒരുപാട് സ്ഥലം അദ്ദേഹം വാങ്ങുകയും അവിടെ കുറേ സത്രങ്ങൾ സ്ഥാപിച്ചു. ആ അതിലൊരു മഠത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതായത് ഒരു വലിയ യോഗിവര്യൻ. എഴുത്തച്ഛൻ മരിക്കുന്നത് നമ്മൾ പറഞ്ഞ 85 വയസ്സായിട്ടുണ്ടായിരുന്നു. കേരളം അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാമായണം ഭാരതമൊക്കെ എല്ലാവരും വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ വലിയ യോഗ്യവര്യനായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മഠം സ്ഥാപിക്കുന്നത്.
1: എഴുത്തച്ഛൻ കല്യാണം കഴിച്ചിരുന്നു, പക്ഷേ
0: നിത്യബ്രഹ്മചാരി ആയിരുന്നു എന്നാണ് നമ്മുടെ അറിവ്. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവുമില്ല. ഒരുപക്ഷെ അദ്ദേഹം ബ്രഹ്മചാരിയായിരിക്കാം. ഈ മന്നാടിയാർ എന്ന ചമ്പത്തിൽ മന്നാടിയാർ എന്ന പ്രഭുവിൽ നിന്ന് 4000 പണം കൊടുത്തിട്ട് ഒരു വലിയ സ്ഥലം അദ്ദേഹം വാങ്ങി. അതിൽ ശ്രീരാമക്ഷേത്രം വച്ചു, ശിവക്ഷേത്രം വച്ചു, 12 ഗൃഹങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ആ ഗൃഹത്തിലാണ് ബ്രാഹ്മണരെ കുടിയിരുത്തുന്നത്. ബ്രാഹ്മണനല്ല ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അബ്രാഹ്മണനാണ്. എന്നിട്ടും ബ്രാഹ്മണരെ കുടിയിരുത്തി പിന്നെ 13-ാമത്തെ ഗൃഹത്തിലാണ് ഒരു മഠം സ്ഥാപിക്കുന്നത്. അതാണ് ചിറ്റൂർ മഠം. അവിടെയാണ് അദ്ദേഹം അവസാന കാലത്ത് സമാധിയാവുന്നത്.
1: എഴുത്തച്ഛനെ പറ്റി ഒരുപാട് കഥകളുണ്ട് എന്ന് പറഞ്ഞല്ലേ, പക്ഷേ അപ്പോൾ ഏതൊക്കെ കഥകളാണ്?
0: കെട്ടുകഥകളാണ്, കേട്ടുകേൾവികളാണ്. എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കഥകൾ പറയാം. എഴുത്തച്ഛൻ ഗന്ധർവന്റെ ഒരു ശൂദ്രാവതാരമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഗന്ധർവൻ

0: മനുഷ്യനല്ല. അതിന് ഒരുപക്ഷെ രാമായണം പോലുള്ള, അധ്യാത്മ രാമായണം പോലുള്ള ഒരു കൃതിയുടെ രചനക്ക് ശൂദ്രനായ ഒരാൾക്ക് പറ്റില്ല. നമ്മളിപ്പം പെരുന്തച്ഛൻ്റെ മകൻ പറയുന്നുണ്ടല്ലോ അല്ലേ, കഴിവുറ്റ ആരെങ്കിലും ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, താഴ്ന്ന ജാതിയിൽ ഉണ്ടാവില്ല. അങ്ങനെ അവരെന്തെങ്കിലും മികച്ച എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവരുടെ പിതൃത്വം ഏതെങ്കിലും ബ്രാഹ്മണനായിരിക്കും. പറയിപ്പെട്ട പന്തിരികുലത്തിലെ എല്ലാവരുടെയും പിതൃത്വം ആർക്കാണ്? ബ്രാഹ്മണനായ
1: വരരുചി.
0: അതെ, വരരുചിക്കാണ്. അപ്പൊ ഈ പിതൃത്വം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു രീതി പണ്ട് ഉണ്ടായിരുന്നു. ഡി എൻ എ ടെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കഥയാവാം ഇത്. യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധമുണ്ടാവാൻ വഴിയില്ല. അങ്ങനെ പറയുന്നത് ഒരു അധ്യാത്മ രാമായണം രചിച്ച ഒരു പണ്ഡിതൻ, അത് വലിയ തോതിൽ ഭക്തി വർദ്ധിപ്പിക്കും, എല്ലാവരും സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിട്ടും ആരും അത് സ്വീകരിക്കാതെ നിരാശനായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഒരു പണ്ഡിതനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനിത് എഴുതിയ ഭക്തികാവ്യമാണ്, ഇതൊന്ന് വായിച്ചു നോക്കണം. പക്ഷെ അയാളത് മൈൻഡ് ചെയ്തില്ല. ആരും ഈ പുസ്തകത്തിന് വേണ്ടത്ര വില കൽപ്പിച്ചില്ല. കാരണം അവർ പറയും, വാത്മീകി മഹർഷി വലിയൊരു കാവ്യം എഴുതിയിട്ടുണ്ട്, അതിനേക്കാൾ വലുതാണോ നിങ്ങൾ എഴുതിയ ഈ കാവ്യം എന്ന് ആക്ഷേപിച്ച് തിരിച്ചയച്ചു. അങ്ങനെ അദ്ദേഹം ഈ ആരും തൻ്റെ ഈ ഗ്രന്ഥത്തെ, തൻ്റെ ശ്രമത്തെ അംഗീകരിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത നിരാശയിലായി. നാട്ടിലിനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അയാൾ നാടുവിടുകയാണ്. കാട്ടിലേക്ക്, ഒരു വലിയ കൊടുങ്കാട്ടിലേക്ക് പ്രവേശിച്ചു. സമയം രാത്രിയായി. ഇപ്പം കാടിൻ്റെ ഒരു വനാന്തർ ഭാഗത്തല്ല, അതിൻ്റെ ഒരു പാർശ്വഭാഗത്ത് ഒരു വലിയ കുളവും ആൽത്തറയും ഉണ്ടായിരുന്നു. അപ്പം കുളത്തിൽ ഇറങ്ങി നന്നായിട്ട് കുളിച്ച് ആൽത്തറയിൽ അദ്ദേഹം തളർന്ന് കിടന്ന് ഉറങ്ങി. തലക്ക് താഴെ തൻ്റെ രചിച്ച രാമായണ ഗ്രന്ഥമുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ തൻ്റെ മുന്നിൽ വന്നു. വളരെ തേജസ്വിയായ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ആരാണ് നീ, എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? ആ ബ്രാഹ്മണൻ പറഞ്ഞു, അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനൊരു വലിയ കാവ്യം രചിച്ചിട്ടുണ്ട്, പക്ഷെ അതാരും സ്വീകരിക്കുന്നില്ല, എല്ലാവരും തമാശയാക്കുന്നു. അങ്ങനെ വിഷമിച്ച് നടന്ന് നടന്ന വഴി വരുമ്പോൾ ഇവിടെ ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ സഹായിക്കാം, ഒരു കാര്യം ചെയ്യാം. അതായത് ഈ കാവ്യം മുഴുവനും വന്ന ആ ദിവ്യനായ ആൾ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്, നിങ്ങൾ ഈ പുസ്തകമായിട്ട് ഗോകർണത്തിലേക്ക് പോകണം, ഗോകർണ ക്ഷേത്രത്തിൽ പോകണം. സന്ധ്യാസമയത്ത് കിഴക്കേ ഗോപുര നടയിൽ കാത്തിരിക്കണം. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തും, അയാളുടെ കൂടെ നാല് നായ്ക്കളുണ്ടാവും, നാല് പട്ടികൾ. അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം കൊടുക്കണം. അദ്ദേഹം ചോദിക്കും, ആര് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നെന്ന് ചോദിക്കും. പക്ഷേ പറയരുത്, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും, പ്രശസ്തനാകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോകർണത്ത് പോയി. കിഴക്കേ നടയിൽ ഒരു തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ വന്നു, കൂടെ നാല് പട്ടികളുണ്ട്. ഈ ബ്രാഹ്മണനെ നേരെ കണ്ടിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, അധ്യാത്മ രാമായണം, അതങ്ങ് വായിക്കണം. അപ്പോൾ അയാൾ ചോദിക്കും, എനിക്ക് തരണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്, പറയാൻ പറ്റുമോ? അതായത് പിന്നെ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അത് അങ്ങയോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. താങ്കളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് സാധാരണ ഒരാളല്ല, ഒരു ഗന്ധർവനാണ്. അയാളുടെ പ്രവൃത്തി നേരായ മാർഗത്തിലല്ല, നേരിട്ടാണ് എന്നോട് പറയേണ്ടത്. നേരായ മാർഗത്തിലല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശപിക്കുകയാണ്. അയാളൊരു ശൂദ്രനായിട്ട് ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ശപിച്ചു. ഈ ശൂദ്രനാണ് നമ്മുടെ എഴുത്തച്ഛനെന്നാണ് വിശ്വാസം. അത് വെറും കഥ മാത്രമാണ്. അതായത് എഴുത്തച്ഛനെ പോലുള്ളൊരു പണ്ഡിതനൊരിക്കലും ശൂദ്രജാതിയിൽപ്പെട്ട ഒരു പിതാവിന് ജനിക്കില്ല എന്ന് അന്നത്തെ കാലത്തിന്റെ വിശ്വാസമാണ്. കഥ തീർന്നിട്ടില്ല, മറ്റൊരു കഥ കൂടി ഉണ്ട്.
1: പക്ഷേ ഇതിപ്പം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയാ.
2: ഇതിലെന്തെങ്കിലും സംശയമുണ്ട് അശ്വിനി?
1: കഥയിലോ
2: മാഷ് തള്ളുന്ന പോലെയാന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. അങ്ങനെയല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം?
1: സൂര്യേഷ് ഇതിങ്ങൾ വെറുതെ കത്തിക്കുന്ന
0: അശ്വിനി സംശയം പറയണല്ലോ. അവിശ്വസനീയമായ കഥകൾ കേൾക്കുമ്പോ
1: സ്രോതസ്
0: അറിയണം, അത് ശ്രോതാക്കൾക്ക് കൂടി വേണ്ടിയാണ്.
1: അതെ,
0: ചോദിച്ചോളൂ.
1: ഇപ്പൊ മാഷി പറഞ്ഞ കഥ പൊതുവെ ആരും കേൾക്കാൻ സാധ്യതയില്ല. അപ്പോ
0: എവിടെ കിട്ടി? അപ്പൊ നമ്മുടെ ചാരികസേലയിൽ കയറി ഇരിക്കേണ്ട ഒരു സൂത്രമാണ്. എന്നാലും പറയാം, ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം. നമ്മുടെ ഡി സി ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും, മലയാളത്തിന്റെ മഹാപൈതൃകം. ഡോക്ടർ കെ ശ്രീകുമാരാണ് അത് പുനരാഖ്യാനം ചെയ്തിട്ട് മൂന്ന് വോളിയങ്ങളായിട്ട്. വലിയ പുസ്തകമാണ്. അതെല്ലാ പുസ്തക സ്റ്റാളുകളിൽ ഉണ്ടാവും, ഗ്രന്ഥാലയത്തിൽ ഉണ്ടാകും. അവിടെ നിന്നിട്ട് വായിച്ചു നോക്കിയാല് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇനി പറയാലോ? ഇതിന്റെ ഉപജ്ഞാതാവ് ഞാനല്ല, ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥങ്ങളിലെ അറിവും പകരുന്ന ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ എല്ലാവരും അല്ലേ. ഇത് വളരെ രസകരമായ ഒരു കഥയാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ പണ്ഡിതനായ ഒരു ജ്യോത്സൻ ഉണ്ടായിരുന്നു. അയാൾ വളരെ ഏകാഗ്രതയുണ്ട്, വലിയ ദിവ്യനാണ്, ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്, പ്രവചനങ്ങളൊക്കെ നടത്താൻ അദ്ദേഹത്തിന്

0: സാധിക്കും. പ്രവചനങ്ങളൊക്കെ നടന്നാൽ അതേപോലെ സംഭവിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് അവരെല്ലാം കണ്ട്, എവിടെ പോയാലും ഭാവി പറയലാണ് അദ്ദേഹത്തിൻ്റെ കാര്യമായൊരു ചുമതല. പറഞ്ഞതൊക്കെ അച്ചട്ടമായിരിക്കും, കൃത്യമായിരിക്കും, അതുകൊണ്ട് എല്ലാവർക്കും വളരെ ബഹുമാനമാണ്. അങ്ങനെ ആ ബന്ധു വീട്ടിൽ നിന്ന് കുറേയധികം നേരം സംസാരിച്ചപ്പോൾ വളരെ വൈകി, മടക്കയാത്ര നടത്താൻ പറ്റാത്ത തരത്തിലായി. എന്നാലും തൻ്റെ ഇല്ലത്തേക്ക് അയാൾ പുറപ്പെടുകയും തൃക്കണ്ടിയൊരു ക്ഷേത്രത്തിനടുത്തെത്തുമ്പോഴേക്കും വല്ലാതെ ഇരുട്ടി. ഇനി നടന്നാൽ എന്തായാലും വീട്ടിലെത്തില്ല, ക്ഷേത്രത്തിനടുത്ത് എവിടെയെങ്കിലും തങ്ങണം. തൃക്കണ്ടിയൊരു ക്ഷേത്രം നമുക്കറിയാലോ, അല്ല നേരത്തെ പറഞ്ഞില്ലേ, പൊന്നാനി താലൂക്കിലാണ്, തിരൂരിനടുത്താണ്. അവിടെ ക്ഷേത്രത്തിനടുത്ത് ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു വീട്ടിൽ തൽക്കാലം താമസിക്കാം, ലോഡ്ജും ഹോട്ടലുകളൊന്നും ഉണ്ടായില്ലല്ലോ പണ്ടത്തെ കാലത്ത് അല്ലേ. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി. ആ വീട്ടിന്റെ പേരുണ്ടെന്നോ അറിയോ, തട്ടാരം പറമ്പത്ത്.
1: എന്താണ്
0: തട്ടാരം പറമ്പത്ത്? മോസദാണ്. മോസദ് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ആ വീട്ടിലാണ് അദ്ദേഹം കയറി ചെന്നത്. കാര്യം പറഞ്ഞു, ഇല്ലത്തേക്ക് പുറപ്പെട്ടാണ്, പക്ഷേ എത്താൻ വൈകും, ഇനി രാത്രി യാത്രയില്ല, ഒന്ന് തങ്ങണം. അപ്പോൾ വന്നത് ആളെ ആരാണെന്ന് മൊസദിന് മനസ്സിലായി. വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹം അയാളെ സ്വീകരിച്ചു, ഉപചരിച്ചു, അവിടെ കഴിയാമെന്ന് പറഞ്ഞു. അതായത് അങ്ങ് എൻ്റെ വീട്ടിൽ സന്ദർശിച്ചത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് അറിയപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പാൽക്കഞ്ഞൊക്കെ കൊടുത്ത് മാളിക മുറിയിൽ വിശ്രമിക്കാൻ വേണ്ടി വിട്ടു. വയറു നിറയെ ആഹാരമൊക്കെ കഴിച്ച് മാളിക മുറിയിലെത്തി അവിടെ സുഖമായിട്ട് കിടന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ചില സ്വപ്ന ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ മാളിക മുറിയുടെ ജനവാതിലുകളൊക്കെ തുറന്നോക്കുമ്പോൾ പുറത്ത് നല്ല നിലാവ് കാണുന്നുണ്ടോ? വാതിൽ പുറത്തേക്ക് നോക്കിയാൽ നല്ല നിലാവാണ്. അരിച്ചെത്തുന്ന ചെറിയൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ആകെ ഒരു വല്ലാത്തൊരു സുഖം അനുഭവപ്പെട്ട ഒരു കുളിര് കോരുകയാണ്. പിന്നീട് കിടന്ന് കിടപ്പെന്ന് എഴുന്നേറ്റ് വരാന്തയിലേക്ക് അദ്ദേഹം പോയി. അപ്പം വളരെ ഭംഗിയുള്ള കാഴ്ച, പൂർണ്ണ ചന്ദ്രനാണ്, നല്ല നിലാവാണ്, ആകാശം നല്ല ഭംഗിയുണ്ട്, വല്ലാത്തൊരു സുഖം, സുഖദായകമായൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി, ഒരു ഉൾവിളി ഉണ്ടായി. അല്ല, ഇന്നാണെങ്കിലും മൊബൈൽ ഫോണിൽ
1: വരും,
0: അതില്ലാത്തതുകൊണ്ട് ഒരു അശരീരി വന്നു. ഹേ പണ്ഡിത, ഇതൊരു അപൂർവ മുഹൂർത്തമാണ്, പന്തീരാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാഭാഗ്യം, ഗ്രഹങ്ങളുടെ അത്യപൂർവമായ മേളനം കൊണ്ട് അനുഗ്രഹീതമാണ് ഇനിയുള്ള രണ്ട് നാഴിക നേരം. സൽപുത്രയോഗത്തിന് ഇതിലും വലിയ അവസരം ഇനി വരില്ല. അത് പാഴാക്കരുത്, അത് പാഴാക്കരുത്, അത് പാഴാക്കരുത്.
2: അശ്വിനി, ഇതുപോലെ ഒരു ആരോമശേഖവർണ്ണ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ?
1: തുമ്പു വളർച്ചയുടെ അടുത്ത് പോയത്,
0: മികവിൽ മികച്ചേരിയെടുത്ത് അല്ലേ, അതായത് പകിടകളി പഠിക്കാൻ വേണ്ടി പോയതാണ്. അന്ന് രാത്രി അവിടെ തങ്ങിയപ്പോഴാണ് ഇതുപോലെ ഒരു ഉൾവിളി വന്നത് അല്ലേ. അതിന്റെ ഗുണം ആർക്ക് കിട്ടി? ഗുണമാണോ ദോഷമാണോന്ന് അറിയില്ല, എന്തായാലും കിട്ടി. ആ കിട്ടിയ കുട്ടിയുടെ പേരാണ് ആരോ മുണ്ണി. ഏതാണ്ട് ഈ ബ്രാഹ്മണന് സംഭവിച്ച അങ്ങനെയാണ്. പക്ഷേ എന്തു ചെയ്യാം, രണ്ടു നാഴിക നേരം മാത്രമേ ഉള്ളൂ, എങ്ങനെ പോയാലും ഇല്ലത്തെത്തില്ല. സൽപുത്രയോഗം പാഴാക്കരുതെന്ന് പറയുന്നത് ഏതോ ഒരു ദിവ്യനാണ്, അശരീരിയായിട്ട് വന്നതാണ്. എന്തു ചെയ്യാം, ആകെ വിഷമത്തിലായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരാൾ കയറി വരുന്നത്.
2: ഇത്
0: ദൈവനിയോഗങ്ങളല്ലേ. വരുന്നത് ഓട്ടുമന്തയിൽ പാലും നിറച്ച് അവിടെ എത്തിയ യുവതി വേലക്കാരിയാണ്. അതിഥിയല്ലേ, വലിയ പണ്ഡിതനവരെ അതിഥിയല്ലേ. അദ്ദേഹത്തിന് ഉറങ്ങാൻ നേരം എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം, ഒട്ടുമന്തയിൽ കൊടുക്കണം. അത് അവിടുത്തെ വേലക്കാരിയാണ് കൊണ്ടു ചെന്ന് കൊടുക്കുന്നത്. അതവിടെ കട്ടിലിനടുത്ത് വെച്ച് ബ്രാഹ്മണന്റെ അടുത്തെത്തി. പോകാൻ നേരം ബ്രാഹ്മണനെ തന്നെ നോക്കി വേലക്കാരി. ബ്രാഹ്മണന്റെ മുഖം എന്താണ്? വല്ലാത്തൊരു മ്ലാനത. കാരണം അദ്ദേഹം എന്താണ് ആലോചിക്കുന്നത്? എങ്ങനെ തന്റെ ഇല്ലത്തേക്ക് എത്തും? അവിടെ അന്തർജനമുണ്ട് അല്ലേ, അശരീരി സഫലമാക്കാൻ പക്ഷെ സമയമില്ല. അപ്പോ ബ്രാഹ്മണൻ ആ വേലക്കാരിയോട് പറഞ്ഞു, വല്ലാത്തൊരു നഷ്ടബോധത്തിലാണ് ഞാനുള്ളത്. ഒരു അത്യപൂർവമായ 12 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുഹൂർത്തം സമാഗതമായിട്ടുണ്ട് എന്ന് എനിക്ക് ഉൾവിളി ഉണ്ടായിട്ടുണ്ട്. സൽപുത്രയോഗം എനിക്കാണെങ്കിൽ പുത്രന്മാരില്ലതാനും, പക്ഷേ രണ്ട് നാഴിക കൊണ്ട് ആ സമയം തീരും. അതിനുള്ളിൽ കാര്യം നടന്നു കഴിഞ്ഞാൽ നല്ല സൽപുത്രനുണ്ടാവുള്ളൂ. മംഗള മുഹൂർത്തം അത്രമാത്രം നീണ്ടു നിൽക്കും, അതെന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് ഞാൻ എന്ന് പറഞ്ഞു. വേലക്കാരി ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു,
2: എന്താണ്
0: ഞാനുണ്ടല്ലോ ഇവിടെ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് അല്ലേ. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തിരുമേനി, എന്നോട് വിരോധം തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനൊരു മികച്ച മുഹൂർത്തം ഒരിക്കലും പാഴാക്കരുതങ്ങ്. സൽപുത്രനെ പ്രസവിക്കുവാനുള്ള മഹാഭാഗ്യം അങ്ങ് എനിക്ക് തരുമോ? ഇത്രയും പോരെ.

ആലോചിച്ചു ബ്രാഹ്മണൻ, ഈ വേലക്കാരിയാണ്, ബ്രാഹ്മണ സ്ത്രീ ആവണമെന്നില്ല, ഏത് ജാതിയിലപ്പെട്ടാണെന്ന് അറിയില്ല, പക്ഷേ വേലക്കാരിയുടെ ആവശ്യം, കാരണം ഒരു സൽപുത്രന് ലഭിക്കുക, അത് സമൂഹത്തിനും ലോകത്തിനും പ്രശസ്തനാകുന്ന ഒരാളെയാണ് ലഭിക്കുന്നത്. അത് ലഭിക്കുവാനുള്ളൊരു അവസരം പാഴാക്കുന്നത് ദൈവനിഷേധമാണ്, മണ്ടത്തരമാണെന്ന് കരുതിയ ബ്രാഹ്മണൻ പിന്നെയൊന്നും ആലോചിച്ചില്ല. പിന്നെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാറോ അല്ലേ.

0: ഐതിഹ്യങ്ങളും.
1: അപ്പോ അശ്വനിക്ക് ഇപ്പോഴും സംശയം ഉണ്ടാകും, ഇത് പലരും കേൾക്കാത്ത കഥയാണ് അല്ലേ? ഈ കേൾക്കാത്ത കഥ നമുക്ക് കിട്ടുന്നത് കഥ തേടിയുള്ള അന്വേഷണത്തിനിടയിലാണ്. കഥകൾ അടങ്ങി പുസ്തകങ്ങള് അലമാരക്ക് ഒരു കാഴ്ച വസ്തുവായിട്ടാണ് അല്ലല്ലോ വെക്കേണ്ടത് അല്ലേ? അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പേരാണ് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും. അത് വായിച്ചാല് നമ്മൾ പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് ബോധ്യപ്പെടും. ഏതായാലും ശ്രോതാക്കൾക്ക് അത് സംശയം ഉണ്ടാവില്ലല്ലേ? സംശയം ആർക്കേ ഉള്ളൂ? അശ്വിനിക്കേ ഉള്ളൂ. നല്ലതാണ്, സംശയങ്ങൾ അറിവിന്റെ ആരംഭമാണ്.
0: മാഷ, ആ പുസ്തകത്തിൽ ഇനി എന്തെങ്കിലും കഥകൾ ബാക്കിയുണ്ടോ?
1: രസം പിടിച്ചു അല്ലേ?
0: അതെ, രസം.
1: കാട് കാട് എന്നൊരു കഥ കൂടി അതിനകത്തുണ്ട്. കാട് കാട് നമ്മുടെ എഴുത്തച്ഛൻ വേലക്കാരി ആണ് അമ്മ എന്നൊക്കെ അറിയാലോ നമുക്കല്ലേ. ഈ അമ്മ ഒക്കത്ത് കുഞ്ഞിനെ എടുത്തിട്ട് നടക്കാൻ തുടങ്ങി. ബ്രാഹ്മണന്റെ ഇല്ലത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കിട്ടിയ കുഞ്ഞ് അതിപ്രശസ്തനാവാൻ സാധ്യതയുള്ള കുഞ്ഞായിട്ട് കൂടി ബ്രാഹ്മണൻ തന്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോയിട്ടൊന്നുമില്ല. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്ര നടയിൽ എത്തിയപ്പോൾ അവിടെ കുറെ പണ്ഡിതന്മാര് വലിയ വേദ പഠനങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുകയാണ്. ഈ സമയത്ത് ചെറിയ കുട്ടി കാട് കാട് എന്നിങ്ങനെ വിളിച്ച് പറയാണ്. അമ്മക്ക് മനസ്സിലല്ല എന്താണ് ഇവ പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് മനസ്സിലായി ആർക്ക്? വേദ പണ്ഡിതന്മാർക്ക് മനസ്സിലായി. അവര് അപ്പം പരിശോധിച്ചു, വേദ പണ്ഡിതന്മാരെ കൂട്ടത്തിലും ഒരു പ്രധാനി ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി ഇങ്ങനെ ശബ്ദിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും നിമിത്തമുണ്ടാകണമെന്ന് കരുതി നോക്കുമ്പോൾ ഈ പണ്ഡിതന്മാര് ചൊല്ലുന്ന വേദങ്ങളൊക്കെ തെറ്റാണ്, ശരിയല്ലാത്ത രീതിയിലാണ് അവരെ ഉരുവിടുന്നത്. അപ്പം അത് ചൂണ്ടിക്കാണിച്ചു ഈ കുട്ടി എന്ന് പ്രധാന പണ്ഡിതന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ കുട്ടിയെ സ്വീകരിച്ച് വലിയ ആളാക്കാനൊന്നും അല്ല ശ്രമിക്കുന്നത്, ഈ കുഞ്ഞിനെ തട്ടിയിരിക്കുന്നത് ആരാണ്? ശൂദ്ര സ്ത്രീയാണ് അല്ലേ. അപ്പൊ ശൂദ്ര വിഭാഗത്തിലൊരു കുഞ്ഞ് ഇത്രമാത്രം ഈ ചെറുപ്പത്തില്, അതായത് സംസാരിക്കാൻ പഠിക്കും മുമ്പേ തുടങ്ങും മുമ്പേ വേദങ്ങളിലെ തെറ്റ് കണ്ടെത്തി അതിന് സൂചന കൊടുക്കുമ്പോൾ വളർന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഏത് വിധേനയും ആ കുഞ്ഞിന് നശിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. എന്തോ ചെയ്തെന്ന് പറയുമവര്, ഒരു നല്ല പൂവം പഴം കൊടുത്തു. ഓന്നല്ല, വെറും പൂവം പഴമല്ല, മന്ത്രം ജപിച്ചിട്ട്, ദുർമന്ത്രം ജപിച്ചിട്ടാണ് പൂവം പഴം കൊടുക്കുന്നത്. ആ ഇല്ലാതാക്കണമെന്നല്ലേ, മന്ത്രം ചൊല്ലി അവന് കൊടുത്തു. ആ അമ്മ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എന്നിട്ട് തന്റെ കുഞ്ഞിനെ വിശപ്പ് മാറ്റുന്ന നല്ലൊരു പഴം കിട്ടുന്നില്ലേ, സന്തോഷത്തോടുകൂടി മകന്റെ വായിൽ വെച്ചു കൊടുത്തു. പഴം മന്ത്രത്തിന്റെ വിഷം നിറഞ്ഞ പഴമാണത്. അത് കഴിച്ചതോടുകൂടി പിന്നെ കുട്ടിക്ക് മിണ്ടാട്ടുമില്ല, വിളിച്ചിട്ട് കേൾക്കൊന്നുമില്ല, ബധിരനും മൂകനുമായിട്ട് മാറി പെട്ടെന്ന്. അതുവരെ നല്ല ഊർജ്ജസ്വലനായ കുട്ടിയാണ്, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, കേൾവിശക്തി പോയൊരു കുഞ്ഞായിട്ട് മാറുന്നത്. വല്ലാതെ വിഷമയ അമ്മക്ക്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിപ്പോയി. വീട്ടിലെത്തിയിട്ടും കുഞ്ഞ് അനങ്ങുന്നില്ല, ഇതേപോലെയാണ്, ഒരു അക്ഷരം മിണ്ടുന്നില്ല, അതുവരെ നന്നായിട്ട് ഉഷാറായ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ തൊട്ടടുത്ത ഒരു ഇല്ലത്തേക്ക്, ഏതാ ഇല്ലം? കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഇല്ലം. ആ ഇല്ലത്തേക്ക് വേലക്കാരി പോയി കുഞ്ഞിനെ എടുത്തിട്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കാട് കാട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂവം പഴം കൊടുത്തു, അതിനുശേഷം ഒരു മിണ്ടാട്ടുമില്ല. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ കുഞ്ഞാണ്, പക്ഷെ അത് വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. ആ ബ്രാഹ്മണൻ പറഞ്ഞു, നീ വിഷമിക്കുന്നു വേണ്ട, അഹങ്കാരികളായ ബ്രാഹ്മണർ ഇവന് കൈവേഷം കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതിൻ്റെ വീര്യം മരുന്ന് കൊണ്ടോ മന്ത്രം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല, ഏക പരിഹാരം വിഷത്തെ വെല്ലുന്ന വീര്യം ഇവൻ്റെ അകത്ത് കാക്കലാണ്. അത് ആന്റിവിനിൽ നിന്ന് കിട്ടില്ല, നമ്മള് പ്രതിവിഷം. അപ്പൊ പാമ്പുകടിയെ വിഷം മാറ്റണമെങ്കിൽ പ്രതിവിഷം തന്നെയാണ് നമ്മൾ കുത്തിക്കയറ്റുക. അപ്പൊ ഇവന്റെ അകത്ത് വിഷമുണ്ട്, പൂവമ്പഴത്തിൽ ചേർത്ത് വിഷമുണ്ട്, അത് ഒഴിവാക്കാൻ മറ്റൊരു വിഷം കൂടി അവന് കുടിക്കാൻ കൊടുക്കണം. അങ്ങനെ ഏത് വിഷം കൊടുത്തു? കള്ള്. ഓരോ തുടം വീതം ദിവസേന ഇവന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ കുഞ്ഞിന്റെ വായിലേക്ക് കള്ളൊഴിച്ചു കൊടുത്തു. കുറച്ച് നാൾക്കകം അവൻ ഊർവസ്ഥിതി പ്രാപിച്ചു, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കേൾവി ശക്തിയൊക്കെ കിട്ടി. ഇങ്ങനൊരു കഥ കൂടി ഈ പുസ്തകത്തിലുണ്ട്. പിന്നെയും കുറേയധികം കഥകൾ ഉണ്ട്. നമ്മൾ ആഴ്വാഞ്ചേരി തമ്പറക്കന്മാരാണ് ഇദ്ദേഹത്തിന് പേര് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എഴുത്തച്ഛനെ ചുറ്റിപ്പറ്റി ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ആ കഥകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് അല്ലേ.
0: പക്ഷേ രാമായണം മാത്രമല്ല എഴുത്തച്ഛൻ്റെതായിട്ട് നമ്മൾ അറിയുന്നുള്ളൂ,
1: അതെ,
0: വേറെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ.
2: അല്ല, ഭാരതം എഴുത്തച്ഛൻ്റെ അല്ലേ, നിനക്കറിഞ്ഞൂടെ?
0: വ്യാസന്റെ അല്ലേ.
1: മഹാഭാരതം കിളിപ്പാട്ട് അദ്ദേഹത്തിൻ്റെയാണ്. വ്യാസനാണ് എഴുതിയത്, അതുപോലെ രാമായണം എഴുതിയ വാത്മീകില്ലേ അല്ലേ. പക്ഷെ എഴുത്തച്ഛൻ്റെതായ രാമായണം ഉണ്ട്.
0: ഇപ്പൊ
1: മഹാഭാരതം വ്യാസവിരചിതമാണെങ്കിൽ കൂടി അത് കിളിപ്പാട്ട് രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന് മലയാളികൾക്ക് സമ്മാനിച്ചത് ആരാണ്? എഴുത്തച്ഛനാണ്. മറ്റു കൃതികൾ രാമായണത്തിന്റെ ഉത്തരഭാഗത്തുള്ള ഉത്തര രാമായണം ഒരു സ്വതന്ത്ര കൃതിയായിട്ട് നമുക്ക് പറയാം. അതുപോലെ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട്,

0: എല്ലാം കിളിപ്പാട്ട് രൂപത്തിലാണ്.
1: ആന്തമാഷേ, ഈ കിളിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്?
2: സൂര്യ ഒരു ചോദ്യത്തിന്റെ മറുപടി കഴിഞ്ഞിട്ട് അടുത്ത കേട്ടപ്പോലെ നിങ്ങൾ.
0: അതെ, നമുക്ക് എന്തായാലും നല്ല ചോദ്യം തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് കിളിപ്പാട്ടിലേക്ക് വരാം. പിന്നെ ദേവി മഹാത്മ്യം അദ്ദേഹത്തിൻ്റെയാണ്, ഹരിനാമ കീർത്തനം അദ്ദേഹത്തിൻ്റെതാണ്, ബ്രഹ്മാണ്ട പുരാണം കിളിപ്പാട്ട്, ഈ ചിന്താരത്നം, കൈവല്യ നവനീതം, രാമായണം, 24 വൃത്തം, ഇത്രയൊക്കെയാണ്. ഈ ബ്രഹ്മാണ്ട പുരാണത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അധ്യാത്മ രാമായണം ബ്രഹ്മാണ്ട പുരാണത്തിലാണ് ഉണ്ടായിരുന്നത്. ആ ബ്രഹ്മാണ്ട പുരാണത്തിലെ അധ്യാത്മ രാമായണമാണ് എഴുത്തച്ഛൻ എന്ത് ചെയ്യുന്നത്, തൻ്റെ രീതിയിൽ മലയാളത്തിലേക്ക് മാറ്റുന്നത്, മൊഴിമാറ്റം നടത്തുന്നത്. ഇപ്പൊ കിളിപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് കിളികളെ കൊണ്ട് ഇങ്ങനെ പാടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ അധമ ബോധം, താനൊരു ശൂദ്രനാണെന്നുള്ളൊരു ബോധം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. അപ്പൊ ശൂദ്രന്മാര് തൊട്ട് അശുദ്ധമാകരുതല്ലോ, എന്ത് ഭാഷ, സംസ്കൃത ഭാഷ എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കിളിയെ കൊണ്ട് ആദ്യം പാടിക്കുക, ശാരിക പൈങ്കിളി, കിളികളെ കൊണ്ട് പാടിച്ച് അത് അദ്ദേഹം ഇതാക്കി മാറ്റുന്നു. നേരിട്ട് സംസ്കൃതം സ്പർശിക്കാതെ തനിക്കും സംസ്കൃതത്തിനിടയിലൊരു കിളിയെ നിലനിർത്തുന്നു. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വേദഭാഷ സ്പർശിച്ച് ഐത്തം വരാൻ പാടില്ല, മറ്റൊന്ന് വേദഭാഷയാണ്, വേദങ്ങൾ ചമച്ച ഭാഷയാണ്, ദൈവങ്ങളുടെ ചരിതം ചമച്ച ഭാഷയാണ്. അതില് ഒരു മലയാള ഭാഷ, ദ്രാവിഡ ഭാഷയിലെ ഒരാള് അത് പരാവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ ശാപം കിട്ടും. ശാപം നേരിട്ട് വരാതിരിക്കാനാണ് മീഡിയേറ്ററായിട്ട് ആരെ വെച്ചത്, കിളിയെ വെച്ച്. ശാപം കിട്ടുന്നുണ്ടെങ്കിൽ കിളി കിട്ടിക്കോട്ടെ. അങ്ങനെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചൊരു കഥ പറയുന്നത്, അധ്യാത്മ രാമായണം പ്രധാനപ്പെട്ട കൃതി തെലുങ്ക് ലിപിയിൽ എഴുതിയ ഒരു പകർപ്പ് അമ്പലപ്പുഴ രാജാവിന് ഒരിക്കലും കിട്ടി. രാജാവ് ഒരു ബ്രാഹ്മണ സന്യാസിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത് തനിക്ക് വായിക്കാൻ പറ്റുന്ന പാകത്തിൽ, സംസ്കൃതത്തിലാണുള്ളത്, തനിക്ക് വായിക്കാൻ പറ്റുന്ന പാകത്തിന് മലയാള ലിപിയിൽ പകർത്തി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പോയി. മേൽപ്പത്തൂരിനറിയാലോ, അങ്ങനെ പണ്ടിതില്ല, നമ്മൾ പൂന്താനത്തിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞില്ലേ. അപ്പം മേൽപ്പത്തൂർ പറഞ്ഞു, തനിക്ക് തെലുങ്ക് ഭാഷ അത്ര നിശ്ചയമില്ല, അത് കുറച്ചും കൂടി അറിയുന്ന ആളാരാണ്, എഴുത്തച്ഛനാണ്, അദ്ദേഹത്തോട് പറയാൻ തുടങ്ങും. അങ്ങനെ എഴുത്തച്ഛന് ദ്രാവിഡ ഭാഷകളെല്ലാം അറിയാം, തെലുങ്ക് മാത്രമല്ല തമിഴും എല്ലാം അറിയാം. അങ്ങനെ എഴുത്തച്ഛൻ്റെ അടുത്ത് കൊടുക്കുകയും എഴുത്തച്ഛൻ ആ ഗ്രന്ഥം മലയാള ലിപിയിലേക്ക് പകർത്തി വെച്ചു. ശരിക്കും പകർത്തുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് വെറും പരിഭാഷക്ക ഉപരിയായിട്ട് കിളിപ്പാട്ട് ശീലകളും രാമനെന്ന് പറയേണ്ടിടുന്നിടത്തെല്ലാം പര്യായ പദങ്ങളും വിശേഷണങ്ങളും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചു. ഒരു സ്വതന്ത്ര കൃതിയുടെ ഒരു മട്ടിലേക്ക് ആ അധ്യാത്മ രാമായണം മാറി. നമ്മൾ പറയല്ലേ, വാത്മീകി രാമായണത്തിൽ രാമൻ ഒരു കഥാപാത്രമാണ്, പക്ഷെ അധ്യാത്മ രാമായണത്തിൽ രാമൻ ദൈവമാണ്, ഒരു അവതാര പുരുഷനാണ്. ഇപ്പൊ ഭക്തി എന്നൊരു നിറം, ഒരു ഗന്ധം ചാലിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്റെ രാമായണം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ ജനിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, രാമായണം ഉണ്ടായിട്ട് ആയിരക്കണക്കിന് വർഷമായി, പക്ഷെ എഴുത്തച്ഛൻ 1500 16-ാം നൂറ്റാണ്ടിലെ 15-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ഇത് 21-ാം നൂറ്റാണ്ടല്ലേ, 5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 500 വർഷങ്ങൾക്കിപ്പുറവും എഴുത്തച്ഛൻ്റെ ശീലകൾക്ക് പ്രസക്തിയുണ്ട്. ശാസ്ത്രയുഗത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളുടെയും ഫിലോസഫിക്കലാണ് അല്ലേ, രാഷ്ട്രതന്ത്രജ്ഞതയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് രാമായണത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുക, അതൊക്കെ വരുത്തുന്നത് 500 വർഷങ്ങൾക്ക് മുൻപാണ്.
2: എഴുത്തച്ഛന് മുന്നേ ചെറുശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നല്ലോ മാഷേ, പക്ഷേ ഭാഷാപിതാവായിട്ട് എഴുത്തച്ഛനല്ലേ കണക്കാക്കുന്നത്?
0: അതൊരു നല്ല ചോദ്യം തന്നെയാണ്. കാരണം എഴുത്തച്ഛന് മുൻപേ കണ്ണശ്ശന്മാർ, നിരണം കവികൾ, 3 കവികളുണ്ടല്ലോ, അതുപോലെ രാമകഥാമാനസം തുടങ്ങി ഒരുപാട് ശ്രീരാമനെ കുറിച്ചുള്ള, രാമായണത്തെ അധികരിച്ചുകൊണ്ടുള്ള കൃതികൾ വന്നിട്ടുണ്ട്. പക്ഷേ എഴുത്തച്ഛൻ നൽകിയ സംഭാവനയോളം വരില്ല അതൊന്നും. ഭാഷയെ ഒരാളല്ല, ഒരുപാട് പേരുണ്ട്, അതിൽ അഗ്രേസരൻ ആണാര് എഴുത്തച്ഛനെന്ന് മാത്രം. കാരണം എഴുത്തച്ഛൻ ജീവിച്ചൊരു കാലം 1498, എന്താണ് 498 പ്രത്യേകത ചരിത്രത്തിലേക്ക് പോലെ, വാസ്കോഡഗാമ നമ്മുടെ നാട്ടിലേക്ക് വന്നു, പാശ്ചാത്യർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നൊരു കാലമാണ്. അതിനും ഏതൊരു 2-3 നൂറ്റാണ്ട് മുൻപാണ് നമ്മുടെ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ച ചേരമാൻ പെരുമാക്കന്മാർ തകരുന്നത്. അതോടുകൂടി നാടുവാഴികൾ സ്വതന്ത്രമായി, കേന്ദ്രീകൃത രാജവംശമില്ല. നാടുവാഴികളുടെ കീഴിലാണെങ്കിൽ ജന്മിമാർ, പ്രത്യേകിച്ചും ബ്രാഹ്മണ ജന്മിമാർ, ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ എല്ലാ തരത്തിലും അധികാരം കൈയാളുകയും ബാക്കി എല്ലാവരെയും അധസ്ഥിതരായി കണ്ടുകൊണ്ട് ചൂഷണം ചെയ്യുകയും ചെയ്തു. എല്ലാതരം കൊള്ളരുതായ്മകൾ, സാമൂഹിക അനീതിയും, എന്തൊക്കെയാണ്,
2: ഐത്തം, ജാതിവ്യവസ്ഥ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ.

വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല അല്ലേ, അതായത് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. പൂന്താനം അത് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ, ഈ ആ സമൂഹത്തിനെ കുറിച്ച് പൂന്താനം എന്തൊക്കെയാ പറഞ്ഞു?

0: ടീലർ.
1: പുന്താനം അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാനയിലൂടെ അവതരിപ്പിച്ച ആ സാമൂഹിക വ്യവസ്ഥയാണ് അല്ലെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുകയാണ്, എല്ലാ തരത്തിലുമുള്ള ദുരാചാരങ്ങളും ദുരന്തങ്ങളും നടമാടിയ സാമൂഹിക അവസ്ഥയാണ്. ഈ സാമൂഹിക അവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് നമ്മുടെ ഭാഷാപിതാവ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ആദ്യമായ ഒരു മുന്നണി പോരാളിയായിട്ട് എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞാൽ തെറ്റില്ല. നമുക്കിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ പല സാഹിത്യ നിരൂപകന്മാരൊക്കെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. എഴുത്തച്ഛൻ്റെ കാലം മധ്യകാല കേരളീയ സമൂഹത്തിൽ പൂന്താനം പറഞ്ഞ പോലത്തെ വല്ലാത്തൊരു സാമൂഹിക അവസ്ഥയുണ്ട്. ഈ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് എഴുത്തുകാരൻ്റെ ചുമതല സമൂഹത്തോട് പ്രതികരിക്കുക, തിന്മകളോട് പ്രതിഷേധിക്കുക തുടങ്ങിയല്ലേ. അങ്ങനെ സമൂഹത്തിൽ അന്ന് നടമാടിയ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ഒന്നും അദ്ദേഹം പ്രതിഷേധിക്കുകയോ തൻ്റെ മേഖലയായ കാവ്യരചന നടത്തുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരൊപ്പം ചേരാൻ വിനീതമായിട്ട് സാധ്യമല്ല. എന്തുകൊണ്ട്? എഴുത്തച്ഛൻ സാമൂഹ്യ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ മാർഗമാണ്. സമൂഹത്തിന് എന്താണ് വിഷയം? അനാഥത്വമാണ് സമൂഹത്തിലുള്ളത്. അപ്പം ആ സനാഥത്വം കൊടുക്കുകയാണ്, ജനങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കലാണ്. ആ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനാണ് എഴുത്തച്ഛൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടാഗോറൊക്കെ എളിമയുടെ പ്രാധാന്യം പറയും. അവർണനായതുകൊണ്ട് അധമബോധം ഉണ്ടാവണം എന്നില്ല, എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ എളിമ ടാഗോർ പറഞ്ഞതുപോലെ കിരീടത്തിൻ്റെ ശോഭയാണ് എന്നാണ് പറയുക. ലെറ്റ് ഹ്യൂമിലിറ്റി ബി ദ ക്രൗൺ എന്നാണ് ടാഗോർ പറഞ്ഞത്. എഴുത്തച്ഛൻ്റെ എളിമയാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ കിരീടത്തിലെ ഒരു വലിയ തൂവൽ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും വ്യക്തിത്വ പ്രഭാവവും അതുതന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ഈ അലസരായ നിരക്ഷരരായ സാധാരണക്കാരുടെ ഉള്ളിലേക്ക് രാമൻ്റെ ചിന്ത ഏൽപ്പിച്ചു, ഭക്തിയുടെ രസം പകർന്ന് ഏൽപ്പിച്ചു, രസായനം പോലെ ഏൽപ്പിച്ചു രാമായണം അല്ലേ. ആ രാമായണത്തിൻ്റെ പാരായണം പ്രത്യേകിച്ചും കർക്കിടക മാസത്തിലാണ്. ആ പാരായണത്തിലൂടെ രാമകഥ അറിഞ്ഞ ആളുകളെല്ലാം ചെറിയ തോതിലെങ്കിലും അവരുടെ മനസ്സ് ഒരുതരം ഒരു ഉർവരത അവിടെ ഉണ്ടായി. അവിടെ ഒന്ന് ഒരു നല്ല വിത്ത് പതുക്കാൻ പാകത്തിലുള്ള ഒരു ഒരുക്കം, നിലമൊരുക്കം ഓരോരുത്തരുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. കാരണം രാമായണം വായിക്കുമ്പോൾ നമ്മൾ കേവലം രാമൻ്റെയും സീതയുടെയും കഥ മാത്രമല്ല, എന്തൊക്കെ ഫിലോസഫികളാണ് അല്ലേ. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എഴുത്തച്ഛൻ എന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലേ, എഴുത്തച്ഛൻ എന്ന ഭാഷാ പിതാവ്, അധ്യാത്മ രാമായണത്തിൻ്റെ കർത്താവ് എന്നൊരു തലം മാത്രമാണ് നമ്മളിവിടെ സംസാരിച്ചത്. എഴുത്തച്ഛൻ്റെ സാമൂഹിക പരിഷ്കാരം രാമായണത്തിലൂടെ എങ്ങനെ സാധ്യതമാകുന്നു എന്നുള്ള കാര്യം സുദീർഘമായൊരു വിഷയമാണ്. നമുക്കത് മറ്റൊരു ചാരികസയിലേക്ക് മാറ്റിക്കൂടെ?
2: അതാണ് നല്ലത് അല്ലേ, അല്ലെങ്കിലേ ശ്രോതാക്കൾ ആകെ കൺഫ്യൂഷൻ ആവും.
1: തീർച്ചയായിട്ടും അതെ. തൽക്കാലം നമുക്ക് ആദികാവ്യമായ രാമായണം, നമ്മുടെ എല്ലാ ഗൃഹങ്ങളിലും ഉഷസന്ധ്യകളിൽ ഉരുവിടുന്ന മുഖരിതമാകുന്ന രാമായണം ഭാഷയ്ക്ക് സമ്മാനിച്ച ആ ഭാഷാപിതാവിന് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ചാരികശൈലിയുടെ ആദ്യ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം. അടുത്ത ആഴ്ച നമുക്ക് അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിഷയങ്ങളിലേക്കുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തുടരാം. അതുവരേക്കും
2: നന്ദി, നമസ്കാരം.
3: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: മല്ലിക ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
1: നമ്മുടെ റോജയെ തന്നെയാ.
2: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
4: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
0: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
3: അതാരാ?
0: ഞാൻ ഞാൻ ഞാൻ
4: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
0: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ
5: സുരേഷ നീ
0: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
4: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഭൂമിയിൽ അമ്മയോളം വരില്ല ഒന്നും. അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് അവരവരുടെ അമ്മയുടെ മുഖമാണ്. സ്വന്തം അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റനേകം അമ്മമാരുടെ മുഖവും ഇതുപോലെ തെളിയും. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ആർക്കാണ് മതിയാവുക? അമ്മ എന്ന വാക്കിൽ തുടങ്ങുന്ന കുറച്ചു ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഗാനം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന മുല്ലനേഴി, സംഗീതം ജോൺസൺ മാഷ്, ഗായകർ സുജാത മോഹനും സംഘവും.

കൈതപ്രം രചന നിർവഹിച്ച് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. സംഗീത് മാധവ് ആലപിച്ച ഗാനം ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

ഉത്തരാസ്വയംവരം എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ഗാനത്തിൻ്റെ രചന. എം ജയചന്ദ്രൻ സംഗീതം, സുദീപ് കുമാർ ആലപിക്കുന്നു.

നല്ല തങ്ക എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ഗാനരചന അഭയദേവ്, സംഗീതം രാമറാവു വി ദക്ഷിണാമൂർത്തി, ആലാപനം പി ലീല.

0: മധുര ഗീതങ്ങൾ
1: അമ്മ എന്ന വാക്കിൽ തുടങ്ങുന്ന മധുര ഗീതങ്ങളിൽ ഇനി കേൾക്കാം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ചതാണ് ചിത്രം ശാന്തം.

അടുത്ത ഗാനം നിവേദ്യം എന്ന ചിത്രത്തിൽ നിന്നാണ്. ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനത്തിന്റെ രചന. ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി. മാധുരി ആലപിക്കുന്നു.

അമ്മ എന്ന വാക്കിൽ തുടങ്ങുന്ന മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം പാട്ടിന്റെ പാലാഴി എന്ന ചിത്രത്തിൽ നിന്നാണ്. ഒ എൻ വി കുറുപ്പാണ് ഗാനരചന. ഡോക്ടർ സുരേഷ് മണിമലയാണ് സംഗീതം. ചിത്രയും അപർണ രാജീവുമാണ് ആലപിച്ചത്.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകി പി ജയചന്ദ്രനും സംഘവും ആലപിച്ച ഗാനം. ചിത്രം സംഭവാമി യുഗേ യുഗേ.

സ്പെക്ട്രം റേഡിയോ മലബാർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 14, ഹിജ്റാവർഷം 1448 റബി ഉൽ അവൽ 17, ശകവർഷം 1948 ഭാദ്രം 8, 2026 ഓഗസ്റ്റ് 30 ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 2 സെക്കൻഡ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.